0: ಪ್ರಾತಃ ಸಮಯೆ ಸ್ಮೃತಿರಂಗ ಭಾಜಾಂ ಪ್ರಜ್ಞಾಂ ಪರಾರ್ಥ ಸುಲಭಾಂ ಪರಮಾಂ ಪ್ರಸೂತೆ.
1: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകൻ അരുണോദയം.
2: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സുഖസുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. കൂടെ ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ജൂൺ മാസം 10 ബുധനാഴ്ച, കൊല്ലവർഷം 1201, ഇടവമാസം 27 ഉത്രട്ടാദി നക്ഷത്രം. മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു വാചകമുണ്ട്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്രസക്തമായിരിക്കാം, പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നുവെന്നത് വളരെ പ്രധാനമാണ്. ഞാൻ ചെയ്യുന്ന ഈ ചെറിയ കാര്യം കൊണ്ട് എന്ത് മാറ്റമുണ്ടാകാനാണ് എന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട്. എന്നാൽ കടലിലെ ഓരോ തുള്ളിയും ചേർന്നാണല്ലോ സമുദ്രമുണ്ടാകുന്നത്. നിങ്ങളുടെ ഓരോ ചെറിയ പ്രവൃത്തിയും ലോകത്തെ വലിയൊരു മാറ്റത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെറുതാണെങ്കിലും അത് പൂർണ്ണ മനസ്സോടെ ചെയ്യുക. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഭക്തി നിർഭരമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ടുകേ

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇനി അരുണോദയത്തിൽ വിചാരധാര പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ്, അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി.
2: ഒരിക്കലും താക്കോലുകൾ ഇല്ലാതെ ബൂട്ടുകൾ മാത്രമായി നിർമ്മിക്കാറില്ല. അതുപോലെ പരിഹാരമില്ലാത്ത യാതൊരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിധിയുടെ രൂപത്തിൽ നമ്മുടെ മുമ്പിൽ എത്താറുമില്ല. ക്ഷമയാണ് പ്രതിസന്ധികളാകുന്ന ബൂട്ടുകൾ തുറക്കുന്നതിനുള്ള താക്കോൽ. ആത്മസംയമനത്തോടെ, ആത്മവിശ്വാസത്തോടെ സാഹചര്യങ്ങളെ നേരിടുക. അങ്ങനെ ചെയ്താൽ ഏതു കഠിനമായ പ്രതിസന്ധി ഘട്ടങ്ങളെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. നാം തന്നെ നമ്മളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതിരിക്കുകയും നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് നമ്മെ പരാജയത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന കാരണം. ഇത് വ്യക്തിപരവും തൊഴിൽപരവുമായ പരാജയങ്ങൾക്ക് കാരണമാകുന്നു. സ്വയം അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഇതിനുള്ള മാർഗം. നിങ്ങളെ തന്നെ അറിയാത്തതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം. തോമസ് ഒപ്പോങ്കിന്റെ വാക്കുകളാണിത്. ഖാന മിലിട്ടറി ആംഡ് ഫോഴ്സസ് മിലിട്ടറി ഓഫീസറായിരുന്നു അദ്ദേഹം. തുടക്കകാലത്തെ പരാജയങ്ങൾക്കും തിരിച്ചടികൾക്കും ശേഷം പിന്നീട് ഉണർന്ന് പ്രവർത്തിച്ചു വൻ വിജയം നേടിയ ധാരാളം വ്യക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. APJ അബ്ദുൽ കലാംജി, കിരൺ മജുംദാർ ഷാ, അമിതാഭ് ബച്ചൻ, JK റോളിംഗ്, അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാം. SLV-3 ലോഞ്ച് എന്ന തന്റെ ആദ്യത്തെ മേജർ ISRO പ്രോജക്ടിന്റെ പരാജയത്തിനു ശേഷം കേവലം ഒരു വർഷത്തിനു ശേഷം അദ്ദേഹം തന്റെ ടീമിനെ നയിച്ച് വിജയകരമായി വിക്ഷേപണം പൂർത്തിയാക്കി. 1978 ബേക്കോന്റെ സ്ഥാപകനായ കിരൺ മജുംദാർ ഷോയ്ക്ക് പ്രാരംഭകാലത്ത് ബാങ്ക് ലോൺ ലഭിക്കാൻ പോലും ധാരാളം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നു. പ്രശസ്ത സിനിമാ താരമായ അമിതാഭ് ബച്ചന് തുടക്കകാലത്ത് നിരവധി തവണ അവഗണന നേരിടേണ്ടി വന്നു. ഹാരി പോട്ടർ നോവലുകളിലൂടെ വിശ്വപ്രസിദ്ധി നേടിയ JK റോളിംഗ് അദ്ദേഹത്തിന് ഒരു പ്രസാധകനെ ലഭിക്കുന്നതിനു മുമ്പ് ഒരു ഡസൻ പ്രാവശ്യമെങ്കിലും പരാജയം നേരിടേണ്ടി വന്നു. ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളാവണമെന്നില്ല, മറിച്ച് അപ്രതീക്ഷിതമായി നമുക്ക് മുന്നിലേക്കെത്തുന്ന നിമിഷങ്ങളിൽ വീഴ്ചകളും ഉണ്ടാവാം. അത് സ്വാഭാവികമാണ്. അതുപോലെ വിജയങ്ങളും ഉണ്ടാകാം. വീഴ്ചകൾ സംഭവിക്കുമ്പോൾ തളരരുത്. എന്തുകൊണ്ടെന്നാൽ ഓരോ വീഴ്ചയും നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെ കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കാം എന്നായിരിക്കും. വളരെ മനോഹരമായ ഈ ഗാനത്തിൻ്റെ വരികൾക്ക് നമുക്ക് കാതോർക്കാം.

0: ശുഭാപ്തി വിശ്വാസം കൈവിടാതെ നല്ല നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം, അതിനായി പ്രയത്നിക്കാം.
1: ശ്രോതാക്കൾ ഇതുവരെ അരുണോദയത്തിലൂടെ കേട്ടത് വിചാരധാര, അവതരിപ്പിച്ചത് ഡോക്ടർ രാജീവ് എൻ, ഡീൻ അക്കാദമിക്സ് അഹല്യ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇനി കേൾക്കാം മനോഹരമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 10-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ജവഹർലാൽ നെഹ്റുവിന്റെ വിയോഗത്തിന് ശേഷം ഇന്ത്യയുടെ 2-ാമത്തെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ ലാൽ ബഹദൂർ ശാസ്ത്രി തന്റെ മന്ത്രിസഭയിലെ അംഗങ്ങളുടെ വകുപ്പുകൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതും ഭരണപരമായ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി ആരംഭിച്ചതും 1964 ജൂൺ 10-നാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു അധികാര കൈമാറ്റമായിരുന്നു ഇത്. ഇന്ദിരാഗാന്ധി ആദ്യമായി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് ഈ മന്ത്രിസഭയിലായിരുന്നു. നെഹ്റുവിന് ശേഷമുള്ള ഇന്ത്യയുടെ ഭാവി എന്താകുമെന്ന ലോകത്തിന്റെ ആശങ്കകൾക്ക് മറുപടി നൽകിക്കൊണ്ട് ജനാധിപത്യപരമായ രീതിയിൽ ഭരണം മുന്നോട്ടു കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. വിയറ്റ്നാം യുദ്ധത്തിലെ ഏറ്റവും രൂക്ഷമായ പോരാട്ടങ്ങളിൽ ഒന്നായ ബാറ്റിൽ ഓഫ് ഡോങ് സോയ് ആരംഭിച്ചത് 1965 ജൂൺ 10-നാണ്. ദക്ഷിണ വിയറ്റ്നാം സേനയും വിയറ്റ്കോങ് വിമതരും തമ്മിലായിരുന്നു ഈ പോരാട്ടം. അമേരിക്കൻ സൈന്യം വിയറ്റ്നാം യുദ്ധത്തിൽ നേരിട്ട് ഇടപെട്ട് തുടങ്ങിയ കാലഘട്ടമായിരുന്നു ഇത്. 5 ദിവസം നീണ്ടുനിന്ന ഈ യുദ്ധത്തിൽ ഇരുഭാഗത്തും വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും 100-ണക്കിന് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. ഏഷ്യയിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ അമേരിക്കയുടെ പങ്ക് വർദ്ധിപ്പിക്കുന്നതിൽ ഈ യുദ്ധം വലിയൊരു വഴിത്തിരിവായി മാറി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് രൂപീകൃതമാകുന്നതിന് മുമ്പ് ദുബായും ഖത്തറും സംയുക്തമായി ഒരു കറൻസി ബോർഡ് രൂപീകരിക്കാൻ തീരുമാനിച്ചത് 1966 ജൂൺ 10-നാണ്. ഇതിനെ തുടർന്ന് ഖത്തർ ദുബായ് റിയാൽ എന്ന കറൻസി നിലവിൽ വന്നു. ഗൾഫ് മേഖലയിലെ സാമ്പത്തിക ചരിത്രത്തിൽ ഈ സംഭവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുവരെ ഇന്ത്യൻ രൂപയുടെ ഒരു വകഭേദമായ ഗൾഫ് റുപ്പിയായിരുന്നു അവിടെ ഉപയോഗിച്ചിരുന്നത്. സ്വന്തമായ ഒരു സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് ഗൾഫ് രാജ്യങ്ങൾ നീങ്ങുന്നതിന്റെ ആദ്യഘട്ടമായിരുന്നു ഇത്. മധ്യേഷ്യൻ രാജ്യങ്ങളുടെ ആധുനിക സാമ്പത്തിക വളർച്ചയുടെ അടിത്തറയായി ഈ തീരുമാനം വിലയിരുത്തപ്പെടുന്നു. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലോകത്തിലെ ഏറ്റവും നീളമേറിയ റോഡ് ശൃംഖലയായ പാൻ അമേരിക്കൻ ഹൈവേ നിർമ്മിക്കാനുള്ള ഔദ്യോഗിക നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടത് 1923 ജൂൺ 10-നാണ്. ചിലിയിലെ സാന്റിയാഗോയിൽ നടന്ന 5-ാമത് അന്താരാഷ്ട്ര അമേരിക്കൻ കോൺഫറൻസിലാണ് ഏകദേശം 30,000 കിലോമീറ്റർ നീളമുള്ള ഈ പാത അർജന്റീന മുതൽ അലാസ്ക വരെ വ്യാപിച്ചു കിടക്കുന്നത്. ഭൂഖണ്ഡങ്ങൾ തമ്മിലുള്ള വ്യാപാരവും നയതന്ത്ര ബന്ധവും മെച്ചപ്പെടുന്നതിൽ ഈ ഹൈവേ വഹിച്ച പങ്ക് വളരെ വലുതാണ്. സാങ്കേതിക ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ആപ്പിൾ സെക്കൻഡ് കമ്പ്യൂട്ടറുകൾ ഔദ്യോഗികമായി വിപണിയിൽ വിൽപ്പനയ്ക്കെത്തിയത് 1977 ജൂൺ 10-ന്. സ്റ്റീവ് ജോബ്സും സ്റ്റീവ് വോസ്നിയാക്കും ചേർന്ന് രൂപകൽപ്പന ചെയ്ത ഈ കമ്പ്യൂട്ടറാണ് പേഴ്സണൽ കമ്പ്യൂട്ടർ വിപ്ലവത്തിന് തുടക്കമിട്ടത്. ഗ്രാഫിക്സ് ഡിസ്പ്ലേയോടുകൂടിയ ആദ്യത്തെ ജനപ്രിയ കമ്പ്യൂട്ടർ എന്ന നിലയിൽ ഇത് ചരിത്രമായി. സാധാരണക്കാർക്കും വീടുകളിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാമെന്ന സാഹചര്യം സൃഷ്ടിച്ചത് ആപ്പിൾ സെക്കൻഡാണ്. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിന്റെ വളർച്ചയിൽ ഈ തീയതിക്ക് സവിശേഷമായ പ്രാധാന്യമുണ്ട്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂൺ മാസം 10-ാം തീയതി. ലോകത്തെ വിരൽത്തുമ്പിലാക്കിയ ഗൂഗിളിന്റെയും ആൽഫാബറ്റിന്റെയും സിഇഒ സുന്ദർ പിച്ചയുടെ ജന്മദിനമാണ് ഇന്ന്. സാധാരണക്കാരനായ ഒരു ഇന്ത്യക്കാരന്റെ കഠിനാധ്വാനവും ബുദ്ധിവൈഭവവും കൊണ്ട് ലോകം കീഴടക്കാമെന്ന് തെളിയിച്ച വ്യക്തിത്വം. തമിഴ്നാട്ടിലെ മധുരയിൽ ജനിച്ച് ചെന്നൈയിൽ വളർന്ന പിച്ചൈ സുന്ദരരാജൻ എന്ന സുന്ദർ പിച്ചൈ IIT ഖരഗ്പൂരിൽ നിന്നാണ് തന്റെ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീട് സ്റ്റാൻഫോർഡിലും വാർഡനിലുമായി ഉപരിപഠനം. 2004 ഗൂഗിളിൽ ചേരുമ്പോൾ ഗൂഗിൾ ക്രോം എന്ന ലോകത്തിലെ ഏറ്റവും വലിയ സെർച്ച് എഞ്ചിൻ ബ്രൌസർ രൂപപ്പെടുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണെങ്കിലും അദ്ദേഹത്തിന്റെ ലാളിത്യവും വിനയവും എന്നും ചർച്ച ചെയ്യപ്പെടാറുണ്ട്. കുട്ടിക്കാലത്ത് വീട്ടിൽ ഫോൺ കണക്ഷൻ കിട്ടാൻ കാത്തിരുന്നതും പഴയ സ്കൂട്ടറിൽ യാത്ര ചെയ്തതുമായ ഓർമ്മകൾ അദ്ദേഹം പലപ്പോഴും പങ്കുവയ്ക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിത പങ്കാളി അഞ്ജലി പിച്ചൈ തന്റെ പഠനകാലത്തെ സഹപാഠിയായിരുന്നു. മലയാളി കൂടിയായ അഞ്ജലിയുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധം മലയാളികൾക്കും ഈ ലോക നേതാവിനോട് ഒരു പ്രത്യേക അടുപ്പമുണ്ടാക്കുന്നു. ഗൂഗിൾ ക്രോം മാത്രമല്ല, ആൻഡ്രോയിഡ്, ജിമെയിൽ, ഗൂഗിൾ മാപ്സ് തുടങ്ങിയ സേവനങ്ങളെ ഇന്നത്തെ രൂപത്തിൽ പരിഷ്കരിച്ചതിന് പിന്നിലും സുന്ദർ പിച്ചയുടെ ദീർഘവീക്ഷണമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്ത് ഗൂഗിളിനെ മുൻനിരയിൽ നിർത്താനുള്ള പരിശ്രമത്തിലാണ് അദ്ദേഹം ഇപ്പോൾ. രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന സുന്ദർ പിച്ചൈ പുതുതലമുറയ്ക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. സാങ്കേതിക വിദ്യയുടെ ഈ ചക്രവർത്തിക്ക് ഇന്ന് നമുക്ക് ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ നേരാം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
2: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
3: നമസ്കാരം. ഇൻഫോ അറ്റ് സെവൻ ആരംഭിക്കുന്നു. ഞാൻ സുനിൽ. കാലവർഷത്തെ മുൻനിർത്തിയുള്ള പ്രതിരോധ നടപടികൾ ശക്തമാക്കണമെന്ന് ജില്ലയുടെ ചുമതലയുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ശംസുദ്ദീൻ കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ജില്ല തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. അപകടാവസ്ഥയിലുള്ള മരങ്ങൾ, ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് നടപടി സ്വീകരിച്ചു. മഴക്കാലപൂർവ്വ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ 627 മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. തുടർന്നും ശ്രദ്ധയിൽപ്പെട്ടാൽ ഇവ നീക്കം ചെയ്യണമെന്ന നിർദ്ദേശവും നൽകി. പൊതുമരാമത്ത്, തദ്ദേശ സ്വയംഭരണം, കേരള വാട്ടർ അതോറിറ്റി, ഇറിഗേഷൻ വകുപ്പുകളിലെ ഓരോ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെയും കീഴിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ തയ്യാറാണ്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ജില്ലയിൽ സജ്ജമായി. കാലവർഷം ആരംഭിച്ചതിനാൽ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ടി.വി. റോഷ് അറിയിച്ചു. വീടിന് ചുറ്റും കൊതുക് വളരാനുള്ള സാഹചര്യം ഇല്ലാതാക്കാനും ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് എലിശല്യമുണ്ടാകാതെ ശ്രദ്ധിക്കണം. പൊതുജനങ്ങൾ പരിസര വ്യക്തി ആഹാര ശുചിത്വവും കൃത്യമായി പാലിക്കണം. മഴവെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം കൊതുകുജന രോഗങ്ങളായ ഡെങ്കിപ്പനി, മലമ്പനി എന്നിവയ്ക്കും കെട്ടിക്കിടക്കുന്ന വെള്ളവുമായുള്ള സമ്പർക്കം ജന്തുജന്യ രോഗമായ എലിപ്പനിക്കും വഴിയൊരുക്കും. ആഹാരവും കുടിവെള്ളവും മലിനമാവുന്നത് വഴി ജലജന്യ രോഗങ്ങളായ വയറിളക്കം, ഹെപ്പറ്റൈറ്റിസ് എ, ഇ എന്നിവ മൂലമുള്ള മഞ്ഞപ്പിത്തം, ടൈഫോയ്ഡ് എന്നിവയ്ക്കും സാധ്യതയുണ്ട്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കുക. നന്നായി പാചകം ചെയ്ത ഭക്ഷണസാധനങ്ങൾ മാത്രം കഴിക്കുക. ഭക്ഷണപദാർത്ഥങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കുക. വ്യക്തിശുചിത്വം പാലിക്കുക എന്നിവയിലൂടെ ഇത്തരം രോഗങ്ങളെ അകറ്റി നിർത്താം. പാലക്കാട് താലൂക്ക് വികസന സമിതി യോഗം താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. വി.കെ. ശ്രീകണ്ഠൻ MP പ്രതിനിധി പ്രകാശ് കാഴ്ചപ്പറമ്പിൽ അധ്യക്ഷനായി. കൽപ്പാത്തി ഹോമിയോ ആശുപത്രി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്കകത്ത് അനുയോജ്യമായ കെട്ടിടം അനുവദിക്കുന്നതിന് ജില്ലാ കളക്ടർ മുഖേന സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ സമിതി തീരുമാനിച്ചു. വിവിധ പരീക്ഷകൾക്ക് ഉയർന്ന മാർക്ക് വാങ്ങി പാസാകുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന സമ്മാന പദ്ധതി പ്രകാരമുള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 2025-26 അധ്യയന വർഷം വിജയിച്ച പരീക്ഷകൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. ഇ ഗ്രാൻഡ്സ് 3.0 പോർട്ടൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. വിവരങ്ങൾ ബ്ലോക്ക്, നഗരസഭ, പട്ടികജാതി വികസന ഓഫീസുകളിൽ ലഭിക്കും. കുഴൽമന്നം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി വനിതാ ഗ്രൂപ്പ് സംരംഭകർക്ക് പരമാവധി 375,000 രൂപ വരെ സബ്സിഡി അനുവദിക്കുന്നു. താൽപര്യമുള്ളവർ ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസറുമായി ബന്ധപ്പെടുക. പൊതുമരാമത്ത് വകുപ്പ് വിവിധ സെക്ഷൻ പരിധിയിൽ വരുന്ന വസ്തുവകകൾ June 16 രാവിലെ 11 മുതൽ 4:30 വരെ ഓൺലൈനായി ലേലം ചെയ്യും. www.mstcecommerce.com ഈ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവർക്കും സ്ഥാപനങ്ങൾക്കും ലോഗിൻ ചെയ്ത് പങ്കെടുക്കാം. ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിലേക്ക് പുതിയ അംഗത്വം നൽകുന്നതിനും നിലവിലുള്ള അംഗങ്ങൾക്ക് കുടിശ്ശിക തീർത്ത് അംഗത്വം പുതുക്കുന്നതിനും ക്യാമ്പ് നടത്തുമെന്ന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. June 12 ആലത്തൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസ്, June 26 ഷൊർണൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസ്, June 29 പാലക്കാട് ഡെപ്യൂട്ടി ലേബർ ഓഫീസിലും രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് ക്യാമ്പ്. പത്രിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ BBA വിഭാഗത്തിൽ അതിഥി അധ്യാപകരുടെ താൽക്കാലിക നിയമനത്തിനായി June 12 രാവിലെ 10 അഭിമുഖം നടക്കും. വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അനുബന്ധ രേഖകളും സഹിതം ഹാജരാകണം. കുഴൽമന്നം ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ June 17 ആരംഭിക്കുന്ന സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. +2 തത്തുല്യ യോഗ്യതയുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കാണ് അവസരം. PSC അംഗീകാരമുള്ള ഡേറ്റാ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, DTP എന്നീ 3 മാസത്തെ കോഴ്സുകളാണ് ഉള്ളത്. തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡും ലഭിക്കും. ജാതി, വിദ്യാഭ്യാസ യോഗ്യത, ജനന തീയതി തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും സഹിതം June 16 വൈകിട്ട് 5 PM അപേക്ഷ സമർപ്പിക്കണം. ഇൻഫോ അറ്റ് 7 ഇതോടുകൂടി.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: FM 90.4. It's Rhythm of Palakkad.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
3: ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഈ പറഞ്ഞ ഫീൽ ഗുഡ് എന്ന വാക്ക്, അല്ലെ? ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന, ഒരു പക്ഷേ പറയുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് വാക്കുകളാണ് ഒന്ന് ഫീൽ, ഒന്ന് ഗുഡ്. എടാ, സിനിമ നല്ല ഫീൽ ഗുഡ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ആ പാട്ട് കേൾക്കാൻ എന്തൊരു ഫീലാണ്, ഒരു ഫീൽ ഗുഡ് പാട്ട്. അത് സത്യമാണ് അല്ലെ. ഫീൽ ഗുഡ് എന്ന് പറയുന്ന സംഗതി ഈസ് ആക്ച്വലി വെരി വെരി ഗുഡ്. നമ്മളുടെ ഉള്ളിലേക്ക് ഒരു വാം ഹഗ് തരുന്ന പോലെയാണ് ഈ രണ്ട് വാക്കുകൾ, ഫീൽ ഗുഡ് എന്ന വാക്കുകൾ. പക്ഷേ ഈ ഫീൽ ഗുഡ് സിനിമക്കും പാട്ടിനും അപ്പുറം നമ്മുടെ ഉള്ളിൽ തന്നെ ഫീൽ ഗുഡ് ആക്കുന്ന, നമ്മളെ ഫീൽ ഗുഡ് ആക്കുന്ന ചില കില്ലാടികളുണ്ട്, ജോറ് കില്ലാടികൾ, ഫീൽ ഗുഡ് കെമിക്കൽസ്. കേട്ടിട്ടുണ്ടോ അതിനെ പറ്റി? കേട്ടിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരാനാണ് ഇന്ന് എഴുത്തോലയിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളത്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട്, ഒരു ഫീൽ ഗുഡ് ട്രാക്ക് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് എഴുത്തോലയുടെ സമയമാണ്. അഹല്യ FM 90.4.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മളൊരു സിനിമ കണ്ട് മനസ്സ് നിറഞ്ഞാൽ, നല്ലൊരു പാട്ട് കേട്ട് കണ്ണ് നിറഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ളവര് നമ്മളിന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ചില രാസപ്രവർത്തനങ്ങൾ ജനറേറ്റ് ചെയ്യും. സെറോട്ടോണിൻ, ഡോപമിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻസ്, ഓക്കെ, ഇതൊക്കെ തന്നെ നല്ല ഘനമുള്ള വാക്കുകളല്ലേ, ഘനമുള്ള വാക്കുകളാണ്. പക്ഷേ സംഭവം പുലികളാണ് ഇവര്. ഈ സെറോട്ടോണിനും ഡോപമിനും ഓക്സിറ്റോസിനും എൻഡോർഫിനും ഒക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും ഹാപ്പിയായി പോസിറ്റീവായി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംഗതികളാണ്. ഈ ചേട്ടന്മാർ വിചാരിച്ചാൽ മതി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. ഈ സെറോട്ടോണിനും ഡോപ്പമിനും ഓക്സിറ്റോസിനും എൻഡോർഫിൻസും ഒക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത് തന്നെ ഈ കെമിക്കൽസിന് വേണ്ടിയാണെന്ന് തോന്നിപ്പോവും. നമുക്കിപ്പോൾ ഒരു ചായ കുടിക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നു. നമ്മളിവിടെ ഏറ്റവും നമ്മുടെ അടുത്തൊരു സുഹൃത്ത് വന്നിട്ട് പറയുന്നത്, ആ ഞാൻ അന്ന് ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ, നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്, ഞാനിത് ശ്രദ്ധിച്ചു എന്നൊക്കെ പറയുമ്പോഴുള്ള നമുക്ക് കിട്ടുന്ന ആ ഒരു ഹൈ വൈബ് ഫീലിംഗ് ഇല്ലേ, എല്ലാം ഈ പറഞ്ഞ കുറച്ച് സംഭവങ്ങളുടെ ഒരു ഗെയിമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലെ ഈ ഫീൽ ഗുഡ് കെമിക്കൽസിനെ എങ്ങനെ തൊട്ടുണർത്തണം എന്നാണ്. നമ്മളെപ്പോഴും സന്തോഷത്തോടെ വയ്ക്കാൻ ഈ ചില ചെറിയ കാര്യങ്ങൾ എങ്ങനെ സഹായിക്കും എന്നൊക്കെ നമുക്കിന്ന് കേട്ടാലോ. സോ അതിനെക്കുറിച്ച് കേൾക്കുന്നതിന് മുന്നേ ഒരു ഫീൽ ഗുഡ് പാട്ടായാലോ ആദ്യം, എന്നാൽ പിന്നെ ആ ഒരു ചിൽ വൈബിലേക്ക് നമുക്കങ്ങ് പോവാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് ലിസണിംഗ്. നമ്മുടെ സ്വന്തം അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അപ്പൊ അങ്ങനെ നല്ലൊരു ഫീൽ ഗുഡ് വൈബ് തരുന്ന ഒരു പാട്ട് കേട്ട് കേൾക്കുമ്പോ തന്നെ മനസ്സിൽ എന്താ പറയാ, ഒരു മിനി പെരുന്നാൾ വന്ന പോലൊരു ഫീൽ. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഫീൽ ഗുഡ് കെമിക്കൽസ് ഇല്ലേ, ഈ പേരുകൾ കേൾക്കുമ്പോൾ തോന്നും നമുക്ക് ഇതൊക്കെ ജനറേറ്റ് ചെയ്യാൻ നല്ല പാടായിരിക്കുന്നു, എന്താ അതിന്റെ പേരുകളൊക്കെ. പക്ഷേ അതല്ല സത്യം. ലൈഫിൽ നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യങ്ങൾ, വളരെ വളരെ സിമ്പിളായിട്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. വലിയ പണിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ ടാസ്കുള്ള കാര്യങ്ങളൊന്നും വേണ്ടായിരിക്കും നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട്. നമ്മുടെ ചുറ്റുമുള്ള ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി നമ്മുടെ ഉള്ളിലെ ആ ഒരു ഡോപ്പമിനും സെറോട്ടിനും ഒക്കെ ഒന്ന് ഉണർന്നു വരാൻ. അതെത്ര ചെറിയ കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ, ചുമ്മാ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു ചിരിയുള്ള ഒരു കുഞ്ഞു വാവയെ കാണുക, അല്ലെങ്കിൽ ആ കുഞ്ഞു വാവയെ നമ്മളൊന്ന് കൊഞ്ചിക്കുക, അതിന്റെ ചിരി കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലെ സങ്കടങ്ങളൊക്കെ പോവും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്ത മൃഗങ്ങൾ ഉണ്ടാവും, നായ്ക്കുട്ടി ഉണ്ടാവും, പൂച്ചക്കുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ കിളികൾ ലവ് ബേർഡ്സ് ഉണ്ടാവും അല്ലെ, അതിനോടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കുക, ചുമ്മാ ഒന്ന് നോക്കൊണ്ട് നിൽക്കുക. ഇതൊക്കെ നമ്മുടെ ഓക്സിറ്റോസിൻ പമ്പ് ചെയ്ത് തുടങ്ങാനുള്ള ചില സംഭവങ്ങളാണ്. ഇനി അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു 10-15 മിനിറ്റ് ഒരു ബ്രിസ്ക് വാക്ക്, അത് നല്ലതാണ്. ഒരു ചെറിയ നടത്തം, മൊബൈൽ ഫോൺ പോക്കറ്റിൽ വെച്ചോണ്ട് നടന്നോളൂ. നടക്കുമ്പോൾ പുറത്ത് പക്ഷി ചിലക്കുന്നതും ഒക്കെ ശ്രദ്ധിക്കുക, സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന ഒരു കാംനെസ് ഉണ്ട്, അത് വേറെ എവിടെ കിട്ടാനാണ്. അതൊക്കെ കിട്ടുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫീൽ ഗുഡ് കെമിക്കൽസ്

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണു നിറയും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം വരും, നമ്മൾ അറിയാതെ തന്നെ തലയൊക്കെ കുളിക്കും, ഈ പറഞ്ഞ താളം പിടിക്കും, ഡാൻസ് ചെയ്യും. അതെല്ലാം ഈ കെമിക്കൽസിൻ്റെ കളികളാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഈ ഫീൽ ഗുഡ് കെമിക്കൽസ് നമ്മുടെ ബ്രെയിനിലിരുന്ന് പ്രവർത്തിക്കണകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. രാവിലെ എഴുന്നേറ്റ് ആ ജനലൊന്ന് തുറന്നിടുക, നല്ല ഫ്രഷ് എയർ ഉള്ളിലേക്ക് എടുക്കുക, കുറച്ച് മിനിറ്റ് നല്ല വെയിൽ കൊള്ളുക, ശരിക്കും നമ്മുടെ മനസ്സിലെ എന്താ പറയുക, മനസ്സിലുള്ള ഡാർക്ക്നെസ് ഒക്കെ മാഞ്ഞു പോകാനായിട്ട്. ഇതിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വേറെ ഇല്ല, വലിയ വലിയ കാര്യങ്ങളൊന്നും ആവണം എന്നില്ല. നമ്മൾ വിചാരിച്ച ചെറിയ ചലഞ്ചിങ് ടാസ്ക് ഒന്ന് ഫിനിഷ് ചെയ്യുക, ചിലപ്പോൾ നമ്മൾ മുറ്റം ഒക്കെ ഒന്ന് വൃത്തിയാക്കണം, അങ്ങനെ ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ റൂമൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വേറൊരു രീതിയിലേക്ക് ഒന്ന് സ്റ്റൈൽ ചെയ്യണം, അതായിരിക്കും. അങ്ങനെ കുറച്ച് നാളായിട്ട് മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒരു പുസ്തകം വായിച്ചു തീർക്കുന്നതാവാം, അത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, ആ ഞാനത് ചെയ്തു, ഞാനത് കംപ്ലീറ്റ് ചെയ്തു, ആ ഫീലാണ് ഡോപ്മിൻ ഹിറ്റ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് ഒരു മനസ്സ് നിറഞ്ഞൊരു ചിരി നമുക്ക് ചിരിക്കാൻ പറ്റും. ഈ മനസ്സ് നിറഞ്ഞ് ചിരിക്കുന്നത് കൊണ്ടല്ലോ നമ്മുടെ ഉള്ളിലെ ഫീൽ ഗുഡ് കെമിക്കൽസിനെ ഉണർത്തുന്ന ഒരു സംഗതിയാണ്. ഒന്ന് മനസ്സ് നിറഞ്ഞ ഒരാളെ കാണുമ്പോൾ ചിരിക്കുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ ഒന്ന് ഹഗ് ചെയ്യുമ്പോൾ, ഇതിനൊക്കെ അപ്പുറം എന്ത് ഫീൽ ഗുഡാണ് ഈ ലോകത്തിലെ തിരക്കുകളിൽ നമുക്ക് വേണ്ടത്, നമുക്ക് സാധിച്ചെടുക്കാനുള്ളത്. ജീവിതം അത്രയും സിമ്പിളാണ്, അത് കോംപ്ലിക്കേറ്റ് ആക്കുന്നത് പലപ്പോഴും നമ്മൾ മനുഷ്യർ തന്നെയാണ്. അപ്പോൾ ഇന്ന് മുതൽ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്ക് നമ്മുടെ കൂടെ കൂട്ടാം. എന്നാൽ പിന്നെ മനസ്സ് നിറഞ്ഞ ചിരിയെ അങ്ങ് മുഖത്തേക്ക് വരുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ എഴുത്തോല വൈൻഡ് അപ്പ് ചെയ്യാം. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. അടുത്തൊരു ഫീൽ ഗുഡ് ട്രാക്ക് കൂടെ വരുന്നുണ്ട്, സ്റ്റേ ട്യൂൺഡ്.

0: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്നാ അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ സീറോ ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ അല്ലേ? നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.gov.in.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്. രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾ

കുടുംബങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് പാലക്കാട്. ഒന്നാമത്തെ ജില്ലയായിരുന്നു, പക്ഷേ ഈ അടുത്ത് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുന്നേ അതങ്ങ് മാറ്റി, അല്ലെ, ഇടുക്കി ഒന്നാം സ്ഥാനം അങ്ങ് കൊണ്ടുപോയി. കുഴപ്പമില്ല, പാലക്കാട് അത്യാവശ്യം വലിയൊരു ജില്ല തന്നെയാണ്. ഇപ്പോൾ പാലക്കാടിൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ തന്നെ ഒരു ജില്ല വിട്ടു പോകുന്ന ഒരു അനുഭവമാണ് നമുക്ക് ഉണ്ടാവുക, അല്ലെ. ഇപ്പോൾ വാളയാർ പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ ഉൾപ്പെടുന്നതാണ്. ഈ വാളയാറിൽ നിന്ന് നമ്മൾ ശ്രീകൃഷ്ണപുരത്തേക്കോ അല്ലെങ്കിൽ പട്ടാമ്പിയിലേക്കോ ഷൊർണൂരിലേക്കോ ഒക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ ടാസ്ക്കാണ്. അതിലും എളുപ്പത്തിൽ നമുക്ക് മലപ്പുറത്തേക്കോ തൃശ്ശൂരിലേക്കോ കോയമ്പത്തൂരിലേക്കോ പൊള്ളാച്ചിയിലേക്കൊക്കെ പോവാം. ഇപ്പോൾ വേറെ ഡിസ്ട്രിക്റ്റിലേക്ക് പോകുന്ന ഒരു പ്രതീതിയാണ് ഈ ഒരു ഇത്രയും ഡിസ്റ്റൻസ് കവർ ചെയ്യുമ്പോൾ തന്നെ. ഇത്രയും വൈഡായിട്ട് കിടക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട് എന്ന് പറയുമ്പോൾ. ഒരുപാട് ബസ് സ്റ്റേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ പട്ടാമ്പി, ഷൊർണൂർ, പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ, അങ്ങനെ ഒരുപാട് റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട്. പക്ഷേ ഇത്രയും വലിയ ജില്ലയായിട്ടും പാലക്കാട് എയർപോർട്ട് ഇല്ല, അല്ലേ, ഒരു നല്ലൊരു എയർപോർട്ട് ഇല്ല. എയർപോർട്ടിൽ നമ്മൾ പോകണമെങ്കിൽ അല്ലെങ്കിൽ അത് ഫ്ലൈറ്റ് കയറാനായിട്ട് നമ്മൾ എവിടെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്? കോയമ്പത്തൂർ ആയിരിക്കാം, അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി ആയിരിക്കാം, അല്ലെങ്കിൽ കോഴിക്കോട് എയർപോർട്ട് ആയിരിക്കും, അല്ലേ. അപ്പോൾ ഇങ്ങനെ മൂന്ന് ഡിസ്ട്രിക്റ്റിലേക്ക് നമ്മൾ പോകേണ്ടി വരും, ഇത്രയും ദൂരം സഞ്ചരിക്കേണ്ടി വരും. നമുക്കെല്ലാവർക്കും അറിയാം, ഫ്ലൈറ്റ് കയറണമെങ്കിൽ ട്രെയിൻ കയറുന്ന പോലെ ലാസ്റ്റ് മിനിറ്റിൽ പോയാൽ പോരാ, ഒരു 3-4 മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ അവിടെ പോയിട്ട് പേപ്പേഴ്സൊക്കെ റെഡിയാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് 3-4 മണിക്കൂർ അവിടെ പോയി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരു ഡേ, ഒരു ഹാഫ് ഡേ മുഴുവൻ നമ്മൾ അതിന് വേണ്ടി ഒരു യാത്ര ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യണം. അത് മാത്രമല്ല, നമ്മൾ പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ടാണല്ലോ ഫ്ലൈറ്റൊക്കെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയധികം ദൂരം സഞ്ചരിച്ച് അവിടെ പോയി 3-4 മണിക്കൂർ നിന്ന് പിന്നെ ഫ്ലൈറ്റ് കയറി അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ട്രെയിനിൽ പോകാമായിരുന്നു എന്ന് ചിന്തിക്കും, അല്ലേ. പിന്നെ ചാർജും കൂടുതലാണ്. അപ്പോൾ ഒരു പാലക്കാട് ഒരു എയർപോർട്ട് വേണ്ടേ? ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് MP ശ്രീകണ്ഠൻ സാർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പാലക്കാട് എയർപോർട്ടിനുള്ള സാധ്യതാ പഠനത്തിന് കേന്ദ്രം ഉത്തരവിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പാലക്കാട് MP പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പാലക്കാട് ഒരു എയർപോർട്ടിൻ്റെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ആവശ്യമില്ല? പിന്നെ എന്താണ് പാലക്കാട് വേണ്ടത് എന്നുള്ളതാണ് എനിക്ക് പാലക്കാട്ടുകാരോട് ചോദിക്കാനുള്ളത്. ഇനി പാലക്കാട്ടുകാരോട് മാത്രമല്ല, മറ്റുള്ള ജില്ലകളിൽ നിന്ന് വിളിക്കുന്നവർക്കും അഭിപ്രായം പറയാം, പാലക്കാട് ഒരു എയർപോർട്ട് വേണോ എന്നുള്ളത്. അങ്ങനെ എയർപോർട്ട് വരികയാണെങ്കിൽ പാലക്കാടിന്റെ ഏത് ഭാഗത്തായിട്ട് വരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് കൂടെ നിങ്ങൾക്ക് ഇന്ന് വിളിച്ചു പറയാം. വെൽക്കം ടു അഹല്യ വിഷസ് കൂടെ ഉണ്ട് ഞാൻ സുനൽ. കുറച്ചു നേരം ഞാൻ ഇവിടെ കാണും, നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും നിങ്ങളുടെ ആശംസകളൊക്കെ അറിയിക്കാനുമായിട്ട് വിളിക്കണ നമ്പർ 8815090000 ആണ്. 82-81-50-90-00 ആണ് നമ്പർ. സെയിം തന്നെയാണ് വാട്സ്ആപ്പ് നമ്പറും. വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് വിശേഷങ്ങളൊക്കെ മെസ്സേജ് ആയിട്ട് അയക്കാം. പിന്നെ മഴക്കാലമൊക്കെയാണ്, ജൂൺ 10 നമ്മുടെ നാട്ടിൽ അങ്ങനെ ഗംഭീര മഴ എന്നൊന്നും പറയാനില്ല, പക്ഷേ എങ്കിലും മഴക്കാലത്തിൻ്റെതായിട്ടുള്ള മഴയൊക്കെ പെയ്യുന്നുണ്ട്. വളരെ ശാന്തമായിട്ടൊക്കെയാണ് മഴ പെയ്യുന്നത്, ഇടയ്ക്ക് ഗ്യാപ്പൊക്കെ തരുന്നുണ്ട്, അതുകൊണ്ട് ആ സന്തോഷമുണ്ട്, അല്ലേ. അപ്പോൾ എങ്കിലും മഴക്കാലമാണ്, വളരെയധികം കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കുക, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുക. വീഴാതിരിക്കുക കേട്ടോ, സ്ലിപ്പായിട്ട് വീഴാതിരിക്കുക, അപകടങ്ങളൊന്നും വരുത്തി വയ്ക്കാതിരിക്കുക. പിന്നെ രാത്രി യാത്രകൾ ഈ ഹിൽ ഏരിയ, നെല്ലിയാമ്പതി പോലെയുള്ള ഹിൽ ഏരിയാസിലൊക്കെ പോകുമ്പോൾ രാത്രി പോകുന്നത് ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് പോവാം. നല്ല കുറേ പാട്ടുകൾ ഞാനിങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 90s വൈബ് പാട്ടുകളെല്ലാം, കുറച്ച് പുതിയ പാട്ടുകൾ എന്ന് പറയാം. പക്ഷേ എങ്കിലും നമുക്ക് ഒരു ഈ മഴ സമയത്തൊക്കെ, രാവിലെ മഴയാണ്, ചെറിയൊരു ചാട്ടൽ മഴയാണ്, തണുപ്പാണ്, ഈ ഒരു മഴയിലും തണുപ്പിലും നമുക്കിങ്ങനെ എൻജോയ് ചെയ്ത് നിങ്ങളിങ്ങനെ പിടിച്ചിരുത്തുന്ന ഈ പാട്ട് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്ന രീതിയിലുള്ള കുറച്ച് പാട്ടുകളുണ്ടല്ലോ, അത്തരത്തിലുള്ള പാട്ടുകളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ റൊമാൻറ്റിക് ട്രാക്കുണ്ട്, താരാട്ടുപാട്ടുകളുണ്ട്, എല്ലാമുണ്ട്. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ മെസ്സേജിലൂടെ എനിക്ക് മെസ്സേജ് അയച്ച് അറിയിക്കണം കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം പാട്ടുകളെക്കുറിച്ച്. അപ്പോൾ എന്തായാലും ആദ്യത്തെ പാട്ടിലേക്ക് പോവാം. അം ആ എന്ന ചിത്രത്തിൽ, ഈ സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ പാട്ട് നിങ്ങളെല്ലാവരും കേട്ട് കാണും. അം ആ എന്ന ചിത്രത്തിൽ അതിമനോഹരമായ ഒരു ഗാനമാണ് ഇന്നത്തെ അഹല്യ വിഷസിലൂടെ നിങ്ങളുടെ കാതോരം ആദ്യം എത്താൻ പോകുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഞാൻ സുനൽ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081695159400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രൂ ആൻഡ് റൊമാൻ, പാലക്കാട്.
3: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കോടുകൂടി ഇന്നത്തെ അഹല്യ വിഷസ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നു. പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 11 മിനിറ്റാണ്. ഇന്നത്തെ ഫസ്റ്റ് കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ.
5: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ.
4: വെരി വെരി ഗുഡ് മോർണിംഗ്. ആരാണ്?
5: ഇത് ഹരിദാസ് മാങ്കാവ്.
4: ഹരിദാസ് മാങ്കാവ്. എന്താണ്, പാലക്കാട് മഴയൊക്കെ ഉണ്ടോ?
5: കാലത്തൊന്നും മഴയൊന്നുമില്ല,
4: മഴ പെയ്യാൻ സാധ്യതയുണ്ടല്ലേ. അപ്പൊ ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. മഴ പെയ്യാൻ പെയ്യാതിരിക്കാം,
5: എല്ലാം
4: മഴയ്ക്ക് തോന്നണം വേണ്ടോന്ന്.
5: ഓക്കെ,
4: ഹരിദാസ് ഏട്ടൻ എന്ത് പറയുന്നു, ലൈഫൊക്കെ എങ്ങനെ പോകുന്നു, സുഖമായിട്ടിരിക്കുന്നു?
5: ആ, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു,
4: അങ്ങനെ പോകുന്നു.
5: പ്രായത്തിന്റേതായിട്ടുള്ള പല അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ.
4: അത് സ്വാഭാവികം,
5: സ്വാഭാവികം. അതൊന്നും പ്രശ്നമല്ല.
4: അത് അതെല്ലാം നമ്മുടെ ലൈഫില് പ്രശ്നങ്ങളും അസുഖങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊന്നും ഇല്ലാതിരുന്ന പിന്നെ ലൈഫിന് എന്താ ഒരു ത്രില്ല്.
5: അതാണ് പ്രായമാവുമ്പോ അതിനനുസരിച്ച് ഓരോ അസുഖങ്ങൾ വരും.
4: അതെ, അവിടെ വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നമ്മൾ അതിനും ഫൈറ്റ് ചെയ്യാറില്ലേ.
5: അത്രേ ഉള്ളൂ,
4: അത്രേ ഉള്ളൂ. ഓക്കെ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ പറയൂ, പാലക്കാട് ഒരു എയർപോർട്ടിന്റെ ആവശ്യമുണ്ടോ ഹരിദാസേടന്റെ അഭിപ്രായത്തില്?
5: തീർച്ചയായിട്ടും വേണം,
4: തീർച്ചയായിട്ടും വേണം.
5: വേണം.
4: എന്താ
5: ഇപ്പൊ ഇവിടെ പുതുശ്ശേരി ആ ഭാഗത്ത് ഇപ്പൊ സ്ഥലമൊക്കെ എടുത്ത് നമ്മുടെ
4: നീലാണ്ടനാണ്
5: കോൺഗ്രസിന്റെ ആ മൂപ്പര് MP, അതിന് വേണ്ട പേപ്പറുകളൊക്കെ ശരിയാക്കിയിട്ട് ഇതാക്കിയിട്ടുണ്ട്. അത് റെഡിയാവും ഏകദേശം.
4: പുതുശ്ശേരി ഭാഗത്താണ് വരുന്നത്?
5: പുതുശ്ശേരി
4: ഭാഗത്താണ് അല്ലെ? അവിടെയാണ് കുറച്ചുകൂടെ സ്ഥലം ഉള്ളത് അല്ലേ?
5: ആ സ്ഥലമുണ്ടല്ലോ, ആ ഓരത്ത് കൂടെ അങ്ങനെ കൊടുക്കാല്ലോ. അതുവരെ റെയിൽവേ ഒക്കെ കണ്ടമാനം വേണല്ലോ, കേരളവും വേണല്ലോ.
4: അതെ അതെ, വരുമ്പോ ഇന്റർനാഷണൽ എയർപോർട്ട് തന്നെ വേണം അല്ലേ?
5: അതെ അതെ. അപ്പൊ ഇത് എയർപോർട്ട് പറയുന്നത് ഒരു നാടിന്റെ ഒരു വികസനമാണ് എയർപോർട്ട് വരുന്നത്. അതിനോട് ബന്ധപ്പെട്ട പല ബിസിനസ്സുകളും കച്ചവടങ്ങളും പലതും നടക്കും.
4: അതെ, ഒരുപാട് പേർക്ക് ജോലി കിട്ടും അല്ലേ?
5: ആ, ജോലി കിട്ടും, പലതും. എന്താ പറയാ, ഇപ്പൊ ഹോട്ടലുകാര് അല്ലെങ്കിൽ താമസിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടായി കൊടുക്കുന്ന അങ്ങനെ പല പല പല തൊഴിലും അവിടെ നടക്കും. തീർച്ചയായിട്ടും വേണം. എന്താ പാലക്കാട് ഇതിപ്പോ നമ്മള് മക്കളൊക്കെ വരികയാണെങ്കിൽ എയർപോർട്ട് നെടുമ്പാശ്ശേരി പോയി വിളിച്ചിട്ട് വരണം.
4: അതൊരു ദിവസത്തെ പണിയാണ് അല്ലെ? അങ്ങോട്ട്
5: പണിയാണ്. ഇതാകുമ്പോ അവിടെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ ഓട്ടോ
4: എടുത്തിട്ട് ചുമ്മാ ബസ് കയറി വന്നാലും കുഴപ്പമില്ല.
5: നമ്മളെ ഈ ഗൾഫ് കൺട്രീസിലൊക്കെ അടുത്തടുത്തടുത്ത് തന്നെയാണ് എയർപോർട്ട്.
4: എയർപോർട്ട് ഉള്ളത്
5: ഷാർജ, ദുബായ്, ഇതൊക്കെ അടുത്തടുത്ത സ്ഥലമാണ്. ഇപ്പൊ വാളയാറായിരിക്കും ഷാർജ പറയുന്ന സ്ഥലം, പാലക്കാട് ദുബായ്.
4: ദുബായ്
5: അവിടെയൊക്കെ ഇങ്ങനെ തൊട്ട് തൊട്ട് എല്ലാ സ്ഥലത്തും എയർപോർട്ട് ഉണ്ട്.
4: അപ്പൊ എയർപോർട്ട് വേണം, പാലക്കാട് എന്തായാലും വരണം അല്ലേ?
5: തീർച്ചയായിട്ടും വേണം.
4: ഓക്കെ, അപ്പൊ പാലക്കാട് നിന്ന് ഫ്ലൈറ്റ് കയറി പോകാനായിട്ട് ഹരിദാസ് ഏട്ടന് പറ്റട്ടെ.
5: സാധിച്ചില്ലെങ്കിലും വരണം, കാലക്രമേണ ബാക്കിയുള്ളവർക്ക് അത് ഉപകാരമായിരിക്കും.
4: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
5: ആശംസ സുനിലിനും പിന്നെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും.
4: ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണം.
5: വിളിച്ചത്
4: ഹരിദാസ് ഏട്ടനായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ 100% എയർപോർട്ട് വേണം. നമുക്കില്ലെങ്കിൽ പോലും അടുത്ത വരുന്ന തലമുറയ്ക്ക് ആ ഒരു എയർപോർട്ട് അനിവാര്യമാണ് എന്നാണ് ഹരിദാസ് ഏട്ടന്റെ പക്ഷം. അത് വളരെ നല്ലൊരു കാര്യമാണ് അല്ലേ, എയർപോർട്ട് വരണം. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജോലി സാധ്യതകൾ കൂടെ ഉണ്ടാവുകയാണ് എന്നും കൂടെ അദ്ദേഹം പറഞ്ഞു. തീർച്ചയായിട്ടും വളർന്നു വരുന്ന, വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് കമ്പനീസൊക്കെ ഉള്ള, ഒരുപാട് ആളുകളുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് നമ്മുടെ പാലക്കാട് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും വലിയൊരു ഡിസ്ട്രിക്ട് കൂടെ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു എയർപോർട്ട് വേണം എന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. അപ്പൊ എന്താണ് നിങ്ങളുടെ അഭിപ്രായം, വിളിക്കാം, അറിയിക്കാം, ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കുള്ള ആശംസകൾ കൂടെ കൈമാറാം. നമ്പർ 8 1 5 0 9 0 0 ആണ്. അപ്പോ അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
6: ഹലോ, ഗുഡ് മോർണിംഗ് സുഗിൽ.
4: വെരി വെരി ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ഭാസ്കരൻ ചേട്ടാ. ആരോഗ്യമൊക്കെ എന്ത് പറയുന്നു?
6: ആരോഗ്യം വലിയ കുഴപ്പമില്ല.
4: നടക്കുന്നുണ്ടോ രാവിലെ?
6: രാവിലെയും
4: വൈകിട്ടും നടക്കുന്നുണ്ട്. മഴ എങ്ങനെ തടസ്സമാവുന്നുണ്ടോ നടത്തത്തിന്?
6: ആ മഴ ഇല്ല, ഞാൻ കൊടയൊക്കെ എടുത്തിട്ടാ നടക്കാറ്. മഴ വലിയ
4: പ്രശ്നമൊന്നുമില്ല.
6: ആ വലിയ പ്രശ്നമില്ല, നടക്കുന്നതുകൊണ്ട് ഇപ്പൊ വലിയ കുഴപ്പമില്ല.
4: ശ്രദ്ധിച്ച് നടക്കണം, മഴയൊക്കെയാണ്, റോഡിൽ വെള്ളമൊക്കെ ഉണ്ടാവും, കുഴികളൊക്കെ ഉണ്ടാവും, അപ്പൊ ശ്രദ്ധിച്ച് നടക്കണം. ഓക്കെ
6: ഓക്കെ.
4: നടക്കാൻ പോയി വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ലല്ലോ അല്ലേ?
6: ഓക്കെ.
4: അപ്പോ പറയൂ ഭാസ്കരൻ ചേട്ടാ, പാലക്കാട് എയർപോർട്ടിന്റെ ആവശ്യമുണ്ടോ?
6: ഉറപ്പായിട്ടും വേണം,
4: ഉറപ്പായിട്ടും വേണം. ഏത് ഭാഗത്താ വേണ്ടേ?
6: അതിനുള്ള സ്ഥലങ്ങൾ നമ്മൾ എവിടെ പറയാ, അതിനുള്ള അത്രയും സ്ഥലങ്ങൾ കണ്ടെത്തണല്ലോ.
4: സ്ഥലം വേണല്ലോ, വലിയൊരു സ്ഥലം വേണല്ലോ.
6: സ്ഥലം വേണം, അതെ, എന്തായാലും ആവശ്യമാണ്. നമ്മുടെ കാലം ഇല്ലെങ്കിലും അടുത്തുള്ള തലമുറയ്ക്കൊക്കെ അത് ഉപകാരപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്.
4: ഉപകാരപ്പെടുന്ന കാര്യമാണ്, അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും വേണം.
6: ഉറപ്പായിട്ടും വേണം എന്നുള്ളതന്നെ. അതപ്പോ കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി വരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ പേർക്ക് 6000 പേർക്ക് ജോലി കിട്ടുന്നൊക്കെ പറഞ്ഞപ്പോ വലിയ സന്തോഷമായിരുന്നു. അത് ഒന്നൊന്നും ആയിട്ടില്ല.
4: അതുപോലെ
6: കുറെ പേർക്ക് ജോലി കിട്ടും, കുറെ സൗകര്യങ്ങളാകും,
4: പാലക്കാട് വികസിക്കും അല്ലെ, നമ്മുടെ ജീവിത രീതിയിൽ മാറ്റം വരും അല്ലെ?
6: പിന്നെ തീർച്ചയായിട്ടും.
4: ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും എയർപോർട്ട് വേണം എന്നാണ് അഭിപ്രായം. താങ്ക് യു ചേട്ടാ. അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
6: കേട്ടുകൊണ്ടിരിക്കുന്ന
4: എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. വിളിച്ചത് ഭാസ്കരൻ ചേട്ടനായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞതുപോലെ എയർപോർട്ട് വേണം, അദ്ദേഹത്തിന്റെ അഭിപ്രായം എയർപോർട്ട് വേണമെന്ന് തന്നെയാണ്. പാലക്കാട് അതെ, ഒരുപാട് പേർക്ക് ജോലി കിട്ടും അല്ലെ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചിലപ്പോ ആ സ്ഥലം ഏറ്റെടുക്കുക, അങ്ങനെയുള്ള കുറെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എയർപോർട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാവുന്നത് പോലെയോ അങ്ങനെയുള്ള പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. പക്ഷേ എങ്കിൽ കൂടിയും ആ ഒരു പ്രതിസന്ധികളൊക്കെ മറികടന്നു കഴിഞ്ഞാൽ, ഇപ്പോഴല്ലെങ്കിലും ഇപ്പൊ എയർപോർട്ട് വരാന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഒരു 4-5 വർഷമൊക്കെ കഴിയുന്ന സമയത്ത് പാലക്കാട് വന്ന് ഫ്ലൈറ്റ് ഇറങ്ങാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കണം അല്ലേ? ഓക്കെ, അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ,
7: സുപ്രഭാതം സുനിൽ. ജയരാജ് വാപ്പാല.
4: ജയരാജ് വാപ്പാല, സുഖമായിട്ടിരിക്കുന്നു ജയരാജ് ചേട്ടാ?
7: സുഖമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു.
4: ഗുരുഗ്രാമിലല്ലേ?
7: അതെ, ഗുരുഗ്രാം.
4: അവിടെ എന്തുണ്ട് വിശേഷം? ഒപ്പം തന്നെ എങ്ങനെയാണ് കാലാവസ്ഥ?
7: നല്ല ചൂടാണ്,
4: നല്ല ചൂടാണ്. ഫ്ലൈറ്റ് കയറുക കോഴിക്കോടോ നെടുമ്പാശ്ശേരിയിൽ വന്ന് ഇറങ്ങുക, ഈ ഒരു മഴക്കാലത്ത് വന്നില്ലെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കും. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല മഴയായിരിക്കും, നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന മഴയായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ ഈ ജൂൺ മാസത്തിൽ മഴ ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ കാണണം.
7: ഞാൻ കുറെ കാലം ഈ മഴക്കാലത്തൊന്നും നാട്ടിൽ വന്നിട്ട് പാലക്കാടിന്റെ മഴയൊന്ന്
4: ഇങ്ങനെ വീട്ടിലൊക്കെ ഇരുന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് മഴ പെയ്യുന്നതൊക്കെ കണ്ട് ഇങ്ങനെ ഇലകളും പൂക്കളും ഒക്കെ നോക്കി പാടത്തൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് എൻജോയ് ചെയ്യണം. ഒരു പാലക്കാട്ടുകാരൻ ചെയ്തിരിക്കേണ്ട ഒരു
7: കാര്യം.
4: അതെ അതെ, കട്ടൻ ചായയും ജോൺസൺ മാഷും ഒക്കെ വേണം. അപ്പൊ ജയരാജേട്ടന്റെ അഭിപ്രായം എന്താണ്? പാലക്കാട് എയർപോർട്ട് വേണം
7: പറയാനുണ്ടോ? ഞങ്ങളെ
4: എന്താ ബുദ്ധിമുട്ട്? അത് കേക്കട്ടെ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റിൽ പോകുന്ന ഒരാളാണ്
7: ഞാൻ പറയട്ടെ. ഒന്ന് നമുക്ക് ഇപ്പൊ കൊച്ചിക്കായാലും കോഴിക്കോടായാലും ഫ്ലൈറ്റിന്റെ ചാർജ് ആക്ച്വലി കുറവായിട്ട് വല്ലാതെ കൂടുതലാണ്. പിന്നൊന്നുള്ളത് കോയമ്പത്തൂര്.
4: കോയമ്പത്തൂർ
7: കുറച്ചില്ല. പിന്നെ കോയമ്പത്തൂർ വന്നാലും നമ്മൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തിപ്പെടാൻ സ്റ്റേറ്റ് മാറിയതുകൊണ്ട്, ഒരു ടാക്സി വിളിച്ചാൽ കൂടി സ്റ്റേറ്റ് മാറിയത് കൊണ്ട് അതിനും വല്ലാത്ത ചാർജ്. പിന്നെ ഈ പറഞ്ഞ മാതിരി, സുനിൽ പറഞ്ഞ മാതിരി, 2 മണിക്കൂർ നേരത്തെ ഡൽഹിയിലും 2 മണിക്കൂർ അവിടുന്ന് ഇറങ്ങി പുറത്ത് ബാഗേജ് ഒക്കെ കളക്ട് ചെയ്ത് പുറത്തിറങ്ങാനും ഈ 2 മണിക്കൂർ യാത്രയും തിരിച്ചു വരുമ്പോ മലബാർ ഹോട്ടലിൽ കയറിയിട്ട് ഒരു പൊറാട്ടി ഒക്കെ കഴിയുമ്പോക്ക് വീടെത്തുമ്പോക്ക്. കാരണം നാട്ടിലെത്തിയ ആദ്യത്തെ സന്ദർശനം മലബാർ ഹോട്ടലിലാണ്.
4: മലബാർ
7: ഹോട്ടലിലാണ്.
4: നാട്ടിൽ വന്ന് മലബാർ ഹോട്ടലിൽ വന്ന് പൊറോട്ടയും ബീഫും കഴിച്ചിട്ടാണോ പോകുന്നത്?
7: പൊറോട്ട എന്തായാലും
4: കഴിക്കും.
7: അതില്ലാതെ ഒരു
4: ജീവിതമില്ല.
7: ഇവിടേക്ക് കിട്ടും, ഇവിടേക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാടിന്റെ ഒരു
4: ഈ അടിച്ച പൊറോട്ട, കേരള പൊറോട്ട.
7: അതെ അതെ അതെ അതെ അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ ഫ്രീസ് ചെയ്തിട്ടുള്ള ഈ വാങ്ങിക്കാൻ കിട്ടുന്ന ഐഡിയുടെ ഇത് വെച്ചിട്ട് ഒരുവിധം ഇതാക്കുന്നുണ്ട്. പക്ഷെ എന്നാലും
4: കിട്ടുന്നില്ല. ഓക്കെ, അപ്പൊ എന്തായാലും പാലക്കാട് എയർപോർട്ടിൽ വന്ന് ഇറങ്ങി ഇതുപോലെ ഹോട്ടലിൽ കയറി പൊറോട്ട കഴിക്കാനായിട്ട് പറ്റട്ടെ
7: കേട്ടോ.
4: ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
7: എല്ലാവർക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും, പിന്നെ എന്റെ എല്ലാ സ്നേഹ സൗഹൃദങ്ങൾക്കും നല്ലൊരു മഴക്കാലം
4: ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. മഴ മിസ് ചെയ്യരുത്. ഈ ഒരു മഴ, ജൂണിലെ മഴ എന്ന് പറഞ്ഞ ഒരു ശാന്തമായിട്ടുള്ള മഴയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ എപ്പോഴും എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ശാന്തമായിട്ട് ഇങ്ങനെ പെയ്യുന്ന ഒരു മഴക്കാലമാണ് ജൂണിൽ നമുക്ക് കിട്ടുക. പക്ഷെ ജൂലൈ ഓഗസ്റ്റ് അങ്ങനെ ആയിരിക്കില്ല, കുറച്ചുകൂടെ ടറായിരിക്കും മഴ. അപ്പോൾ ജൂണിലെ മഴക്കാലത്തിന് വല്ലാത്തൊരു ഭംഗിയുണ്ട്. ഇപ്പോൾ ഞാൻ രാവിലെ വരുമ്പോഴാണെങ്കിലും തിരിച്ച് പോകുമ്പോഴാണെങ്കിലും മൊത്തം ഇങ്ങനെ പച്ചപ്പാണ്. ഈ ഒരു പച്ച ഇലകളിൽ പുല്ലുകളിലൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീണ് ഇങ്ങനെ വാടിക്കിടക്കുമല്ല, ഇങ്ങനെ തളർന്നിരിക്കുമായിരിക്കും ചെടികളും മരങ്ങളും ഒക്കെ ഇങ്ങനെ മഴ വെള്ളം കൊണ്ടിട്ട് ഇങ്ങനെ തളർന്നിങ്ങനെ ഇരിക്കുമായിരിക്കും. കാണാൻ തന്നെ വല്ലാത്തൊരു ചന്തമാണ്. അത് മാത്രമല്ല, ഇങ്ങനെ പുഴകളും തോടുകളും ചാലുകളും ഇതിലൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പോയി ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ നമുക്ക് കണ്ണിന് മാത്രമല്ല നമ്മുടെ മനസ്സിനും വല്ലാത്തൊരു പോസിറ്റിവിറ്റി തരുന്ന കാഴ്ചകളാണ്. അത് മാക്സിമം എൻജോയ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ പാലക്കാട് ഇരിക്കുന്നവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും എല്ലാ ജില്ലകളിലും ഏറെക്കുറെ ഇങ്ങനെ തന്നെ ആയിരിക്കും ഈ ഗ്രാമപ്രദേശങ്ങളിൽ. എങ്കിൽ പോലും പാലക്കാട് കുറച്ച് കൂടുതൽ ഗ്രാമീണ ഭംഗിയുള്ളത് കൊണ്ട് തന്നെ, കുറച്ചുകൂടെ നാട്ടിൻപുറം ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഭംഗി നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യില്ല. പുറമേ നിന്ന് വരുന്നവർക്ക് അത് ഫീൽ ചെയ്യും. ആ ഒരു ഭംഗി എൻജോയ് ചെയ്യണം, പല പ്രശ്നങ്ങളും ഇല്ലാതാക്കാനായിട്ട് അതിന് പറ്റുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ കൂടെ അടുത്തൊരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നു, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
8: ഹലോ സുനിൽ, ഞാൻ അപ്പപ്പുള്ളി മാധവനാണ്.
4: മാധവൻ ചേട്ടാ, ഗുഡ് മോർണിംഗ്, സുഖമായിട്ടിരിക്കുന്നു?
8: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്.
4: സുഖമായിട്ട് പോകുന്നോ?
8: സുഖമായിട്ട്. ആഹാരത്തിന് നമ്മള് ഗുളികൊക്കെ കഴിച്ചിട്ട്
4: ഇങ്ങനെ ഗുളിക കഴിച്ചിരിക്കുന്നു. ഇനി ആഹാരം വരണം അല്ലേ?
8: അതെ അതെ, റെഡിയായിക്കൊണ്ടിരിക്കുന്നു,
4: റെഡിയായിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ഇന്ന് രാവിലെ സ്പെഷ്യൽ?
8: അതെനിക്ക് അറിയില്ല, നോക്കിയിട്ടില്ല.
4: നോക്കിയിട്ടില്ല, ഇടയ്ക്കൊക്കെ പോയി നോക്കണ്ടേ? ചോദിക്കില്ല രാവിലെ എന്താ ഇന്ന് കഴിക്കാൻ ഉണ്ടാക്കുന്നത്, ചോദിക്കില്ല. തലേ ദിവസം രാവിലെ ഒന്നും
8: ചോദിക്കില്ല,
4: ഉണ്ടാക്കുന്നത് കഴിക്കും. ഞാൻ അങ്ങനെയല്ല കേട്ടോ, ഞാൻ ഡെയിലി ചോദിക്കും, രാവിലെയും വൈകിട്ടും ചോദിക്കും എന്താ കഴിക്കാന്ന്. ഞാൻ വൈകുന്നേരം വീട്ടിലേക്ക് കയറി ചെല്ലുന്നതിന് അമ്മയോട് ചോദിക്കുന്നത് എന്താ ഇന്ന് വൈകിട്ട് കഴിക്കാൻ എന്ന് ചോദിച്ചിട്ടൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ മാധവൻ ചേട്ടാ പറയൂ, പാലക്കാട് എയർപോർട്ടിന്റെ ആവശ്യം?
8: പാലക്കാട് എയർപോർട്ട് വരണമെന്നാണ് എന്റെ അഭിപ്രായം. ഒരുപാട് ആൾക്കാര് എന്റെ മകൻ അടക്കം പിന്നെ നേർമ്പാശ്ശേരി വരെ അവിടെ വണ്ടി എടുത്തിട്ട് വരികയാണ്.
4: അല്ലാത്ത ബുദ്ധിമുട്ടാണ് അല്ലെ, ഇത്രയും ദൂരം സഞ്ചരിക്കാൻ
8: അല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പൊ പാലക്കാട് പറ്റിയമാതിരി ഒരു
4: നല്ല സൗകര്യം, എല്ലാവർക്കും സൗകര്യമായിരിക്കും അല്ലേ?
8: എല്ലാവർക്കും സൗകര്യമായിരിക്കും.
4: ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
8: വളയോടി കൃഷ്ണൻ, സത്യഭാമ കരിഞ്ഞാലപ്പള്ളം, പാലം പല്ലസേന, തിരുവായിരപ്പം, തിരുവല്ലമ്പല, ഗോവി,
4: പള്ളത്തേരി. ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. മാധവൻ ചേട്ടനും ഒരു നല്ല ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിരിക്കുകയാണ്. പാലക്കാട് എയർപോർട്ടിന്റെ ആവശ്യമുണ്ടോ, അടുത്തൊരു കോളറിനോട് ചോദിക്കാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ
9: ഹലോ, ഗുഡ് മോർണിംഗ് സുനിൽ കുട്ടാ.
4: ഗുഡ് മോർണിംഗ്. കുറച്ച് നേരമായിട്ട് പുരുഷ കേസരികളുടെ ശബ്ദം മാത്രമായിരുന്നു, ഇപ്പോഴാണ് ഒരു സ്ത്രീ കേസരിയുടെ ശബ്ദം കിട്ടിയത്. ഓക്കെ, ഇത് ആരാണ്, അത് ആരാണെന്ന് പറയണം, എല്ലാവർക്കും അറിയണ്ടേ, എനിക്ക് മനസ്സിലായി.
9: സുനിൽ കുട്ടാ, ഞാൻ
4: കുമാരി, മഴവിൽ നഗർ ചിറ്റൂർ. മഴവിൽ നഗറിൽ മഴവില്ലൊക്കെ ഉണ്ടോ, മഴവില്ലൊക്കെ കാണുന്നുണ്ടോ?
9: കുറച്ചൊക്കെ മഴ പെയ്തു, മൂടിക്കെട്ടിക്കൊണ്ട് ഇങ്ങനെ നിക്കുന്നുണ്ട്.
4: മഴ പെയ്യുമായിരിക്കും അല്ലേ? ഇനിയും
9: നമ്മള് കൊറേ പുതിയ ആൾക്കാര് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ആദ്യത്തെ പോലെ വിളിക്കുന്നില്ല, നമ്മള് കേൾക്കുക.
4: ഇടയ്ക്കൊക്കെ വിളിക്കണം, അങ്ങനെ വിളിക്കാതിരിക്കരുത്, ഗ്യാപ്പ് ഒന്നും എടുക്കരുത്, ഒരുപാട് വലിയ ഗ്യാപ്പ് ഒന്നും എടുക്കരുത്, ഇടയ്ക്കൊക്കെ വിളിക്കണം, വിശേഷങ്ങളൊക്കെ പറയണം.
9: അതെ,
4: ബന്ധങ്ങൾ പുതുക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ, വേണ്ടേ?
9: സന്തോഷം.
4: ഓക്കെ, അപ്പൊ ഇടയ്ക്ക് വിളിക്കുക കേട്ടോ. പറയൂ കുമാരി ചേച്ചി, വേണോ ഒരു എയർപോർട്ടിന്റെ ആവശ്യമുണ്ടോ പാലക്കാട്? എന്താണ് അഭിപ്രായം? വേണം വേണം, നിർബന്ധമായിട്ട്
9: വേണം, നിർബന്ധമായിട്ടും വേണം. സ്ഥലമുള്ളവിടെ നമ്മുടെ പാലക്കാട് ജില്ലയിൽ എയർപോർട്ട് വരണം തന്നെയാണ് എന്റെ ആഗ്രഹം.
4: എവിടെയാണോ സ്ഥലമുള്ളത് അവിടെ അങ്ങ് കൊടുക്കുക, എയർപോർട്ടിന് വേണ്ടിട്ടല്ലേ.
9: പിന്നെ ഇവിടെ തന്നെ വേണമെന്നില്ല, അവർക്ക് എവിടെയാ പറ്റുന്നത് അവിടെ
4: അവിടെ എയർപോർട്ട് പണിയാണ്.
9: ഓക്കെ, സന്തോഷം.
4: എന്നിട്ട് വേണം ഫ്ലൈറ്റിൽ ഒന്ന് കയറാൻ അല്ലേ?
9: ബോംബെ തന്നെ ഒരു കൂട്ടുകാരിണ്ട്, അവർക്ക് നമ്മളെ കേരളം കണ്ടപ്പോ വരണം വരണം പറയായിരുന്നു. സാഹചര്യം ഒത്തു വന്നാൽ കോയമ്പത്തൂരാണെങ്കിലും എറണാകുളത്താണെങ്കിലും വരാന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചതാണ്. അപ്പൊ നമ്മുടെ ജില്ലയിൽ തന്നെ വന്നാൽ അത്രയും നല്ലതല്ലേ.
4: പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ ചേച്ചി ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്?
9: നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മുടെ അഹല്യ റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും, ചങ്ങാതിക്കൂട്ടത്തിലെ എല്ലാവർക്കും,
4: എല്ലാവർക്കും
9: നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
4: താങ്ക് യു ചേച്ചിക്കും ഒരു നല്ല ദിവസം ആകട്ടെ ആശംസിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആണ്. നമുക്ക് അടുത്ത ഒരു കോളർ കൂടെ എത്തുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ ഹലോ, ഓട്ടോ ബാലൻ ചേട്ടൻ ചിറ്റൂർ അല്ലേ? കൊറേ നാളായല്ലോ ചേട്ടാ സംസാരിച്ചിട്ട്, എവിടെയായിരുന്നു?
10: ഞാന് അമ്മയുടെ അടുത്ത് രാവിലെ നേരത്തെ പോകുന്നത്.
4: ഓക്കെ,
10: അപ്പൊ അമ്മയ്ക്ക് ഇവിടെ കാര്യങ്ങൾ നോക്കാം. 7 മണിക്ക് പോകും, ഇന്നിപ്പോ മഴയായതുകൊണ്ട് ഇത്തിരി വൈകി പോയി,
4: ഇച്ചിരി വൈകി. അപ്പൊ അങ്ങ് വിളിക്കാന്ന് വെച്ചല്ലേ?
10: ചിറ്റൂർ
4: ഭാഗത്ത് രാവിലെ മഴ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ,
10: ഇല്ല മഴയില്ല,
4: മഴയില്ല.
10: ഭാര്യ പോകാൻ ബുദ്ധിമുട്ടാവോ പറഞ്ഞിട്ട്.
4: അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ലേറ്റ് ആയി, അതുകൊണ്ട് അങ്ങ് വിളിച്ചു.
10: മഴയില്ല, മഴയില്ല.
4: ഓക്കെ, അപ്പൊ ബാലൻ ചേട്ടാ വീട്ടിലെല്ലാരും അടിപൊളിയായിട്ട് പോകുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു? എല്ലാരുടെ അന്വേഷണം പറയണേ.
10: ഓ പറയാം.
4: അപ്പൊ പറയൂ, പാലക്കാട് എയർപോർട്ടിന്റെ ആവശ്യമുണ്ടോ?
10: തീർച്ചയായിട്ടും ആവശ്യമുണ്ട്,
4: തീർച്ചയായിട്ടും.
10: എല്ലാവർക്കും നല്ല
4: കാര്യമല്ലേ,
10: നമ്മൾ ഒരുപാട് അകലെയല്ലേ പോകുന്നുണ്ട്.
4: അത്യാവശ്യമുള്ള കാര്യമാണ്. നമ്മള് എമർജൻസി ആയിട്ട് അത്യാവശ്യ ഘട്ടങ്ങളിലാണ് എയർപോർട്ട് ഒക്കെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ട്രെയിനിലോ മറ്റു യാത്രാമാർഗങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുക. പക്ഷെ എയർപോർട്ടിലേക്ക് പോകാൻ തന്നെ ഇത്രയും മണിക്കൂറുകൾ എടുക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.
10: ഓക്കെ,
4: അപ്പൊ അതുകൊണ്ട് എയർപോർട്ട് വേണം. ഏത് ഭാഗത്ത് വേണമെന്നാണ് അഭിപ്രായം? ചിറ്റൂർ വേണോ അതോ പാലക്കാട് വേണോ?
10: പാലക്കാട് തന്നെ നല്ലത്, എല്ലാവർക്കും നല്ലതാണല്ലോ,
4: എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് അല്ലേ?
10: എല്ലാവർക്കും നന്മയുള്ള സ്ഥലമാണ് നമുക്ക് ആവശ്യം.
4: ആവശ്യം എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പെടണം. ഒരു മുക്കിലോ മൂലിലോ ഒന്നും പാടില്ല അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
10: ഇന്നിപ്പോ സത്യഭാമ ചേച്ചിയൊക്കെ വിളിച്ചിട്ട് കൊറേ കാലങ്ങളായി, ഞാൻ ഒരു കൊല്ലായില്ല വണ്ടി ഓടിക്കാൻ
4: പോകാറില്ലല്ലോ. ഓക്കെ,
10: അവരൊന്നും കാണാൻ പറ്റുന്നില്ല, ആരെയും കാണാൻ പറ്റുന്നില്ല.
4: അപ്പൊ എല്ലാവർക്കും നമുക്ക് ആശംസ അറിയിക്കാം അല്ലേ?
10: ഓക്കെ,
4: താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. ബാലൻ ചേട്ടനാണ് വിളിച്ചത്, ബാലൻ ചേട്ടനും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അടുത്ത മനോഹരമായ ഗാനം ഇതാ നിങ്ങളുടെ കാതോരം എത്തുന്നു. കക്ഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിൽ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് വരുന്നുണ്ട്, എൻജോയ് ചെയ്യാം.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493226888. Mobile 9496000129.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: കക്ഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിലെ നല്ലൊരു പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ എഫ് എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിശസ് ആണ് കൂടെ ഉണ്ട്. ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു അടുത്ത കോളർ. ഹലോ,
5: ഹലോ,
1: ഗുഡ് മോർണിംഗ്.
5: മോഹൻ
1: സാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
5: ആ, വിശേഷമൊന്നുമില്ല. മഴ കുറവാണ്.
1: മഴ കുറവാണ്. രാവിലെ നടക്കാനൊക്കെ പോയോ?
5: ഒരാഴ്ചയായിട്ട് പോകുന്നില്ല, കാരണം ഇവിടെ നടക്കുന്നിടമൊക്കെ ഇത്തിരി വഴുക്കലുള്ളടാ.
1: വഴുക്കലുണ്ട്. വളരെ ശ്രദ്ധിക്കണം അല്ലേ?
5: ആ, ശ്രദ്ധിക്കണം. അത്
1: ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി കഴിഞ്ഞാൽ താഴെ.
5: ആ, മാറി കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്.
1: ഓക്കെ, അപ്പൊ ഇന്ന് പോയിട്ടില്ല?
5: ഇന്ന് പോയിട്ടില്ല.
1: പോയിട്ടില്ല. ഒന്ന് വെയിലൊക്കെ ആവണം, ഒന്ന് ഉണങ്ങി.
5: ഒന്ന് വെയിലാവട്ടെ, നമുക്കിപ്പോ അങ്ങനെ തിരക്കൊന്നുമില്ല.
1: തിരക്കൊന്നുമില്ല. കുറച്ച് ദിവസം നടന്നില്ല എന്ന് വെച്ചാൽ ആരും ചോദിക്കാൻ വരുന്നു?
5: ആരും ചോദിക്കാനും ഇല്ല. ആരോഗ്യത്തിന് വലിയ കുഴപ്പമില്ല.
1: വലിയ കുഴപ്പമില്ല. എന്ന് നടക്കുന്നതാണല്ലോ അല്ലേ?
5: അതെ.
1: അപ്പൊ മോഹൻ സാർ പറയൂ, പാലക്കാട് എയർപോർട്ട് വേണോ?
5: അയ്യോ, പാലക്കാട് അത്യാവശ്യമായിട്ട് വേണം.
1: അത്യാവശ്യമായിട്ട് വേണം. വളരെ പെട്ടെന്ന് കൊണ്ടുവന്നാൽ അത്രയും നല്ലത് അല്ലേ?
5: ആ, ഏറ്റവും നല്ലതാണ്. പുതുശ്ശേരി, കഞ്ചിക്കോട് എല്ലാം കൂടെ കൂടി ഒരു 10,000 ഏക്കർ വേണ്ടി വരും.
1: അത്രയും മതി അല്ലേ?
5: ഓ, ധാരാളം മതി. 1,000 ഏക്കർ ധാരാളം മതി.
1: ഓക്കെ,
5: 500 ലോ എടുക്കുന്നുണ്ട്. 500 ലോക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ പിന്നെ എക്സ്പാൻഷൻ വരുമ്പോഴത്തേക്കിന് ആരും
1: വിട്ടുകൊടുക്കില്ല. അപ്പൊ അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ അത്രയധികം
5: തുടക്കത്തിൽ 1,000 ഏക്കർ ഉണ്ടെങ്കിൽ നല്ലതാണ്.
1: ഓക്കെ, എന്തുകൊണ്ട് എയർപോർട്ടിന് അത്രയധികം അത്യാവശ്യമാണെന്ന് പറയാൻ കാരണം?
5: അതായത് ഈ ലാൻഡ് ചെയ്യുമ്പോഴത്തേക്കിനുള്ള റൺവേയുടെ നീളം.
1: അതല്ല മോഹൻ സാർ, പാലക്കാട് എയർപോർട്ട് അത്യാവശ്യമാണ് എത്രയും പെട്ടെന്ന്
5: എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, അടുത്തെങ്ങും വേറെ ഇല്ലല്ലോ. വേറെ കൊച്ചി പോണം, കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു അട്ര കൺഫ്യൂഷൻ ഉള്ള ഒരു സംഭവമാണ്.
1: ഞാൻ
5: പല വട്ടം പോയിട്ടുണ്ട്. ഒരു സൗകര്യവും ഇല്ല. സന്ധ്യയായ ലൈറ്റ് പോലും ഇല്ല അവിടെ.
1: ഓക്കെ,
5: അങ്ങനത്തെ സ്ഥലമാണ്. പിന്നെയും കോയമ്പത്തൂരാണ് ഇത്തിരി
1: കൂടി. അതും നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിക്കണം.
5: ഒരുപാട് ദൂരം ഇവിടുന്ന് 65 കിലോമീറ്റർ പോണം.
1: അതെ അതെ,
5: പീളമേട്.
1: അപ്പൊ അത്രയും ദൂരം സഞ്ചരിക്കേണ്ടത് കൊണ്ട് നമുക്ക് പാലക്കാട് തന്നെ വേണം അല്ലേ?
5: ദൂരം സഞ്ചരിക്കാൻ കാര്യം 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഒക്കെ മതി. പക്ഷെ ഇത് അവിടെ ചെന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ലഗേജൊക്കെ വാങ്ങി നമ്മുടെ ഇത് കൈ കിട്ടുമ്പോഴത്തേക്കിന് ഒരു സമയമാവും.
1: ഒരു സമയം.
5: പിന്നെ അവിടുന്ന് ഈ കാറൊക്കെ പിടിച്ചു പോരുമ്പോ ഞാൻ സാധാരണ പോയിക്കൊണ്ടിരിക്കുന്ന ഒക്കെ ഇങ്ങനെ വണ്ടിയെ കൊണ്ട് വിടുവാണ്, കാറിൽ കൊണ്ട് വിടുക. അതുപോലെ പിള്ളേര് വരുമ്പോഴൊക്കെ കാറ് വിട്ടുകൊടുക്കും, അങ്ങനെ കൊണ്ടുവരുക. അതുപോലെ നമുക്ക് വന്നാലും കുറച്ച് അസൗകര്യങ്ങൾ കൂടുതൽ ഉണ്ടാവും വേറെയുള്ളടത്ത് വരുമ്പോ.
1: ഇപ്പൊ
5: ഇവിടെ ആവുമ്പോഴത്തേക്കിന് ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് കൊണ്ട് നമുക്ക്
1: എയർപോർട്ട് എത്താനായിട്ട് പറ്റും. സമയം ലാഭിക്കാനായിട്ട് സമയം ലാഭിക്കാൻ
5: ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല.
1: ഓക്കെ, അപ്പൊ താങ്ക് യു മോഹൻ സാർ. ഇന്ന് ആർക്കാ വിശേഷം അറിയിക്കാനുള്ളത്?
5: സുനിലിനും ബാക്കിയുള്ള എല്ലാവർക്കും കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും.
1: താങ്ക് യു, താങ്ക് യു സോ മച്ച്. മോഹൻ സാറിന്റെയും അഭിപ്രായം എത്രയും പെട്ടെന്ന് വന്നാൽ അത്രയും നല്ലത് എന്നാണ് പറഞ്ഞത്. ഈ സമയത്തിന് വലിയ പ്രാധാന്യം ഉണ്ടല്ലോ, ഒരു മിനിറ്റിന് പോലും അത്രയധികം വാല്യൂ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എയർപോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നു. ഹലോ,
6: ഗുഡ്
1: മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ആരാണ്?
6: പ്രഭാരൻ
1: ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു?
6: സുഖമായിട്ടിരിക്കുന്നു.
1: സ്കൂളും കോളേജും എല്ലാം തുറന്ന് കച്ചവടമൊക്കെ കൂടിയോ? കൂടിയിട്ടുണ്ടല്ലേ. പിള്ളേരൊക്കെ ചായ കുടിക്കാൻ വരുന്നുണ്ടോ?
6: വരുന്നുണ്ട്.
1: ഓക്കെ, എന്താ പിന്നെ വിശേഷങ്ങൾ? സുഖമായിട്ട് പോകുന്നു?
6: സുഖമായി പോകുന്നു.
1: അപ്പൊ പാലക്കാട് എയർപോർട്ട് വേണോ? എന്താണ് അഭിപ്രായം?
6: അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേയായി വാഗ്ദാനങ്ങൾ ഒരുപാട് തെരിയുന്നുണ്ട്, നടപ്പിലാകാത്ത പദ്ധതികൾ ഒരുപാട് വരുന്നുണ്ട്.
1: നടപ്പിലാവാത്ത പദ്ധതികൾ ഒരുപാട് വരുന്നുണ്ട്
6: പാലക്കാട്. ഒരുപാട് വരുന്നുണ്ട്. തറക്കല്ല് ഇടുന്നുണ്ട്, തറക്കല്ല് ഇടുന്നുണ്ട്, എല്ലാം നടക്കുന്നുണ്ട്,
1: എല്ലാം നടക്കുന്നുണ്ട്.
6: അപ്പോ എന്തായാലും വരുന്നൊരു വിരോധമൊന്നുമില്ല,
1: പക്ഷെ
6: നടപ്പിലാക്കാൻ
1: ശ്രമിക്കണം, ശ്രമിക്കണം. അതെ അതെ.
6: എല്ലാരെ ഈ ജനത്തിനെ മോഹിപ്പിച്ചിങ്ങണ്ട് വൈദിക്ക് വിട്ടിട്ട് പോണ പരിപാടിയാണുള്ളത്,
1: കടന്ന് കളയരുത്. ഓക്കെ, താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം ദീന്റെ വിളിക്കുക. അപ്പോ വരുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വാഗ്ദാനം തന്നിട്ട് അങ്ങ് പോവരുത്, വെറുതെ ജനത്തിന് മോഹം നൽകിയിട്ട് അത് പാഴായി പോവരുത് എന്നാണ് പ്രഭാകരൻ ചേട്ടന്റെ പക്ഷം. അതെ, അത് പിന്നെ ഓരോ കാര്യം ചെയ്യാനായിട്ട് എയർപോർട്ട് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബസ് സ്റ്റോപ്പ് പണിയുന്നത് പോലെ വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലല്ലോ. ഒരുപാട് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. അപ്പോൾ ആ സ്ഥലത്തൊക്കെ വീടുകളും ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറ്റണം. അപ്പോൾ അവരുമായിട്ട് തർക്കങ്ങൾ സംഭവിക്കും. പിന്നെ അതിനുശേഷവും എയർപോർട്ട് പണിയാനും അതുപോലെ തന്നെ ഓരോ അനുമതി കിട്ടാനൊക്കെ ആയിട്ട് ഒരുപാട് പണിയുണ്ട് അല്ലേ. അപ്പോൾ അത് ചെറിയൊരു പ്രോസസ്സല്ല, അതിനെക്കുറിച്ച് പഠിച്ച് ആവശ്യമാണോ എന്ന് പഠിച്ച്, ആളുകൾ എത്രത്തോളം ആളുകൾ തിങ്ങി പാർക്കുന്ന ഏരിയ ആണ്, എത്രത്തോളം ആവശ്യമാണ് ഈ ഒരു ഡിസ്ട്രിക്റ്റിൽ ഈ ഒരു സ്ഥലത്ത് എന്നൊക്കെ പഠിച്ചിട്ടൊക്കെ ആയിരിക്കും ഓരോ കാര്യങ്ങളും ഓരോ പദ്ധതികളും നടപ്പിലാക്കുക. അത് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യമല്ല, അതിൻ്റെതായിട്ടുള്ള കാലതാമസം ഉണ്ടാകും അല്ലേ, അതും കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
7: ഹലോ, ഗുഡ് മോർണിംഗ് മോനെ.
1: വെരി വെരി ഗുഡ് മോർണിംഗ്.
7: ഞാൻ പ്രേമമ്മ.
1: പ്രേമമ്മ, സുഖമായിട്ടിരിക്കുന്നു? പ്രേമമ്മയും
7: സുഖമായിട്ടിരിക്കുന്നു. ഒത്തിരി ചുമയുണ്ട്.
1: ചുമയുണ്ട്. ഈ പനി വന്നായിരുന്നു ഈ അടുത്തെങ്ങാനും?
7: പനിയില്ല.
1: ഈ പനി വരുമ്പോഴാണ് ഈ ചുമ വരുന്നത്, അതിനുശേഷം പിന്നെ ചുമ മാറുന്നേ ഇല്ല എന്നുള്ള കംപ്ലൈന്റ്സ് ഒക്കെ ഒരുപാട് ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പറയുന്നത് കേട്ടോ, അതുകൊണ്ട് ചോദിച്ചാ കേട്ടോ.
7: എനിക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ചുമ ഉള്ളതാ, തണുപ്പ് കുറച്ച് കൂടും.
1: തണുപ്പിന്റെ ബേസ് ചെയ്തിരിക്കും അല്ലേ ചുമയൊക്കെ?
7: അതെ.
1: ഓക്കെ, അപ്പൊ മഴയൊന്നും അധികം ഇല്ലല്ലോ അല്ലേ?
7: ഇല്ല ഇല്ല, ഇവിടെ മഴ വളരെ
1: കുറവാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച്
7: അവിടെയുള്ള മഴയും കൂടി ഇല്ലായിരുന്നു. ഞാൻ കുറച്ച് ദിവസം മുമ്പ് അഹല്യയിൽ വന്നായിരുന്നു ഹോസ്പിറ്റലില്. അപ്പോ അവിടെ വരുമ്പോ നല്ല മഴയായിരുന്നു,
1: നല്ല മഴയായിരുന്നു.
7: ഇവിടെ ഇങ്ങോട്ട് നല്ലേപ്പിള്ളിയൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ മഴയില്ല,
1: ആ ഭാഗത്തേക്ക് മഴ കുറച്ച് കുറവാണ്,
7: വളരെ കുറവാ.
1: എന്തേലും ബാക്കിയുണ്ടെങ്കിൽ മാത്രമാണ് പെയ്യുന്നത്, അല്ലാതെ മനസ്സറിഞ്ഞ് പെയ്യുന്നില്ല.
7: അവിടത്തേക്ക് പൊടിയാണ് അങ്ങോട്ട് വരുന്നത്.
1: അതെ അതെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ പ്രേമമ്മ പറയൂ, പാലക്കാട് എയർപോർട്ടിന്റെ ആവശ്യമുണ്ടോ?
7: തീർച്ചയായിട്ടും ഉണ്ട് മോനെ,
1: പാലക്കാട് വേണം അല്ലേ?
7: വേണം. മിക്കവരുടെയും മക്കളൊക്കെ അധികം പുറത്തല്ലേ മോനെ, അപ്പൊ ഈ നെടുമ്പാശ്ശേരിയിൽ വന്നിട്ട് വരിക എന്നുള്ളത് ഒത്തിരി പ്രയാസമുള്ള കാര്യമാണ്. പിന്നെ അല്ലെങ്കിൽ അതുപോലെ കോയമ്പത്തൂരാണെങ്കിലും ദൂരാണ്, ഫ്ലൈറ്റൊക്കെ 4 മണിക്കും നമുക്ക് അവിടെ എത്തും. പുലർച്ചെ എത്തുമ്പോ നമ്മള് വിളിക്കാനായിട്ട് അതിലും വളരെ നേരത്തെ അങ്ങോട്ട് ചേട്ടാ.
1: അതെ, ഫ്ലൈറ്റിന് കൃത്യമായിട്ട് സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് രാത്രിയൊക്കെ വരും അല്ലേ?
7: നമ്മളിവിടുന്ന് 2 മണിക്ക് 1 മണിക്കൊക്കെ വിളിക്കാനായിട്ട് വരുന്നത്. പിന്നെ അവിടുന്ന് വരുമ്പോ ഈ റോഡിന്റെ പ്രശ്നങ്ങളും, റോഡ് ഇപ്പൊ മഴക്കാലത്ത് വരുന്നവർക്ക് ചെടിയും കുണ്ടും കുഴിയും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട്
1: അറിയില്ല, അതൊരു
7: പാലക്കാട് ഇവിടെ എത്താൻ ഒത്തിരി സമയം,
1: ഒത്തിരി സമയമെടുക്കും. ഒരു ദിവസം മുഴുവൻ ആ യാത്രക്ക് വേണ്ടി അങ്ങ് പോകും.
7: അതാ, അപ്പോ പാലക്കാട് ഇവിടെ ഉള്ളവർക്ക് ഒത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് നെടുമ്പാശ്ശേരിന്ന് വരിക എന്നുള്ളതൊക്കെ.
1: ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്തായാലും എയർപോർട്ട് വേണം.
7: വേണം, വരുന്നത് വളരെ നല്ലതാണ്, എല്ലാവർക്കും വലിയ സൗകര്യവും.
1: ഓക്കെ, ആവട്ടെ. അപ്പൊ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
7: എല്ലാവർക്കും മോനെ, കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും മോനും ഇന്നൊരു നല്ല ദിവസമാകട്ടെ,
1: പ്രേമമ്മയ്ക്കും ഒരു അടിപൊളി ദിവസം ആകട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ.
7: ഓക്കെ മോനെ,
1: താങ്ക് യു സോ മച്ച്. അപ്പൊ പ്രേമമ്മയുടെയും അഭിപ്രായം എയർപോർട്ട് വേണമെന്ന് തന്നെയാണ്. എയർപോർട്ട് വേണ്ട എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഉണ്ടെങ്കിൽ പറയണം എന്താണ് അതിന് കാരണം. ഒപ്പം തന്നെ എയർപോർട്ട് അല്ല ഇവിടെ വേണ്ടത്, ഇന്നൊരു കാര്യമാണ് പാലക്കാട് വേണ്ടത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും പറയാം. അല്ല, നമ്മളിപ്പോ എയർപോർട്ട് വേണമെന്ന് മാത്രമല്ലോ, അതിനേക്കാളും പ്രയോറിറ്റി നമ്മൾ വേറൊരു കാര്യത്തിന് കൊടുക്കേണ്ടിയിരിക്കുന്നു നിലവിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും ഷെയർ ചെയ്യാം, അതിനുള്ള അവസരം കൂടിയാണ് ഹലേ വിഷസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ,
8: നമസ്കാരം സുനിൽ. കൊറേ ദിവസമായി സുനിലൊന്ന് കിട്ടിയിട്ട്,
1: കൊറേ ദിവസമായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്, അതാണ് കിട്ടാ,
8: അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. അല്ലെങ്കിൽ വിളിക്കില്ലായിരുന്നു.
1: ഇത് ആരാണ്, എവിടെ നിന്നാണ്?
8: ഞാൻ ബുള്ളറ്റ് ജഗൻ മലപ്പുറം.
1: സുഖമായിട്ടിരിക്കുന്നോ ജഗൻ ചേട്ടാ?
8: ഹാപ്പിയായിട്ട് പോകുന്നു സോണൽ ഫാമിലി ലൈഫ്.
1: അല്ലേ, ഇപ്പോ പാലക്കാട്ടുകാരനല്ല മലപ്പുറംകാരനാണ് എങ്കിൽ
8: എന്റെ നാട് ശരിക്കും പാലക്കാടന്നെയാണ്.
1: അല്ല, നിലവിൽ താമസം മലപ്പുറത്തായതുകൊണ്ട്
8: ഒരുപാട് കാലമായി ബന്ധങ്ങൾ കൂടുതൽ മലപ്പുറത്താണ്.
1: മലപ്പുറത്താണ് അല്ല, മലപ്പുറത്ത് കോഴിക്കോട് എയർപോർട്ട് അടുത്തായത് കൊണ്ടും പാലക്കാട് എയർപോർട്ടിന്റെ ആവശ്യമുണ്ടോ?
8: തീർച്ചയായിട്ടും വേണം.
1: ആവശ്യമുണ്ട്.
8: പിന്നെന്താ, നമ്മുടെ സ്വന്തം നാടല്ലേ. പിന്നെ എയർപോർട്ട് പറയുമ്പോ സുനിൽ, അതില് ഒരുപാട് പൊതുജനങ്ങൾക്ക് ബാധിക്കാത്തൊരു സ്ഥലത്ത് വേണം ശരിക്കും എയർപോർട്ട് വരാൻ.
1: എന്തായാലും ഒരു ഇപ്പൊ നാഷണൽ ഹൈവേ വരുമ്പോഴാണെങ്കിലും ഒരു എയർപോർട്ടാണെങ്കിലും റെയിൽവേ സ്റ്റേഷൻ ബാധിക്കും.
8: എന്തായാലും സുനിലെ, ഒരുപാട് കഷ്ടപ്പെട്ട് ചിലപ്പോ ഒരു നാലോ അഞ്ചോ സെന്റ് സ്ഥലം വാങ്ങിച്ച് ചേക്കാരുന്ന ഒരുപാട് ആളുകളുണ്ടാവും. അവരുടെയൊക്കെ ഒരു സ്വപ്നങ്ങൾ അതില്
1: വെള്ളത്തിലാകരുത്. ഒരു സ്ഥലം ഏറ്റെടുക്കുമ്പോ ഒരു കോമ്പൻസേഷൻ എന്തായാലും
8: മാക്സിമം അത് പെർസൽ ഭൂമികളായി നോക്കി ചെയ്യാം. ഒരുപാട് ആളുകൾ ബാധിക്കില്ല. അതെ അതെ അതെ, ഒരു തെരസൽ ഭൂമിയാകുമ്പോ സുനിൽ അവിടെ ഒരുപാട് പൊതുജനങ്ങൾക്ക് ബാധിക്കില്ല. അതെ അതെ അതെ, അങ്ങനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യാണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ പാലക്കാട്. ഒരുപാട് ആളുകളൊക്കെ പെട്ടെന്ന് ഇറങ്ങി വന്ന് ഷൂട്ടിങ്ങിൽ പങ്കെടുക്കാം.
1: അതെ അതെ
8: അതെ അതെ, നമ്മുടെ ലാലേട്ടൻ ഒടിയനൊക്കെ മൂവി ഷൂട്ട് ചെയ്ത് ഞങ്ങളുടെ നാട്ടിലാണ്.
1: തേങ്കുറിശ്ശി
8: തേങ്കുറിശ്ശി വലിയൊരു സെറ്റപ്പുള്ള സ്ഥലമാണല്ലോ.
1: അപ്പോ സിനിമാ താരങ്ങൾക്ക് പെട്ടെന്ന് വന്ന്
8: പെട്ടെന്ന് വരാം. പിന്നെ എല്ലാവർക്കും പോയി വരാനുള്ള സൗകര്യങ്ങൾ എല്ലാം കൊണ്ടും ബെറ്റർ ആണ്.
1: ബെറ്റർ ആണ്. ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
8: ഇന്നത്തെ ആശംസകൾ നമ്മുടെ ആർജിയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും, പിന്നെ നമ്മളുടെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ആർജിയില് മറ്റേ നമ്മള് പുതിയതായിട്ട് വന്നത് ഹീറ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം.
1: താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. ജഗൻ ചേട്ടന്റെയും അഭിപ്രായം എയർപോർട്ട് വേണം തന്നെയാണ്. ഇപ്പൊ ഒരുപാട് സിനിമകളുടെ ലൊക്കേഷൻ കൂടിയാണ് പാലക്കാട്. അപ്പൊ അതുകൊണ്ട് തന്നെ സിനിമാ താരങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് വന്ന് അഭിനയിച്ചിട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരുമെന്നൊക്കെയാണ് ജഗൻ ചേട്ടന്റെ പക്ഷം. ഓക്കെ, അടുത്തൊരു കോളർ കൂടെ ജോയിൻ ചെയ്യുന്നു. ഹലോ
9: ഹലോ,
1: സഹദേവൻ ചേട്ടാ, ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
1: മഴയൊക്കെ എന്ത് പറയുന്നു? വലിയ മാറ്റങ്ങളൊന്നും ഇല്ല അല്ലേ? അപ്പൊ പറയൂ, പാലക്കാട് എയർപോർട്ടിന്റെ ആവശ്യമുണ്ടോ? നിർബന്ധമായിട്ടും വേണം. അതെന്തുകൊണ്ട് നിർബന്ധമായിട്ട് വേണം? പറയാൻ കാരണം, ഒരുപാട് ബുദ്ധിമുട്ടാണ് അല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്തായാലും എയർപോർട്ട് വേണമെന്നാണ് പക്ഷം. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്കാ വിഷസ് അറിയിക്കാനുള്ളത്?
9: നമ്മുടെ ഗുരുവേട്ടെ ജോലിപ്പാറ പെരും ചേച്ചി.
1: ഓക്കെ, എല്ലാവർക്കും ആശംസ അറിയിക്കാം. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കണേ. വിളിച്ചത് സഹദേവൻ ചേട്ടനായിരുന്നു. സഹദേവൻ ചേട്ടന്റെയും പക്ഷം എയർപോർട്ട് വേണം എന്ന് തന്നെയാണ്. ഓക്കെ, സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കുന്നു. അടുത്തൊരു പാട്ട് കേട്ടാലോ? വിശേഷം എന്ന ചിത്രത്തില് ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക് ഇതായെത്തുന്നു നിങ്ങളുടെ കാതൂരം.

0: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എൽ. സൂര്യാഗർ.
3: പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസായ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
6: അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കെല്ലാം കേട്ട് കഴിഞ്ഞു. വന്നപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ 9 മണിക്ക് ശേഷം മെസ്സേജൊക്കെ വായിക്കുള്ളൂ എന്നറിയാം. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് കുറച്ച് നേരത്തെ അയക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. നേരത്തെ അയച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ വായിച്ച് നോക്കി സെറ്റായി വളരെ വൃത്തിയായിട്ട് വായിക്കില്ലേ. ലാസ്റ്റ് മിനിറ്റിൽ അയച്ചു കഴിഞ്ഞാൽ ഞാനത് വായിക്കാനായിട്ട് കുറച്ച് പ്രയാസപ്പെടില്ലേ. ചില വാക്കുകളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് പ്രയാസമാവില്ലേ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ അയക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോഴെങ്കിലും അയക്കാനായിട്ട് ശ്രമിക്കുക. ഒരു 3-4 മെസ്സേജേ വന്നിട്ടുള്ളൂ. എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ രാവിലെ മഴയൊക്കെ ആയത് കാരണം എല്ലാവരും കടന്നുറങ്ങുകയാണോ ടൈപ്പ് ചെയ്യാൻ മടിയാണോ എന്നറിയില്ല. മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ പെട്ടെന്ന് അയക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കോളറിലേക്ക് പോകുന്നു. 9 മണി വരെ ഞാൻ കോൾ എടുക്കും കേട്ടോ. ആ ഒരു കാര്യം കൂടെ പറയുന്നു. അടുത്ത കോളറിലേക്ക്. ഹലോ, എന്താ ഒരു ചിരി? ഒന്നുമില്ല. ഇത് ആരാണ്?
7: നിർമ്മലം.
6: രാവിലെ തന്നെ നല്ല ചിരിയാണല്ലോ. എന്ത് പറ്റി?
7: സംസാരം
6: കേട്ടിട്ടാണോ ചിരിച്ചേ? ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? എന്തായിരുന്നു? നല്ല കാര്യം. അല്ല, ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറഞ്ഞാലേ ആളുകൾ കേൾക്കുള്ളൂ. അതുകൊണ്ടാ കേട്ടോ. ഓക്കെ, അപ്പോ നിർമ്മലമ്മേ, കോട്ടയ്ക്കാട് മഴയൊക്കെ ഉണ്ടോ?
7: ഇപ്പൊ
6: മഴയല്ലേ. ഓക്കെ, അപ്പൊ എന്താണ് നിർമ്മലമ്മയുടെ അഭിപ്രായം? പാലക്കാട് എയർപോർട്ട് വേണോ?
7: 100% വേണം.
6: 100% വേണോ അല്ലേ?
7: വേണം. അതിനുള്ള ഇടം ഉണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കാം.
6: അതിനുള്ള സ്ഥലം ഉണ്ടാവും. പാലക്കാട് ഇത്രയും വലിയ ജില്ലയാണല്ലോ. ഒരുപാട് ഭൂമിയൊക്കെ തരിച്ചു കിടപ്പുള്ള ഭൂമിയാണ്, അല്ല സ്ഥലങ്ങൾ ഉണ്ട്. അപ്പൊ വേണം, എന്തായാലും വേണം. എന്തുകൊണ്ടാ വേണമെന്ന് പറയാൻ കാരണം?
7: എല്ലാവർക്കും നല്ലൊരു ഗുണമാകുമല്ലോ മേന. അവിടെ ഇവിടെയും പോണത്, ഒരു നമ്മുടെ അടുത്ത വീട്ടിലെ ഒരു കുട്ടി പോയ പ്ലെയിൻ മിസ്സായി,
6: ലേറ്റ് ആയതുകൊണ്ടല്ലേ.
7: ലേറ്റ്
6: ഈ ട്രാഫിക് എല്ലാം കടന്ന് എയർപോർട്ടിലേക്ക് എത്തുമ്പോഴേക്കും ചിലപ്പോൾ മിസ് ആവാൻ സാധ്യതയുണ്ട്.
7: രണ്ടു ദിവസം കഴിഞ്ഞ് അതൊക്കെ പിന്നെ വീണ്ടും ശരിയാക്കിയിട്ടാണ് ആ കുട്ടി
6: പോയത്.
7: അങ്ങനെയൊക്കെ വരും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോ നല്ല കാര്യം തന്നെയല്ലേ അങ്ങനെ ഉണ്ടാകുന്നത്.
6: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ നിർമ്മലമ്മ ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്?
7: ആശംസ അന്ന് എന്റെ ചെറിയച്ഛന്റെ മോള് ജാൻസി റാണിയും അവരുടെ ഭർത്താവ് രവി.
6: ജാൻസി നല്ല പേര് കേട്ടോ. പണ്ടുള്ള ഒരു രാജ്ഞിയുടെ പേരാണ് അല്ലെ, സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരാണ്.
7: ഓക്കെ,
6: അപ്പൊ ജാൻസി റാണിക്കും പേരെന്തായിരുന്നു? രവി. ഓക്കെ, രണ്ടുപേർക്ക് ആശംസ അറിയിക്കണം അല്ലേ. തീർച്ചയായിട്ടും അറിയിക്കാം. നിർമ്മലമ്മയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. വിളിച്ചത് നിർമ്മലമ്മയായിരുന്നു. നിർമ്മലമ്മ പറഞ്ഞത് തീർച്ചയായിട്ടും 100% എയർപോർട്ട് വേണം. കഴിഞ്ഞ ദിവസം പോലും അടുത്ത വീട്ടിലൊരു പയ്യൻ പോയി മിസ്സായി, ഫ്ലൈറ്റ് മിസ്സായി എന്നൊക്കെയാണ് പറഞ്ഞത്. അതെ, അങ്ങനെ മിസ്സാവുന്ന കാര്യം മിസ്സാവാറുണ്ട്. കാര്യം ഇത്രയധികം ട്രാഫിക്കാണ്. ഇപ്പോൾ നെടുമ്പാശ്ശേരി പോവുകയാണെങ്കിലും അതുപോലെ തന്നെ കോയമ്പത്തൂർ പോവുകയാണെങ്കിലും ഈ ട്രാഫിക് എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ പോയി ഇപ്പോൾ വീട്ടിൽ നിന്ന് വീട പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും പോവുക. കാര്യം പുറത്തേക്കൊക്കെ പോകുന്നവരാണെങ്കിൽ, പ്രവാസികളൊക്കെ ആണെങ്കിൽ, നമ്മൾ കരച്ചിലൊക്കെ ആയിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ആ വിഷമമൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഒരു സമയമാവും. പിന്നെ അവിടെ എത്തി ഫ്ലൈറ്റ് മിസ്സാവുമെന്നൊക്കെ പറഞ്ഞാൽ അത് വല്ലാത്ത ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് പാലക്കാട് വേണമെന്നാണ്. പക്ഷേ അടുത്തൊരു കോൾ റെഡിയാവുന്നു, റെഡി ആയിട്ടുണ്ട്. ആരാണെന്ന് നോക്കട്ടെ. ഹലോ, നമസ്കാരം. ജ്യോതി ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നു? ഓക്കെ. ഒരു കാലാവസ്ഥ വിദഗ്ധൻ എന്ന രീതിയിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ മഴ എങ്ങനെയായിരിക്കും? കനത്ത മഴ പെയ്യാനാണ് സാധ്യത അല്ലേ. അപ്പൊ എല്ലാരും വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, അപ്പൊ പറയോ ജ്യോതിച്ചേട്ടാ, എന്താണ് എയർപോർട്ടിന്റെ കാര്യം? തീർച്ചയായിട്ടും വേണം.
8: പക്ഷെ അധികം കുടിയിരിപ്പുകളും എന്താ പറയാ, കൃഷിഭവനങ്ങളൊന്നും ഉൾപ്പെടുത്താതെ ഉള്ള സ്ഥലത്ത് കിട്ടുകയാണെങ്കിൽ വളരെ സൗകര്യം.
6: അത്രയും അങ്ങനെ ഒരു സ്ഥലം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത് അല്ലേ.
8: കുടിയിരിപ്പ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വീട് കെട്ടാൻ ജീവിതത്തിന്റെ സ്വപ്നം കെട്ടി കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോവുക,
6: അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അധികം ബുദ്ധിമുട്ടില്ലാതെ ആളുകളെ ഒന്നും ബാധിക്കാത്ത രീതിയിൽ ഒരു എയർപോർട്ട് വേണം. ഓക്കെ ആവട്ടെ. അപ്പൊ ഇന്ന് ആർക്കാണ് വിഷസ് അറിയിക്കാനുള്ളത്? എല്ലാവർക്കും ആശംസ അറിയിക്കാം. താങ്ക് യു ചേട്ടാ, ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കുക. ജ്യോതിചേട്ടനാണ് വിളിച്ചത്. അധികം ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, ആരുടെയും വീടുകളൊന്നും അധികം നഷ്ടപ്പെടാത്ത രീതിയിൽ എയർപോർട്ട് വന്നാൽ അത്രയും നല്ലതായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് അത്രയധികം പോസിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലം നമ്മുടെ പാലക്കാട് ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ എങ്കിലും എയർപോർട്ടിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലം ഏറ്റെടുക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ അതിന് വേണ്ട കോമ്പൻസേഷൻ ഒക്കെ കൊടുത്തിട്ടൊക്കെ ആയിരിക്കും ആ ഒരു എയർപോർട്ട് വരിക അല്ലേ. ഓക്കെ, അടുത്തൊരു കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,
9: ഹലോ, ഗുഡ് മോർണിംഗ്.
6: വെരി വെരി ഗുഡ് മോർണിംഗ് ബാലൻ ചേട്ടാ, സുഖമായിട്ട്?

0: ഇതിന്റെ സൗകര്യമായിരിക്കാം. പിന്നെ ഇത് പാലക്കാട് ജില്ലയിലെ ആളുകളോട് ചോദിക്കേണ്ടതല്ല. കാരണം പറഞ്ഞാൽ അവര് വേണ്ടെന്ന് പറയില്ലല്ലോ. അതർ ജില്ലക്കാരോട് ചോദിക്കണം, പാലക്കാട് വരുന്നത് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്.
1: ഞാൻ ചോദിച്ചിരുന്നു, അതർ ജില്ലക്കാരെ വിളിക്കണ്ടേ? വിളിച്ച് അവര് പറയണ്ട, അവരുടെ അഭിപ്രായം പറയണ്ടേ? അല്ല,
0: പാലക്കാട് സിന്നിന്റെ അടുത്ത് ചോദിച്ചാൽ സിന്ന് വേണ്ടെന്ന്
1: പറയും. പാലക്കാട്
0: ഒരിക്കലും
1: പറയില്ല.
0: ഇപ്പൊ
1: പാലക്കാട് എയർപോർട്ട് ഒരുപാട് പേര് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ട്. വെച്ചുകഴിഞ്ഞാൽ പാലക്കാട് എയർപോർട്ട് അല്ല വേണ്ടത്, മറ്റു പല സ്ഥാപനങ്ങളുമാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഉണ്ട്. അപ്പോ അങ്ങനെ പറയില്ല എന്ന് പറയാൻ പറ്റില്ല. പറയും വേണ്ടാന്ന്, അതല്ല എയർപോർട്ട് അല്ല വേണ്ടത്, ഒരു മെഡിക്കൽ കോളേജാണ് വേണ്ടത്, കോച്ച് ഫാക്ടറിയാണ് വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് അങ്ങനെ എന്താ പറയാ, അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോ പറയൂ ബാലൻ ചേട്ടാ, ഇന്ന് ആർക്ക് ആശംസ അറിയിക്കാനുള്ളത്?
0: ഇന്നിപ്പോ നമ്മുടെ കൃഷ്ണൻ ചേട്ടൻ, സത്യവും ചേച്ചി, ശാന്തി സുമേഷൻ, മാധവൻ ചേട്ടൻ, വൈസൽ ചേച്ചി, ഗോയി ചേട്ടൻ, കണ്ണൻ ചേട്ടൻ,
1: എല്ലാവർക്കും ആശംസകൾ. ഓക്കെ, ബാലൻ ചേട്ടനും ആശംസകൾ അറിയിക്കുന്നു. ബാലൻ ചേട്ടൻ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ പാലക്കാട്ടുകാരോട് ചോദിക്കുകയാണെങ്കിൽ പാലക്കാട്ടുകാർ ഒരിക്കലും വേണ്ട എന്ന് പറയില്ല അല്ലെ? എയർപോർട്ട് വേണ്ട എന്ന് പറയില്ല, വേണം തന്നെയാണ് പറയുക. പക്ഷെ പല ആൾക്കാരും ഇപ്പൊ ഈ ഒരു പോസ്റ്റർ, വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഒരു പോസ്റ്റർ, ഒരു ന്യൂസിന്റെ ഒരു പോസ്റ്റർ ഞാൻ ഇങ്ങനെ കണ്ടു. അപ്പൊ അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റ്സ് എന്ന് പറയുന്നത്, പാലക്കാട് എയർപോർട്ട് അല്ല വേണ്ടത്, മെഡിക്കൽ കോളേജാണ് ആദ്യം വേണ്ടത്. നല്ലൊരു മെഡിക്കൽ കോളേജ് ഇല്ല, പലരും ഇങ്ങനെ മെഡിക്കൽ ആവശ്യത്തിനായിട്ട് ആശുപത്രി ചികിത്സയ്ക്കായിട്ട് മറ്റു പല ഡിസ്ട്രിക്റ്റിനെയാണ് സാധാരണക്കാർ ആശ്രയിക്കുന്നത്. തൃശ്ശൂർ അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ വേണ്ട നല്ലൊരു മെഡിക്കൽ കോളേജാണ് എന്ന്, മെഡിക്കൽ കോളേജ് ഉണ്ട്, പക്ഷേ എനിക്ക് തോന്നുന്നു അത്ര പ്രോപ്പറായിട്ട് പ്രവർത്തിക്കുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ആവശ്യത്തിനുള്ള ഡോക്ടർമാരൊന്നും ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ മെഡിക്കൽ കോളേജാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ കമൻസൊക്കെ അതിലുണ്ടായിരുന്നു. ഇപ്പോൾ തന്നെ ഒരു മെസ്സേജൊക്കെ ഉണ്ട്, ഇവിടെ എയർപോർട്ടിൻ്റെ ആവശ്യമില്ല, എയർപോർട്ട് പാലക്കാട് അത്യാവശ്യമല്ല, ഇവിടെ കോച്ച് ഫാക്ടറിയാണ് വേണ്ടത്, അത് ഓഫർ ചെയ്തതാണ്, അത് അനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് കെ നിത്യാനന്ദൻ പാലക്കാട് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് എയർപോർട്ടല്ല അത്യാവശ്യം, മറ്റു പല കാര്യങ്ങളാണ് എന്ന് പറയുന്ന ആളുകളും ഉണ്ട് നമുക്കിടയിൽ കേട്ടോ. നമ്മുടെ കൂടെ അടുത്തൊരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്, ആരാണ്? തേങ്കുറിശ്ശി നിന്നൊരു ചേച്ചി. സുഖമായിട്ടിരിക്കുന്നു നിന്നൊരു ചേച്ചി? കൊറേ നാളായി സംസാരിച്ചിട്ടല്ലേ. എങ്ങനെ പോകുന്നു തേങ്കുറിശ്ശിക്കാരൊക്കെ? അങ്ങനെ പോകുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല അല്ലേ. അപ്പൊ പറയൂ, പാലക്കാട് എയർപോർട്ടിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. വേറെ എന്തൊക്കെയാ കാര്യങ്ങൾ വേണ്ടേ പാലക്കാട്? അപ്പോ പരിഗണിച്ചിട്ട് അല്ലെ, കർഷകരുടെ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം ഒരു എയർപോർട്ട് മതി അല്ലേ? ഇവിടെ കൂടുതലും കർഷകരാണല്ലോ, അവരെയാണല്ലോ നമ്മൾ പരിഗണിക്കേണ്ടത്. ഓക്കെ ഓക്കെ, ആവട്ടെ. അപ്പോ ഇന്നലെ ചേച്ചി, ഇന്ന് ആർക്കാണ് ആശംസ അറിയിക്കാനുള്ളത്? ഓക്കെ, താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം വീണ്ടും വിളിക്കുക. ഇന്നലെ ചേച്ചിയാണ് വിളിച്ചത് തേങ്കുറിശ്ശിയിൽ നിന്നും. ചേച്ചി പറഞ്ഞത് ഒരുപാട് കർഷകരൊക്കെ ഉണ്ട്, കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചതിന് ശേഷം നമുക്ക് എയർപോർട്ട് പണിയാം എന്നാണ് പറഞ്ഞത്. അവസാനത്തെ കോളറിലേക്ക് പോവാണ്. സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റ്. ഹലോ
2: ഹലോ,
1: ഗുഡ് മോർണിംഗ്, ആരാണ്?
2: ഗുഡ് മോർണിംഗ്, ഞാൻ അപ്പു ആണ്.
1: അപ്പു?
2: യെസ്.
1: നായിപ്പാറയിൽ നിന്നും അല്ലേ?
2: അതെ അതെ അതെ.
1: മെസ്സേജ് കണ്ടിരുന്നു ഞാൻ, തുറന്നിട്ടില്ല.
2: ഞാൻ അതിനിപ്പോ മെസ്സേജ് എഴുതാൻ ഉണ്ടായിരുന്നു, ഒന്നും എഴുതിയില്ല.
1: എഴുതിയില്ല, അപ്പൊ വിളിച്ചു പറയാന്ന് വെച്ചു അല്ലേ?
2: അവസാന നിമിഷമായി എങ്കിലും വിളിക്കാമെന്ന്.
1: എങ്കിലും വിളിക്കാന്ന് വെച്ചു. ഓക്കെ, നായിപ്പാറ ഇപ്പൊ അപ്പു എന്താ ചെയ്യുന്നേ?
2: ഞാന് വർക്ക് ചെയ്യായിരുന്നു, വർക്ക് നിർത്തി ഞാൻ പഠിക്കാൻ വേണ്ടി ഇറങ്ങി.
1: പഠിക്കാൻ വേണ്ടി ഇറങ്ങി, എന്താ പഠിക്കുന്നത്? PSC SSC ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? ട്രാക്കിൽ കയറി പോകും, നല്ല സ്പീഡിൽ പോകണം, നന്നായിട്ട് പഠിക്കണം, ഒരു 1-2 വർഷം കൊണ്ട് തന്നെ ജോലി നേടിയെടുക്കണം.
2: ഓക്കെ.
1: അപ്പോ എനിക്കത് കേൾക്കാൻ പറ്റണം, ജോലി കിട്ടി സുനിലേട്ടാന്ന് പറഞ്ഞിട്ട് അപ്പൂന് വിളിക്കാൻ പറ്റണം. ഓക്കെ, ഇടയ്ക്ക് അങ്ങനെ വിളിക്കാനുള്ള അവസരം അധികം വൈകാതെ ഉണ്ടാവട്ടെ.
2: ഓക്കെ.
1: അപ്പോ എന്താണ് അപ്പുവിന്റെ അഭിപ്രായം, എയർപോർട്ട് വേണോ പാലക്കാട്?
2: എയർപോർട്ട് വേണം എന്ന് പറഞ്ഞാൽ പാലക്കാട് തന്നെ അഹങ്കാരം പോകും, എങ്കിലും വേണല്ലോ.
1: അഹങ്കാരം ഒന്നുമില്ല, പാലക്കാട് ഒരു എയർപോർട്ട് വേണ്ടേ?
2: അല്ല, നമ്മുടെ ഏട്ടൻ പറഞ്ഞ പോലെ നമ്മളോട് ചോദിച്ചാൽ നമ്മളത് വേണമെന്നേ പറയാം.

0: വേണമെന്നേ
1: പറയുള്ളൂ. നമുക്കിപ്പോ മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ഇപ്പൊ കൊറേ ഹോസ്പിറ്റലുകളുണ്ട്, അതൊക്കെ ഒന്ന് അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്തൊന്ന് കുറച്ച് ഡെവലപ്പ് ആക്കിയാൽ.
0: സർക്കാർ ഹോസ്പിറ്റലുകൾ അല്ലേ?
1: അതെ അതെ, മെഡിക്കൽ കോളേജിൽ ഇപ്പൊ നമുക്ക് ഉണ്ട് ഒന്ന്.
0: പക്ഷെ പേര് മാത്രമേ ഉള്ളൂ, മെഡിക്കൽ കോളേജ് ഉണ്ടെന്നുള്ളത്. ഹലോ ഹലോ ഹലോ, അപ്പോൾ എൻ്റെ കോൾ ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്. ഹലോ, ഇല്ല ഡ്രോപ്പ് ആയിപ്പോയി. അപ്പോൾ എയർപോർട്ട് വേണം, പക്ഷേ മെഡിക്കൽ കോളേജിൻ്റെയും സർക്കാർ ആശുപത്രികളുടെയും കാര്യങ്ങളൊക്കെ എങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അതൊക്കെ അറ്റകുറ്റപ്പണികൾ ചെയ്യണം. ഒപ്പം തന്നെ ആ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ സർക്കാർ ആശുപത്രികളൊക്കെ ഉണ്ടെങ്കിലും ചിലതിലൊന്നും വേണ്ട സൗകര്യങ്ങളില്ല, പ്രോപ്പറായിട്ട് ചികിത്സ കിട്ടുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്താൽ വളരെ നല്ലതായിരിക്കും. അതൊക്കെ സാധാരണക്കാർ അസുഖം വന്നിട്ട് ചികിത്സിക്കാനായിട്ട് പോകുന്ന സ്ഥലങ്ങളല്ലേ സർക്കാർ ആശുപത്രികൾ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ആദ്യം നോക്കണ്ടേ? അപ്പോൾ തീർച്ചയായിട്ടും അതുതന്നെയാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. പക്ഷേ എയർപോർട്ടും വേണം. ഓക്കെ, ഞാൻ കോൾസ് എല്ലാം അവസാനിപ്പിക്കുകയാണ്. സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പുവിനും ആശംസകൾ നേരുന്നു. അടുത്തൊരു പാട്ട് ഇതാ നിങ്ങളുടെ കാതൂരം എത്തുന്നുണ്ട്. പാട്ടിന് ശേഷം ഞാൻ മെസ്സേജൊക്കെ വായിക്കുന്നതായിരിക്കും. ഇപ്പോൾ മെസ്സേജ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് പാച്ചുവും അത്ഭുത വിളക്കും എന്ന ചിത്രത്തിലെ ഒരു അതിമനോഹരമായ ഗാനം വരുന്നു. എൻജോയ് ചെയ്യാം.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്ത ചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: സമയം 9 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കുന്നു. അഹല്യ വിശ്വസാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. മഴക്കാലമാണ്, ഇനി അങ്ങോട്ടും ശക്തമായിട്ടുള്ള മഴയൊക്കെ പെയ്യാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കുളങ്ങളും പുഴകളും തോടുകളും ഡാമും ഒക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കും. ഇതൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ഇങ്ങനെ കുത്തി ഒലിച്ചു വരുന്ന പുഴകൾ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. ആ ഭംഗി ആസ്വദിച്ചോളൂ. ഭംഗി ആസ്വദിക്കേണ്ട എന്ന് പറയുന്നില്ല, പക്ഷേ ഒരു നിശ്ചിത അകലത്തിൽ നിന്നുകൊണ്ട് ഭംഗി ആസ്വദിക്കുക. ഡാമുകളുടെ ആണെങ്കിലും പുഴകളുടെ ആണെങ്കിലും അതിലിറങ്ങി അതിൻ്റെ ഒഴുക്ക് എത്രയുണ്ട്, അതിൻ്റെ ഭംഗി എത്രയുണ്ട്, അത് അങ്ങനെ ആസ്വദിക്കാനായിട്ട് നിൽക്കരുത്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ മലമ്പുഴ ഡാമിൽ ഒരു പയ്യൻ്റെ പയ്യൻ മരിച്ചുപോയി. അവിടെ ഡാമിൽ പെട്ട് മരിച്ചുപോയി. അപ്പം അങ്ങനെയുള്ള അപകട വാർത്തകൾ കേൾക്കുമ്പോൾ വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ കുട്ടികൾ മാത്രമല്ല, കോളേജിലും അതുപോലെ തന്നെ മറ്റ് പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന പിള്ളേർ മാത്രമല്ല, യുവാക്കളും അതുപോലെ തന്നെ പ്രായമുള്ളവരും എല്ലാവരും ഈ ഡാം കാണാനും പുഴ കാണാനൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. വെള്ളമാണ്, വെള്ളത്തിന് എത്രത്തോളം ഒഴുക്കുണ്ട് എന്ന് നമുക്ക് ചിലപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവില്ല, ഇറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും അത് മനസ്സിലാവുക. വെള്ളത്തിൽ കുളിക്കാനൊക്കെ നല്ല രസമൊക്കെ തന്നെയാണ്, പക്ഷേ ഈ ഒരു സമയത്ത് അത് വേണ്ട എന്ന് തോന്നുന്നു. അപകടം പിടിക്കുന്ന പരിപാടികളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ ജീവൻ അപായം സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമ്മളെ കാത്തൊരു ഫാമിലി ഉണ്ട് എന്നുള്ളത് എല്ലാവരും ഓർക്കുക. അപ്പം അങ്ങനെ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ, പുഴയിലോ കുളത്തിലോ ഡാമിലോ ഒക്കെ ഇറങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഇറങ്ങരുത് എന്ന് പറയുക. കാര്യം ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കാൻ ഒരുപാട് വെള്ളം വേണമെന്നൊന്നും നിർബന്ധമില്ല, അല്ല കുറച്ച് വെള്ളം മതി. ചിലപ്പോൾ നീന്തലറിയാത്തവരൊക്കെ ആണെങ്കിൽ പെട്ടുപോയി കഴിഞ്ഞാൽ കയറാനൊക്കെ വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എല്ലാവരും വളരെ കെയർഫുൾ ആവുക. പൊതുവേ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ കേരളം കാണാനും പാലക്കാട് കാണാനും പുഴയിൽ കുളിക്കാനൊക്കെ ഒരുപാട് കുട്ടികൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ വരുന്ന സമയത്ത് നിങ്ങളുടെ തൊട്ടടുത്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെങ്കിൽ, തൊട്ടടുത്ത് ഇങ്ങനെ പുഴയിലൊക്കെയാണ് ഇങ്ങനെ കുളിക്കുന്നതൊക്കെ എങ്കിൽ, അവിടെയൊക്കെ ഒരു അപായ ബോർഡ്, മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും ഒക്കെ എഴുതിയിട്ടുള്ള ഒരു അപായ ബോർഡ് വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. അവർക്കറിയില്ല എത്രത്തോളം ആഴമുണ്ട് ആ പുഴയിലെന്നൊരു കാര്യം അറിയില്ല. അപ്പം അതുകൊണ്ട് ഒരു ഡേഞ്ചർ ബോർഡൊക്കെ വെക്കുന്നത് വളരെ നല്ലതാണ്. അത് നിങ്ങളുടെ ആ പഞ്ചായത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ എന്തെങ്കിലും കൂട്ടായ്മകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവരെല്ലാം ഇനീഷ്യേറ്റീവ് എടുത്ത് അങ്ങനെ ചെയ്യുക. അപകടം ഈ ഒരു മഴക്കാലം എന്ന് പറയുന്നത് അപകടങ്ങളൊന്നും ഇല്ലാത്തൊരു കാലമാക്കാനായിട്ട് നമ്മളെല്ലാവരും ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജിലേക്ക് പോവാം. കുറച്ച് മെസ്സേജ് ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. ആദ്യത്തെ മെസ്സേജ് മഹേഷ് പെരുവള്ളൂരാണ് അയച്ചിരിക്കുന്നത്. ഹായ് സുനിൽജി, സുപ്രഭാതം. ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കും അഹല്യ കേൾക്കുന്ന എല്ലാവർക്കും ഇന്ന് വിശേഷ ദിവസം ആഘോഷിക്കുന്നവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മഹേഷ് ഏട്ടന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തൊരു മെസ്സേജ് ഞാൻ നേരത്തെ വായിച്ചാണ്, ഒന്നുകൂടെ വായിക്കാം. എയർപോർട്ട് അത്യാവശ്യമില്ല, ഇവിടെ കോച്ച് ഫാക്ടറിയാണ് വേണ്ടത്, അത് ഓഫർ ചെയ്തതാണ്, അത് അനുവദിക്കണം. കെ നിത്യാനന്ദൻ പാലക്കാടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓഫർ ചെയ്ത കാര്യങ്ങളൊക്കെ അനുവദിക്കണമല്ലേ. നേരത്തെ ആരോ പറഞ്ഞ പോലെ മോഹന വാഗ്ദാനങ്ങൾ മാത്രം നൽകിയിട്ട് കാര്യമില്ല, ആ പദ്ധതിയൊക്കെ നടപ്പിലാക്കണം. ഓക്കെ. അപ്പോൾ നിത്യാനന്ദൻ സർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അടുത്ത മെസ്സേജിലേക്ക് പോവാം. ഹായ്, ഗുഡ് മോർണിംഗ് സുനിൽ, സുഖമായിരിക്കുന്നു? പിന്നെ സുഖമായിട്ടിരിക്കുന്നു. പാലക്കാട് എയർപോർട്ട് തീർച്ചയായിട്ടും വരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ദിവ്യയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദിവ്യയ്ക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്, ഇറ്റ്സ് മീ നായിപ്പാറ അപ്പു. ഉറങ്ങി എണീറ്റിട്ടുണ്ട്. എല്ലാവരും രാവിലത്തെ ഓട്ടപ്പാച്ചിലായിരിക്കുമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അവസാനിപ്പിച്ചിട്ടുണ്ട്. കോള് പോലെ തന്നെ ഇടയ്ക്ക് വെച്ച് നിന്നിട്ടുണ്ട് മെസ്സേജും. കുഴപ്പമില്ല, അപ്പൂനും എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് സുനിൽ, പാലക്കാട് വിമാനത്താവളം, എയിംസ്, റെയിൽവേ കോച്ച് നിർമ്മാണം എന്നിവയൊക്കെ വേണമെന്ന് ജനപ്രതിനിധികൾ പാർലമെന്റിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞിട്ടുണ്ട്. എയർപോർട്ടിന്റെ കാര്യത്തിൽ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ദുബായിൽ നിന്ന് കൊച്ചി എത്തുന്നതിനേക്കാൾ സമയം വേണം അവിടെ നിന്ന് വീടുകളിലെത്താൻ. തീർച്ചയായിട്ടും വളരെ ശരിയാണ്. ഇപ്പോൾ ദുബായിന്ന് കൊച്ചി എത്താൻ അധികം സമയം വേണ്ട, പക്ഷെ കൊച്ചിയിൽ നമ്മുടെ വീട്ടിലേക്ക് എത്താൻ ഒരുപാട് സമയം വേണം. ട്രാഫിക് ബ്ലോക്ക്, റോഡ് പണി അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ എയർപോർട്ട് വേണം എന്ന് തന്നെയാണ് ലീല ടീച്ചറുടെ പക്ഷം. കുറച്ചുകൂടെ മെസ്സേജ് ഉണ്ട്, ഞാൻ വായിക്കാം. എങ്കിലും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വരുന്നത് നല്ലതായിരിക്കും. അത്യാസന നിലയിലുള്ള രോഗികളെയും കൊണ്ട് കിലോമീറ്ററുകൾ ഓടി എത്തുമ്പോഴേക്കും രോഗിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. എന്തായാലും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം വികസനം വരട്ടെ. എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ലീല ടീച്ചർ മെസ്സേജ് അവസാനിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും രണ്ട് കാര്യങ്ങളും വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും പാലക്കാട് ആവശ്യമാണ് സർക്കാർ തലത്തിൽ അല്ലേ. ഓക്കെ, അടുത്ത ഒരു മെസ്സേജിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ് സുനിൽ, ഞാൻ ഷീബ കുമരകം. പാലക്കാട് എയർപോർട്ട് വേണം, അതുപോലെ തന്നെ കോട്ടയത്തും എയർപോർട്ട് വേണമെന്നാണ് എന്റെ ആഗ്രഹം. അത് കൊള്ളാം. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും, കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഷീബ ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കുമരകത്ത് നിന്നും. വീണ്ടും ഒരു ഷീബ ചേച്ചിയുടെ മെസ്സേജാണ്, വായിക്കാം. ഹായ് സുനിൽ, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും സുനിലിനും മനോഹരമായൊരു ദിവസം ആശംസിക്കുന്നു. ഷീബ ദിനേശ്, ആലാമരം. ഷീബ ചേച്ചിക്കും ഒരു ഗംഭീരമായ ദിവസമാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്ത മെസ്സേജ് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. ശുഭദിനം സുനിൽ, പാട്ടുകളെല്ലാം പുളിയാണ്. എയർപോർട്ട് വന്നാൽ എല്ലാവർക്കും ഉപകാരമാണല്ലോ. പറഞ്ഞതുപോലെ ആദ്യം മെഡിക്കൽ കോളേജ് ഒന്നുകൂടി സെറ്റാക്കിയ ശേഷം മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ഒരു കിടുക്കാച്ച ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. കവിത മോഹൻദാസ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കവിത ചേച്ചിക്കും ഒരു നല്ല കിടുക്കാച്ച ദിവസമാകട്ടെ എന്ന് ഞാനും ആശംസിക്കുന്നു. അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, നമസ്കാരം സുനിലൂട്ട. വളരെ വേഗം മരുഭൂമിയായിക്കൊണ്ടിരിക്കുന്ന പാലക്കാട്, എയർപോർട്ട് അത്യാവശ്യമാണോ? വനമേഖലകളും കൃഷിയിടങ്ങളും നശിപ്പിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വിമാനത്താവളം ആവശ്യമില്ല. MP പറഞ്ഞതുപോലെ ചെറു വിമാനങ്ങൾ മറ്റ് പ്രധാന എയർപോർട്ടുകളെ കണക്ട് ചെയ്ത് മാത്രം ഫെസിലിറ്റി ആക്കാൻ പര്യാപ്തമായ സ്റ്റേഡിയം എയർപോർട്ടായി മാറ്റുക. നമ്മുടെ സുന്ദരമായ ഭൂപ്രകൃതി സംരക്ഷിച്ചുകൊണ്ടുള്ള വികസനമാണ് നല്ലത്. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്കായുള്ള സ്ഥലം ഇപ്പോഴും വിശദമായി അടുത്ത വിഷയത്തിൽ പറയാം. ഒരുപാട് ട്രൈ ചെയ്തു, കിട്ടിയില്ല. ശുഭദിനാശംസകളോടെ അജിത ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. റീത മാഡത്തിന് പിറന്നാൾ ആശംസകൾ നേരുന്നു. കോച്ച് ഫാക്ടറി സ്ഥലം ആന വളർത്തൽ കേന്ദ്രമാക്കിയിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അജിത ചേച്ചിയുടെ അഭിപ്രായം, എയർപോർട്ട് വലിയൊരു ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ആവശ്യമില്ല. ഇവിടെ മറ്റ് എയർപോർട്ടുകളെ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫെസിലിറ്റി മാത്രം മതി. ഒരു സ്റ്റേഡിയം എയർപോർട്ട് അങ്ങനെ ആ ഒരു രീതിയിലാണ് വേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാലക്കാട് എന്ന് പറയുന്നത് നമ്മുടെ ഭൂപ്രകൃതിയും ഭംഗിയും ഗ്രാമീണ കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ്. കൃഷി നശിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെല്ലാം നശിപ്പിച്ചിട്ട് ഒരു എയർപോർട്ടിന്റെ ആവശ്യമില്ല എന്നാണ് അജിത ചേച്ചിയുടെ പക്ഷം. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ അജിത ചേച്ചിക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. സമയം 9 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആവുന്നു. ഇന്നത്തെ അഹല്യ വിശ്വസ് എങ്ങനെ വൈൻഡപ്പ് ചെയ്യാനുള്ള നേരൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിളിച്ച എല്ലാവർക്കും, മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എയർപോർട്ടിന്റെ കാര്യത്തെക്കുറിച്ചാണ് നമ്മളിങ്ങനെ സംസാരിച്ചത്. ഇപ്പോൾ ഇന്നോ നാളെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല, 5-10 വർഷം കഴിയുമ്പോൾ ഒരു സംഭവിക്കുന്ന കാര്യമായിരിക്കും. അതിനെക്കുറിച്ചുള്ള പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാനായിട്ട് കേന്ദ്രം നിയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പഠിക്കും. എത്രത്തോളം സ്ഥലം ഏറ്റെടുക്കണം, അതുപോലെ തന്നെ ഈ പാലക്കാട് എയർപോർട്ട് ആവശ്യമാണെന്നുള്ളത് നമ്മൾ മാത്രം പറഞ്ഞാൽ പോരല്ലോ, ഈ നാട്ടുകാരെല്ലാവരും പറയണ്ടേ. അപ്പോൾ നാട്ടുകാർക്ക് അത്രത്തോളം ആവശ്യമുണ്ടോ, ദൂര സ്ഥലങ്ങളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടോ, യാത്രകളെ ബാധിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് എയർപോർട്ടിന് വേണ്ട ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ക്ലൈമറ്റ് ആണെങ്കിലും ഒപ്പം തന്നെ സ്ഥലം, അതൊക്കെ നോക്കിയതിന് ശേഷമൊക്കെ ആയിരിക്കും എയർപോർട്ട് അനുവദിക്കുക. തീർച്ചയായിട്ടും വന്നാൽ നല്ലതാണ്. ഒരുപാട് പേർക്ക് ജോലി ലഭിക്കുന്ന ഒരു കാര്യമാണ്. പാലക്കാട് ഒന്നുകൂടെ ഡെവലപ്പ് ആവുമല്ലേ. നമ്മളുടെ നാട് ഡെവലപ്പ് ആവണമെന്ന് തന്നെയാണല്ലോ ആഗ്രഹം. അല്ലേ, അതെപ്പോഴും പഴയതുപോലെ തന്നെ ഇരിക്കണം എന്നല്ലല്ലോ നമ്മുടെ ആരുടെയും ആഗ്രഹം. നമ്മൾ ഓരോരുത്തരും ഡെവലപ്പ് ആവണം, ഓരോരുത്തരും ഗ്രോ ചെയ്യണം, ഒപ്പം തന്നെ നമ്മുടെ നാടും ഗ്രോ ചെയ്യണം. തീർച്ചയായിട്ടും അങ്ങനെ ഗ്രോ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള വികസനങ്ങൾ നാടിനെ നശിപ്പിച്ചുകൊണ്ടുള്ള വികസനങ്ങളല്ല, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വികസനങ്ങളല്ല, അങ്ങനെ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത തരത്തിലുള്ള വികസനങ്ങൾ വേണം തന്നെയാണ് എൻ്റെയും പക്ഷം. തീർച്ചയായിട്ടും ഒരു നല്ലൊരു എയർപോർട്ട് വേണം നമ്മുടെ നാട്ടിലും അല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ബ്യൂട്ടിഫുൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസിൽ നിന്നും ഞാൻ സുനിൽ വിട വാങ്ങുന്നു. വീണ്ടും ഇതുവഴി വരാം, കേൾക്കാം, വിശേഷങ്ങളൊക്കെ അറിയാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688. Mobile 9496000129. ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492322500.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: സെല്ലുലോയിഡ്.
5: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ സലാഡ് ഇന്ത്യ സിനിമാ സ്പെഷ്യലിലേക്ക്. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സിനിമ, അതായത് ഈ ഒരു സിനിമ കണ്ടു കഴിയുന്ന സമയത്ത് നമ്മൾ മനുഷ്യന്മാരെ നോക്കിക്കാണുന്ന ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ, അതായത് മനുഷ്യന്മാർക്ക് പൊതുവെയുള്ള നേച്ചറാണ് ഒരാളെ കാണുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ജഡ്ജ് ചെയ്യും. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ രൂപം ഇങ്ങനെ ആയിരിക്കണം എന്നൊരു കാഴ്ചപ്പാടൊക്കെ നമുക്ക് ഉണ്ടല്ലേ. പല പല സൗന്ദര്യ സങ്കല്പങ്ങളാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നൊക്കെ നമ്മളൊന്ന് മാറി ചിന്തിച്ചു പോവും ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ. അതേതാ സിനിമ എന്നല്ലേ, ഹോളിവുഡിലെ തന്നെ വളരെ മികച്ച സിനിമകളിൽ ഒന്നായ വണ്ടർ. വണ്ടർ എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ് ഇന്ന് സലാഡിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ആ ഒരു സിനിമയുടെ കഥയിലേക്ക് കടന്നാലോ. ഈ ഒരു കഥയിലെ പ്രധാന താരം 10 വയസ്സുകാരനായ ഓഗസ്റ്റ് പുൾമാൻ, അഥവാ ഓഗി, നമുക്ക് അവനെ ഓഗി എന്ന് വിളിക്കാമല്ലേ. ഈ ഒരു ഓഗി ജനിച്ച നാൾ മുതലുണ്ടല്ലോ ഒരു പ്രത്യേക ജനിതക വൈകല്യമുള്ളൊരു കുട്ടിയാണ് കേട്ടോ. ട്രീച്ചർ കോയിൻ സിൻഡ്രോം, അതാണ് അവന്റെ ആ ഒരു അസുഖത്തിന്റെ പേര്. അതായത് അവന്റെ മുഖത്തിന്റെ ആകൃതി സാധാരണ മനുഷ്യന്മാരെ പോലെയൊന്നും ആയിരുന്നില്ല. അവന് ശ്വാസം എടുക്കാൻ കഴിയും, കാണാൻ കഴിയുന്നുണ്ട്, കേൾക്കാൻ കഴിയുന്നുണ്ട്, അതൊക്കെ കഴിയും. എന്നാൽ സാധാരണ മനുഷ്യരുടെ മുഖം പോലെയൊന്നല്ലായിരുന്നു. അതായത് അവൻ ജനിച്ച നാൾ മുതൽ അവന്റെ ഒരു 10 വർഷക്കാല ജീവിതത്തിനുള്ളിൽ 27 സർജറികൾ ആ ഒരു കുട്ടി ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവൻ അവന്റെ മുഖം മറ്റുള്ളവരെ കാണിക്കാനായിട്ട് വളരെ മടിയായിരുന്നു. മറ്റുള്ളവർ അവനെ നോക്കി പേടിക്കുന്നതായിട്ട് അവന് ഫീൽ ചെയ്യുന്നത് കൊണ്ട് അവൻ എപ്പോഴും ഒരു ആസ്ട്രോണറ്റ് ഹെൽമെറ്റ് ധരിച്ചായിരുന്നു കേട്ടോ നടക്കാറ്. ആ ഒരു ഹെൽമെറ്റ് എപ്പോഴും അവന്റെ തലയിൽ വെച്ചുകൊണ്ടാണ് അവൻ നടക്കുക. ആ ഒരു ഹെൽമെറ്റിനുള്ളിലേക്ക് ചെല്ലുന്ന സമയത്ത് അവന് അവൻ്റെതായ ലോകമാണ്. മറ്റാരും അവനെ കാണുന്നില്ല, മറ്റാരും ജഡ്ജ് ചെയ്യുന്നില്ല, അവനെ നോക്കി പേടിക്കുന്ന ആ ഒരു മുഖഭാവം ഒന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും അവൻ ആ ഒരു ആസ്ട്രോനോട്ട് ഹെൽമെറ്റ് ധരിച്ചാണ് നടന്നിരുന്നത്. അവന്റെ അമ്മയാണ് ഇസബല്ല, അച്ഛൻ നേറ്റം, പിന്നെ അവനൊരു ചേച്ചി കൂടി ഉണ്ട് കേട്ടോ. ഇവരെല്ലാവരും ഇവനെ വളരെയധികം കെയർ ചെയ്ത് അവരുടെ സ്വന്തം ജീവനെ പോലെ ഇങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുനടക്കുമായിരുന്നു. അങ്ങനെ അവന്റെ 10 വയസ്സുവരെ അമ്മയാണ് അവനെ വീട്ടിലിരുത്തി പഠിപ്പിച്ചിരുന്നത്. എന്നാൽ അവൻ എപ്പോഴും വീട്ടിൽ ഒതുങ്ങി കൂടിയാൽ പോരല്ലോ അല്ലേ, പുറം ലോകമായിട്ട് പരിചയപ്പെടണം, പുറം ലോകത്തെ ഫേസ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കരുതിയിട്ട് 5ാം ക്ലാസ്സിൽ അവനെ അടുത്തുള്ള ഒരു സാധാരണ സ്കൂളിൽ ചേർക്കാനായിട്ട് ഓഗിയുടെ അമ്മ തീരുമാനിക്കുകയാണ്. സ്കൂളിലെ ഒന്നാം ദിവസം തലയിൽ ഹെൽമെറ്റൊക്കെ അഴിച്ച് വെച്ച് ഓകെ ആ ഒരു ക്ലാസ്സിലേക്ക് നടന്നു പോകുന്ന സമയത്ത് അവിടുത്തെ കുട്ടികൾ എന്ത് ചെയ്യും, അവനെ കാണുന്ന സമയത്ത് ഒരു ഏലിയൻ, ഭൂമിയിലേക്ക് വന്ന ഒരു ഏലിയൻ എന്ന രീതിയിലൊക്കെയാണ് നോക്കുന്നത്, പേടിക്കുന്നുണ്ട്. അതുപോലെ അവനെ കാണുന്ന സമയത്ത് അറപ്പ് കാണിക്കുന്നുണ്ട്, മുഖം തിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് രംഗങ്ങൾ ആ ഒരു സിനിമയിൽ ഇങ്ങനെ കടന്നു പോകട്ടോ. ആ രംഗങ്ങൾ കാണുന്ന സമയത്ത് നമ്മുടെ കണ്ണു നിറയും, നമ്മുടെ മനസ്സിൽ അത് തട്ടും എന്നുള്ളതാണ്. അതില് ഒരു കാര്യം പറയുന്നുണ്ട്, കുട്ടികളൊക്കെ അവനെ തൊട്ട് കഴിഞ്ഞാൽ അവന്റെ അസുഖം അവർക്ക് പകരും എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞ് അവനെ എടുത്തു നിന്ന് മാറി നിൽക്ക, മൊത്തത്തിൽ അവനങ്ങനെ അവോയ്ഡ് ചെയ്യാണ്. അതിനിടയിൽ ജൂലിയൻ എന്ന ധനികനായ ഒരു അഹങ്കാരി പയ്യന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യും, കുറെ കുട്ടികൾ അവനെ ക്രൂരമായിട്ട് കളിയാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് നോക്കി തന്റെ ഹെൽമെറ്റൊക്കെ വീണ്ടും തലയിൽ വെച്ച് റൂമിൽ ഇങ്ങനെ തളർന്നിരിക്കുകയാണ്. ഇനി ഞാൻ ആ ഒരു ക്ലാസ്സിലേക്ക് പോകുന്നില്ല എന്ന് തീരുമാനിച്ച് അവൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നും അവൻ എങ്ങനെയാണ് കുറേ സുഹൃത്തുക്കൾ ഉണ്ടാക്കിയെടുക്കുന്നത്, ആ ഒരു കാര്യമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ആ ഒരു കഥയിലേക്ക് നമുക്ക് പോവാം. സല്ലല്ലാഹു ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ഇൻ വിത്ത് ഹലീഫ് 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Welcome back to Celluloid. സെല്ലുലോയിഡുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്കൂളിൽ ഒറ്റപ്പെട്ടു പോകുന്ന പാവം ഓഗിയെ കുറിച്ചാണല്ലേ. എന്നാൽ എല്ലാ കുട്ടികളും ഒരുപോലെയൊന്നല്ല അല്ലെ, അതെല്ലാ കാര്യത്തിൽ അങ്ങനെയാണ്, എല്ലാം ഒരുപോലെയല്ല. ക്ലാസ്സിലെ പഠനത്തിൽ അതീവം എടുക്കാനായിരുന്നു നമ്മുടെ ഓഗി കേട്ടോ. ആ ഒരു കഴിവ് എടുത്തു പറയേണ്ടതാണ്. അങ്ങനെ ആ ഒരു ഓഗിയുടെ കഴിവ് കണ്ട് ജാക്ക് വിൽ എന്നൊരു പയ്യൻ പതുക്കെ ഓഗിയുടെ കട്ട ചങ്കായിട്ട് മാറാണ്. അവർ ഒന്നിച്ച് ലഞ്ച് കഴിക്കുന്നു, ഒന്നിച്ച് കളിക്കുന്നു. ജാക്ക് കൂടെയുള്ളപ്പോൾ ഓഗി തന്റെ ഹെൽമെറ്റ് പൂർണ്ണമായിട്ട് മറന്നു പോവാറുണ്ട്. അവൻ വളരെ സന്തോഷവാനായിട്ട് അങ്ങനെ മാറാണ്. അങ്ങനെയിരിക്കെ സ്കൂളിൽ ഹാലോവീൻ ആഘോഷം വരുന്നൊരു സമയമാണ്. എല്ലാവരും മുഖം മൂടിയൊക്കെ വെച്ച് വരുന്ന ദിവസം അതാണല്ലോ ഹാലോവീൻ. യെസ്, അങ്ങനെ മുഖം മൂടിയൊക്കെ വെച്ച് വരുന്ന ദിവസമായതുകൊണ്ട് ഓഗിക്ക് അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്താ, അന്ന് എല്ലാവരും മുഖം മൂടി വെച്ചിരിക്കുകയാണല്ലേ. അവൻ എപ്പോഴും ആ ഒരു മുഖം മൂടി ധരിച്ചാണ് നടന്നുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ആ ഒരു ദിവസം ബാക്കിയുള്ള കുട്ടികളൊക്കെ ഇങ്ങനെ മുഖം മൂടിയൊക്കെ വെച്ച് വരുന്ന കാണുന്നത് സമയത്ത് ഓഗി ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ക്ലാസ്സിലേക്ക് വരുന്നത്. അതായത് ആ ഒരു ദിവസം താനും മറ്റുള്ളവരെ പോലെ ഒരാളാണെന്ന് അവൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ്. അങ്ങനെ അവൻ സന്തോഷത്തോടെ മറ്റൊരു കോസ്റ്റ്യൂമൊക്കെ ധരിച്ച് ക്ലാസ്സിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ അവിടെ വെച്ച് ഓഗി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ചതിക്ക് സാക്ഷിയാവായിരുന്നു. അതായത് ക്ലാസ്സിൽ അഹങ്കാരിയായ ജൂലിയന്റെ കൂടെ ഇരിക്കുന്നത് ഓഗിയുടെ ഒരേ ഒരു ചങ്കായ ജാക്ക് വിൽ ആയിരുന്നു. ഓഗി ക്ലാസ്സിലേക്ക് വരുന്നത് കാണാതെ ജൂലിയന്റെ മുന്നിൽ ഹീറോ ആകാൻ വേണ്ടി ജാക്ക് വിൽ പറയുകയാണ്, എനിക്ക് ഓഗിയുടെ കൂടെ നടക്കാൻ ഒട്ടും താല്പര്യമില്ല, പ്രിൻസിപ്പൽ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ അവന്റെ കൂടെ നടക്കുന്നതെന്ന്. എന്റെ മുഖം ഓഗിയെ പോലെ ആയിരുന്നെങ്കിൽ ഞാൻ എന്നെ ആത്മഹത്യ ചെയ്തേനേന്ന്. അത് നമ്മുടെ ഓഗി ഇങ്ങനെ നിന്ന് കേൾക്കാൻ കേട്ടോ. അതായത് താൻ ജീവനെ പോലെ വിശ്വസിച്ച ഒരേ ഒരു സുഹൃത്ത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തന്റെ വൈകല്യത്തെ ഇത്രയും ക്രൂരമായിട്ട് പരിഹസിക്കുന്നത് ആ ഒരു കോസ്റ്റ്യൂമിനുള്ളിൽ ഇരുന്ന് ഓഗി ഇങ്ങനെ കേൾക്കാണ്. എന്തായിരിക്കില്ലേ അവരവസ്ഥ. അവന്റെ ഹൃദയം അങ്ങ് തകർന്നു പോവാണ്. അവൻ ആരോടും പറയാതെ കരഞ്ഞുകൊണ്ടിങ്ങനെ സ്കൂളിൽ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്, ആ ഒരു കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. കേൾക്കാം സെല്ലുലോയിഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. സ്റ്റേ ട്യൂൺ വിത്ത് അഹല്യ ഫ്രം 90.4 കേട്ട് കൂട്ടുകൂടാം.

0: celluloid.
1: Once again, welcome back to Celluloid. സെലലോഡുമായി കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. അങ്ങനെ ദേ കഥ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവാണ്. ജാക്വിൽ ചതിച്ചുവെന്ന് മനസ്സിലാക്കിയ ഊഗി വീണ്ടും പഴയതുപോലെ ആ ഒരു കടുത്ത ഡിപ്രഷനിലേക്ക് പോവാണ്. അവൻ ക്ലാസ്സിൽ ആരോടും മിണ്ടാതാകുന്നു. എന്നാൽ ഈ ഒരു സമയത്താണ് സമ്മർ എന്ന നിഷ്കളങ്കമായ ഒരു പെൺകുട്ടി ഓഗിയുടെ അടുത്തേക്ക് വരുന്നത്. മറ്റുള്ളവർ എന്ത് വിചാരിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ഓഗിയുടെ നല്ല മനസ്സ് മാത്രമാണ് വലുതെന്ന് പറഞ്ഞ അവൾ ഓഗിയുടെ പുതിയ കൂട്ടുകാരിയായിട്ട് മാറാണ്. ഇതിനിടയിൽ താൻ പറഞ്ഞത് ഓഗി കേട്ടിരുന്നു എന്ന് ജാക്വിൽ തിരിച്ചറിയുകയാണ്. അങ്ങനെ അവൻ വലിയൊരു തെറ്റാണ് ചെയ്തതെന്ന് അവന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അവൻ ഓഗിയോട് മാപ്പ് ചോദിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജൂലിയൻ എന്ന വില്ലൻ പയ്യൻ വീണ്ടും ഓഗിയെ ഫ്രീക്ക് എന്ന് വിളിച്ചിട്ട് അപമാനിക്കാനായിട്ട് നോക്കാണ്. തന്റെ തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് ജാക്വിൽ എന്നെയും ആ ജൂലിയന്റെ മുഖത്ത് ഒരൊറ്റടി വെച്ച് കൊടുക്കുന്നുണ്ട്. അതോടുകൂടി ജാക്കും ഓഗിയും തമ്മിലുള്ള പിണക്കം പിന്നീട് മാറാണ്. വീണ്ടും അവരുടെ ആ ഒരു കട്ട ഫ്രണ്ട്ഷിപ്പ് ഉണ്ടല്ലോ, വീണ്ടും അങ്ങ് ആരംഭിക്കുകയാണ്. വീണ്ടും കട്ട ചങ്കുകളായിട്ട് മാറാണ്. അങ്ങനെ ഓഗിയെ സ്ഥിരമായിട്ട് ബോഡി ഷെയിം ചെയ്യുകയും അവന്റെ ഡെസ്കിൽ ക്രൂരമായിട്ടുള്ള കുറിപ്പുകളൊക്കെ വെക്കുകയും ചെയ്ത ജൂലിയനെ സ്കൂൾ പ്രിൻസിപ്പൽ മിസ്റ്റർ തുഷ്മാൻ കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്നുണ്ട്. അവന്റെ മാതാപിതാക്കൾ എന്ത് ചെയ്യാണ്, സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി അവനെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയാണ് കേട്ടോ. അതായത് തെറ്റ് ചെയ്തവർക്ക് അർഹിച്ച ശിക്ഷ കിട്ടുന്നു. അങ്ങനെ ദേ ആ ഒരു അധ്യയന വർഷത്തിന്റെ അവസാനത്തിൽ കുട്ടികളെല്ലാവരും ഒന്നിച്ച് ഒരു കാട്ടിലേക്ക് ക്യാമ്പിങ്ങിനായിട്ട് പോവാണ്. അവിടെ വെച്ച് ഓഗിയെ ഒരു വലിയൊരു വെല്ലുവിളി കാത്തിരിക്കുന്നുണ്ട്. എന്തായിരിക്കും ആ ഒരു വെല്ലുവിളി, കേൾക്കാം. സെല്ലൗഡിൽ ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്.

0: celluloid.
1: സെലലോഡിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മളിത് എത്താൻ പോവാണ്. എന്റെ എല്ലാ പ്രിയപ്പെട്ട സിനിമാ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അങ്ങനെ കാട്ടിലെ ആ ഒരു സമ്മർ ക്യാമ്പ്, കാട്ടിലെ ആ ഒരു സ്കൂൾ ക്യാമ്പിങ്ങിനിടയിൽ മറ്റു സ്കൂളിലെ മുതിർന്ന കുറച്ച് കുട്ടികൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരത്രയും നല്ലൊരു സ്വഭാവമുള്ള കുട്ടികളൊന്നും അല്ലായിരുന്നു കേട്ടോ. കുറച്ചുകൂടി അഗ്രസീവായ, കുറച്ചുകൂടി ക്രൂവൽറ്റി ഉള്ള കുട്ടികളായിരുന്നു. അവരെന്തെയാണ്, ഓഗിയെ സംഘം ചേർന്ന് ആക്രമിക്കാനായിട്ട് നോക്കുമായിരുന്നു, അവരെ ഉപദ്രവിക്കാനായിട്ട് നോക്കുമായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് ഓഗിയെ രക്ഷിക്കാൻ വേണ്ടി അവന്റെ ക്ലാസ്സിലെ ജാക്കും വില്ലും ഒപ്പം പണ്ട് അവനെ കളിയാക്കി നടന്നിരുന്ന മറ്റു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവരെല്ലാരും കൂടി ഒന്നിച്ചു വന്ന് ആ വലിയ കുട്ടികളോട് ഫൈറ്റ് ചെയ്യുകയാണ്. അത് കാണുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും കേട്ടോ. അതായത് ആ ഒരു പോരാട്ടത്തിന് സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും ഹീറോ ആയിട്ട് നമ്മുടെ ഓഗി അവിടെ മാറുകയാണ്. ആ ഒരു മൊമെന്റ് കണ്ടു

0: ായിട്ട് പ്രിൻസിപ്പൽ സ്റ്റേജിലേക്ക് വരികയാണ്. അദ്ദേഹം വിളിക്കുന്നത് നമ്മുടെ ഓഗിയുടെ പേരാണ് കേട്ടോ, ഓഗസ്റ്റ് പുൽമൻ. ആരും പേര് കേട്ടതും ഹാളിലിരിക്കുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും അധ്യാപകരും അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ എന്താ എല്ലാവരും ഒന്നിച്ച് എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ മിനിറ്റുകളോളം കൈയടിക്കുന്നുണ്ട്. അതായത് തൻ്റെ മുഖത്തെ വൈകല്യം കണ്ട് എപ്പോഴും തലയിൽ ഹെൽമെറ്റ് വെച്ച് ഒളിച്ചു നടന്നിരുന്ന ആ ഒരു 10 വയസ്സുകാരൻ പയ്യൻ ഇന്ന് ആ സ്റ്റേജിൽ തലയുയർത്തി നിന്ന് ആ മെഡൽ കഴുത്തിൽ വാങ്ങുമ്പോൾ അവൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതായത്, നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി ജനിച്ച സ്ഥിതിക്ക് ഒന്നിനും വേണ്ടി സമൂഹത്തിന്റെ ഇടയിലേക്ക് ഒതുങ്ങിക്കൂടാനായിട്ട് ശ്രമിക്കരുത്. ഒരാളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ കാണും അവരെല്ലാവരും ഓരോരോ അത്ഭുതങ്ങളാണ്. യു കാൻ്റ് ബ്ലെൻഡ് ഇൻ വെൻ യു വേർ ബോൺ ടു സ്റ്റാൻഡ് ഔട്ട്. യെസ്, അങ്ങനെ അവൻ ആ ഒരു സ്കൂളിന്റെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ ഒരു വലിയ വണ്ടറായിട്ട് അവിടെ മാറുകയാണ്. ഇങ്ങനെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. വളരെ ഹൃദയസ്പർശിയായ ഒരു സിനിമയാണ് കേട്ടോ. അതായത് നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിക്കാനായിട്ട് ഈ ഒരു 10 വയസ്സുകാരന് സാധിക്കും, ആ ഒരു സിനിമയ്ക്ക് സാധിക്കും എന്നുള്ളതാണ്. സ്റ്റീഫൻ ചോമോസ്കി എന്ന സംവിധായകന്റെ കട്ട് ക്രിയേറ്റിവിറ്റിയാണ് ഈ ഒരു സിനിമ. ആർ ജെ ജലാസിയോയുടെ പ്രശസ്തമായ നോവലിനെയാണ് അദ്ദേഹം ഈ ഒരു രീതിയിൽ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നത്. ഓഗിയുടെ വേഷം ചെയ്ത ജാക്കബ് ട്രെംബ്ലോയുടെ മുഖത്ത് ആ ഒരു പ്രോസ്തറ്റിക് മേക്കപ്പ് ചെയ്യാൻ മാത്രം ദിവസം മണിക്കൂറുകൾ എടുക്കുമായിരുന്നു എന്നാ പറയാറ്. പക്ഷെ അവന്റെ ആ ഒരു കണ്ണുകളിൽ അഭിനയമുണ്ടല്ലോ, വൺ ഓഫ് ദി ബെസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോ ചുരുക്കത്തിൽ, മനുഷ്യൻ ബാഹ്യ സൗന്ദര്യത്തിലല്ല അവന്റെ സ്വഭാവത്തിലാണ് ജീവിക്കുന്നത് എന്ന് കാണിച്ചു തരുന്ന എക്കാലത്തെയും മികച്ച ചിത്രമാണ് വണ്ടർ. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് കാണാനായിട്ട് നോക്കണം കേട്ടോ. അപ്പൊ അതെ, സെല്ലൗടിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാണ്. അടുത്ത തവണ മറ്റൊരു കിടിലൻ സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ഞാൻ വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, ലവ് സിനിമ, ബൈ ഫ്രം യുവർ ആർ ജെ ആയില്യ. സ്റ്റേ ഇൻ വിത്ത് അഹലീഫ് 90.4 കേട്ട് കേട്ട് കൊട്ടുകൂടാ.
1: നീ കണ്ടാ, ഇത് കണ്ടാ, ഇവിടുണ്ട്, ബൈ ഉണ്ട്, ഈ ചാവി തിരിക്കട, വണ്ടി എടുക്കടാ.

0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
2: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
3: എന്തൊക്കെയാല്ലേ ഈ മഴക്കാലത്ത് കോളേജിൽ പോകുന്ന പിള്ളേർക്ക് എന്തൊക്കെ ടെൻഷനാണ്. അറ്റൻഡൻസ് വേണം, അസൈൻമെന്റ് എഴുതണം, അതിനിടയിൽ ഒരു പുതിയ ഐറ്റം കൂടെ വന്നിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു ന്യൂസ് ഇങ്ങനെ വായിച്ചാണ്, നമ്മുടെ കുറച്ച് കോളേജ് കുട്ടികള് രാവിലെ അവരുടെ കോളേജ് ലക്ഷ്യമാക്കി ഇങ്ങനെ നടന്നു നടന്നു പോവായിരുന്നു. പെട്ടെന്ന് ദാ കിടക്കണ ഒതുന്ന് മുകളിൽ നിന്നേ കുടയുടെ മുകളിലേക്ക് എന്തോ ഒരെണ്ണം വന്ന് വീണു. പിള്ളേർ വിചാരിച്ചു മഴയല്ലേ, ഇനിയിപ്പോ ഏതെങ്കിലും മരത്തിന്റെ കമ്പൊടിഞ്ഞ് വീണതായിരിക്കുന്നു. പക്ഷേ എന്തപ്പാ കുടയ്ക്ക് ഇത്ര കനം എന്ന് വിചാരിച്ച് കുട ഇങ്ങനെ താഴ്ത്തി നോക്കിയപ്പോഴത്തേക്കും കുടയിൽ നിന്ന് നല്ല എന്താ പറയാ കിളി പോലെ ഒരു മൂർക്കൻ പാമ്പ് എഴഞ്ഞ് താഴേക്ക് വീണതാണ് കണ്ടത്. അതും നല്ല ഒന്നാന്തരം സൈസുള്ള ഒരു മൂർക്കൻ പാമ്പ്. അപ്പോ മൂപ്പരുടെ ലാൻഡിങ് ലെവല് കണ്ട് കുട്ടികളും പേടിച്ചു, ആ പാമ്പും കുറച്ച് പേടിച്ചു. എന്തായാലും നമ്മുടെ പിള്ളേര് അമ്മയെന്ന് വിളിച്ച് ഒരൊറ്റോട്ടം, പാമ്പാണെങ്കിൽ ഇത് എന്ത് കൂടാ ഒരു ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് സ്കൂട്ടായി. പക്ഷേ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ് ഈ പറഞ്ഞ പോലെയുള്ള ഇഴജന്തുക്കളൊക്കെ ഇറങ്ങുന്ന ഒരു സമയം. കുറച്ച് കാലമായിട്ട് നമ്മൾ ഈ പാമ്പിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും പാമ്പ് പടർത്തുന്ന ഭീതിയും ഒക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും നമ്മുടെ പരിസരത്തും നമുക്കറിവുള്ള ആളുകളുടെയൊക്കെ ഇടയിലൊക്കെ നമ്മളിങ്ങനെ കേട്ടു അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ വഴിയിലൂടെ നടക്കുമ്പോഴും കുട ചൂടി നടക്കുമ്പോഴും പാമ്പ് ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. മുകളിലോട്ടും നമ്മൾ നോക്കി നടക്കണം, താഴെ മാത്രം നോക്കിയാൽ പോരാ. ഏത് മരത്തിൽ നിന്നാണ് അടുത്തൊരു ഫ്രീ റൈഡറായിട്ട് പാമ്പ് വന്ന് താഴോട്ട് വീഴാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് കാലിഡോസ്കോപ്പിൻ്റെ ടൈമാണ്, കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: മഴക്കാലത്ത് പാമ്പുകൾ പുറത്തിറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ അതുകൊണ്ട് വഴി നടക്കുമ്പോഴും വീട്ടിലിരിക്കുന്ന സമയത്തും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. താഴെ മാത്രമല്ല, ഈ പറഞ്ഞ പോലെ മരങ്ങളുടെ ചോട്ടിലൂടെ നടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറ്റിക്കാടുകളും വളർന്നു നിൽക്കുന്ന പുല്ലുകളും ഒക്കെ ഉള്ള വഴി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് വളരെയധികം സൂക്ഷിച്ചു പോവുക. പിന്നെ രാത്രി യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്, രാത്രി നടന്നു പോകുന്ന ആളുകളുണ്ട്. നടന്നിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് നടന്നു പോകുന്ന ആളുകളുണ്ട്, ബസ് സ്റ്റേഷനിൽ നടന്നു പോകുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അടുത്തുള്ള കടകളിലേക്ക് നടന്നു പോകുന്ന ആളുകളുണ്ട്, ഈ ഇടവഴിയിലൂടെയൊക്കെ യാത്ര നടത്തുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇരുട്ടുള്ള സമയങ്ങളിൽ നടക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മൊബൈൽ ഫ്ലാഷോ അല്ലെങ്കിൽ ടോർച്ചോ ഉപയോഗിച്ച് നടക്കുക. പാമ്പിനെ കണ്ടാൽ പ്രകോപിപ്പിക്കാൻ നിൽക്കരുത്, പാമ്പിനെ അടിച്ചു കൊല്ലാനോ പിടിക്കാനോ ഒന്നും ശ്രമിക്കരുത്, അത് കൂടുതൽ അപകടം വരുത്തി വയ്ക്കും. പിന്നെ വീടിന് ചുറ്റുമുള്ള കാടുകൾ വെട്ടിത്തെളിക്കുക, വിറകും മറ്റ് സാധനങ്ങളൊക്കെ വീടിനോട് ചേർന്ന് കൂട്ടിയിടാതിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്, കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പാമ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞു നിർത്തിയതല്ലേ ഉള്ളൂ. ഇന്നത്തെ കാലിഡോസ്കോപ്പ് ഉണ്ടല്ലോ കംപ്ലീറ്റ് ഈ ജന്തുക്കളുടെയും ജീവികളുടെയും ഒക്കെ ഇൻഫർമേഷൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ പാമ്പിന്റെ കാര്യം നമ്മൾ പറഞ്ഞു, അതുപോലെ ചരിത്രത്തിൽ വഴിത്തിരിവായ മറ്റൊരു ജീവിയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നമ്മള് കമ്പ്യൂട്ടറിലും നമ്മുടെ മൊബൈൽ ഫോണിലൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വാക്കുണ്ടാകും, ബഗ്. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ബഗിന്റെ അറ്റാക്ക് ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം. അപ്പോൾ സോഫ്റ്റ്വെയറിലെ എന്തെങ്കിലും തകരാറുണ്ടായി കഴിഞ്ഞാൽ ആളുകൾ പറയും, അയ്യോ അതിന് ബഗ്ഗുണ്ടെന്ന്. എന്നാൽ ഈ വാക്ക് വെറുതെ അങ്ങനെ ഉണ്ടായ വാക്കല്ല, നമ്മുടെ ലോകത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ ബഗിന് പിന്നിൽ ശരിക്കും ഒരു ബഗ് തന്നെയായിരുന്നു. ഈ ബഗ് എന്ന് പറഞ്ഞാൽ പാറ്റ എന്നാണ് മീനിങ്. അതായത് ഒറിജിനൽ ഒരു പാറ്റ കാരണമാണ് ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് അനുഭവപ്പെട്ടത്. എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് കേൾക്കാം ഇന്നത്തെ കാലിഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. കീപ് ഓൺ ലിസണിങ് അഹല്യ FM 90.4.

യൂണിവേഴ്സിറ്റിയിൽ ആ കാലഘട്ടത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സംഭവം നടന്നു. അവിടുത്തെ എഞ്ചിനീയർമാർ ഹാർവാർഡ് മാർക്ക് ടു എന്ന് പറയുന്ന ഒരു വലിയ ഭീമൻ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം തകരാറിലായി, അതായത് കമ്പ്യൂട്ടർ ഓഫായി പോയി. എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ എഞ്ചിനീയർമാർ കമ്പ്യൂട്ടറിന്റെ ഉള്ളിലേക്ക് നോക്കി. അപ്പോഴാണ് അവർ ആ കാഴ്ച കണ്ടത്. എന്താണ് ആ കാഴ്ച? കമ്പ്യൂട്ടറിന്റെ ആ ഒരു റിലേക്കുള്ളിൽ ഒരു പാറ്റ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. ആ പാറ്റ കാരണം അവിടെ സിഗ്നൽ പാസിംഗ് നടത്താൻ പറ്റുന്നില്ല, തടസ്സപ്പെട്ടു. അപ്പൊ അങ്ങനെ പ്രശസ്ത കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആയിട്ടുള്ള ഗ്രീസ് ഹോപ്പർ ആ പാറ്റ അവിടെ നിന്നും ചിമ്മിനി ഉപയോഗിച്ച് പുറത്തെടുത്ത് ലോഗ് ബുക്കിൽ ആ പാറ്റയെ പശ വെച്ച് ഒട്ടിച്ചു വെച്ചിട്ട് അതിന് താഴെ എഴുതി, ഫസ്റ്റ് ആക്ച്വൽ കേസ് ഓഫ് ബഗ് ബീങ് ഫൗണ്ട്. ആദ്യമായി ഒരു ബഗിനെ നേരിട്ട് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെയാണ് മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളെല്ലാവരും ഈ ബഗിനെ കുറിച്ച് പറയാറുണ്ട്. ഈ കമ്പ്യൂട്ടറിലെ തകരാറുകളെ ബഗ് എന്നും അത് പരിഹരിക്കുന്നതിനെ ഡീബഗിങ്ങും എന്നൊക്കെ വിളിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ ഒരു പാറ്റ കാരണമാണ്. അന്ന് ആ കമ്പ്യൂട്ടറിൽ വീണ പാറ്റ ചരിത്രമായി മാറിയെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ പിള്ളേരുടെ കുടയിൽ വീണ മൂർക്കൻ പാമ്പ് ഭാഗ്യം കൊണ്ട് വലിയൊരു അപകടമാകാതെ ഒഴിഞ്ഞുപോയി എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. കൂടുതൽ ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് പ്ലസ് എന്റർടൈൻമെന്റ് വിശേഷങ്ങളുമായിട്ട് കൂടെ ഞാൻ അഭിരാമിയുണ്ട് കലഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: പാറ്റയെ കുറിച്ച് പറഞ്ഞു, പാമ്പിനെ കുറിച്ച് പറഞ്ഞു, ഇനി എന്താണ് അഭിരാമി പറയാനുള്ളത്? ഇന്ന് കംപ്ലീറ്റ് ജന്തുജാലങ്ങളാണല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടോ? അതെ, ഇന്ന് കുറച്ച് വെറൈറ്റി ആവാം എന്ന് ഞാൻ വിചാരിച്ചു. അടുത്തതായിട്ട് നമ്മുടെ ലിസ്റ്റിലുള്ളത് വീട്ടിലെ ഒരു VIP ആണ്. എല്ലാ വീട്ടിലും എല്ലാ വീട്ടുകാർക്കും ഇതിനെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ സ്വന്തം പൂച്ചക്കുട്ടികൾ. പലരുടെയും ഒരു വിചാരമുണ്ട്, നമ്മൾ എത്രയൊക്കെ വിളിച്ചാലും ഈ പൂച്ചകൾ മൈൻഡ് ചെയ്യാതെ നടക്കുന്നത് അവയ്ക്കൊന്നും മനസ്സിലാകാഞ്ഞിട്ടാണ്. പക്ഷേ അവരുടെ ഒരു ഗൗരവം കണ്ടാത്തോന്ന് നമ്മൾ ഈ പറയുന്നത് വേറെ വല്ല ലാംഗ്വേജ് ആണോ, വല്ല ഫോറിൻ ലാംഗ്വേജ് ആണോ നമ്മൾ ഈ പൂച്ചയോട് സംസാരിക്കുന്നതെന്ന്. പക്ഷേ ഒരു പഠനം വന്നിട്ടുണ്ട്, പുതിയൊരു ഗവേഷണം പറയുന്നുണ്ടെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന ഓരോ വാക്കും ഈ കുറുക്കന്മാർക്ക്, കുറുക്കന്മാരല്ല പൂച്ചകൾക്ക്, പൂച്ചകൾ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. പിന്നെ എന്താ പ്രതികരിക്കാത്തതെന്ന് ചോദിച്ചാൽ, നമ്മളോട് പ്രതികരിക്കാൻ തോന്നുമ്പോൾ മാത്രം റിപ്ലൈ തരുന്ന ഒരു ടൈപ്പ് ചാടക്കാരാണ് പൂച്ചകൾ. നമ്മൾ സംസാരിക്കുന്ന രീതിയും അതിലെ സ്നേഹവും ദേഷ്യവും ഒക്കെ കൃത്യമായി തിരിച്ചറിയാൻ കഴിവുള്ള ജന്തുക്കൾ കൂടിയാണ്. അങ്ങനെയെങ്കിൽ ഒരു പൂച്ചക്കുട്ടി ഏറ്റവും ആദ്യം പഠിച്ചെടുക്കുന്ന പ്രധാനപ്പെട്ട വാക്ക് ഏതാണെന്ന് അറിയാമോ? അത് ഞാൻ പറഞ്ഞുതരാം കാലിഡോസ്കോപ്പിൽ. സ്റ്റേ ട്യൂൺഡ്.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: വെൽക്കം ബാക്ക് ടു കാലിഡോസ്കോപ്പ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ് കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഒരു പൂച്ചക്കുട്ടി അതിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം പഠിച്ചെടുക്കുന്ന പ്രധാനപ്പെട്ട വാക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, അതിൻ്റെ സ്വന്തം പേര് തന്നെയാണ്. നമ്മൾ അതിന് ഭക്ഷണം കൊടുക്കുമ്പോഴും അതിൻ്റെ കൂടെ കഴിക്കുമ്പോഴും അതിനെ തലോടുമ്പോഴും ഒക്കെ ആ പേരിങ്ങനെ നമ്മൾ ആവർത്തിച്ച് വിളിക്കുമല്ലോ. പതുക്കെ പതുക്കെ ആ ശബ്ദം അവർക്ക് ലഭിക്കുന്ന സ്നേഹവും സുരക്ഷിതത്വവും ഒക്കെ ആയിട്ട് അവരങ്ങനെ കണക്ട് ചെയ്യും. അതുകൊണ്ട് ഇനി പൂച്ചക്കുട്ടിയെ വിളിക്കുമ്പോൾ അവർ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും വിഷമിക്കേണ്ട, പുള്ളിക്കാരനെല്ലാം കേൾക്കുന്നുണ്ട്, അല്പം ജാട കാണിക്കുന്നതാണെന്ന് മാത്രം. നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരൊന്നും അല്ല ഈ പൂച്ചക്കുട്ടികൾ. ഇവര് നമ്മുടെ പേര് വിളികി കേൾക്കുന്ന സമയത്ത് ചെവി ഇട്ടുന്ന ആട്ടൂല്ലേ, അത് വെറുതെ അല്ല. നിങ്ങളുമായിട്ട് അവർക്കൊരു അടിപൊളി ഇമോഷണൽ ബോണ്ട് വരുത്തുന്നു എന്നുള്ളതിന്റെ ഒരു ഫസ്റ്റ് സൂചനയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി പൂച്ചക്കുട്ടികൾ ഏറ്റവും വേഗത്തിൽ പഠിച്ചെടുക്കുന്ന രണ്ടാമത്തെ വാക്ക് നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരം ഉപയോഗിക്കുന്ന നോ എന്ന വാക്കാണ്. പക്ഷെ ഇവിടെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ നോ എന്ന് പറഞ്ഞാൽ അരുത് അല്ലെങ്കിൽ പാടില്ല എന്നൊന്നും ഈ കുസൃതികൾക്ക് അറിയില്ല. മറിച്ച് ആ വാക്ക് പറയുമ്പോൾ നമ്മുടെ ശബ്ദത്തിലെ ഒരു കടുപ്പുണ്ടല്ലോ, നോ എന്ന് പറയുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഗൗരവമുണ്ടല്ലോ, ആ വ്യത്യാസമാണ് ഈ പൂച്ചകൾ പെട്ടെന്ന് പിടിച്ചെടുക്കുന്നതെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ള സംഗതികളാണ്. നമ്മൾ കുറച്ച് ഗൗരവത്തിൽ നോ എന്ന് സ്ഥിരമായി പറഞ്ഞാൽ ആഹാ, ആ ശബ്ദം കേട്ടാൽ ഇപ്പോൾ ചെയ്യുന്ന പണിയങ്ങ് നിർത്തണം എന്ന് പൂച്ചകൾ വിചാരിക്കും, പൂച്ചകൾക്ക് കത്തിക്കോളും എന്നാണ് പറയുന്നത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വല്ലാണ്ട് ദേഷ്യപ്പെട്ട് ചീറ്റ് വിറച്ച് പൂച്ചക്കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പേടിച്ച് പണ്ടാരടങ്ങും, ഒപ്പം കൺഫ്യൂഷനാകും. അതുകൊണ്ട് ലേശം ഡീസൻ്റ് ആയിട്ട് വേണം ഗൗരവം കാണിക്കാൻ. ഏറ്റവും പ്രിയപ്പെട്ടൊരു വാക്കുണ്ട് ഈ പൂച്ചകൾക്ക്, അതെന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോൾ തന്നെ നമ്മൾ പാട്ടിലേക്ക് പോവാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. ഇത് കാലിഡോസ്കോപ്പ്, ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ്.

0: Kaleidoscope, information plus entertainment.
1: പൂച്ചകൾക്ക് പ്രിയപ്പെട്ട വാക്കോ? പ്രിയപ്പെട്ട എന്താണെന്ന് ചോദിച്ചാൽ മീനൊക്കെ അവർക്ക് ഇഷ്ടമാണെന്ന് പറയാം. അവർക്ക് പ്രിയപ്പെട്ട വാക്കുകൾ ഉണ്ടോന്ന് ചോദിച്ചാൽ വാക്കുകളുണ്ട്. കം എന്ന് നമ്മൾ പറയത്തില്ലേ, കം ഹിയർ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഒന്നാം തരം മീൻ കഷ്ണോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള സംഭവമൊക്കെ കാണിച്ച് ഭക്ഷണം കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ വിരലുകൾ വെച്ച് നമ്മളിങ്ങനെ അവരെ പിന്നെ സോഫ്റ്റായിട്ട് നമ്മൾ അവരെ ടച്ച് ചെയ്യുമ്പോഴോ സ്നേഹത്തോടെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോഴോ ഒക്കെ ഈ കം എന്ന വാക്ക് കൂടെ ഉപയോഗിച്ചാൽ മതി. ചില ആളുകൾ അങ്ങനെ ചെയ്യാറില്ലേ. ഇപ്പം കം, ഇപ്പം മീൻ വെച്ചിട്ട് കം എന്ന്

0: ഇവൻ എന്റെ അനിയനാണ്, നല്ല കുസൃതിക്കാരനാണ്. കോളേജിൽ പഠിക്കുമ്പോൾ മാർക്ക് ലിസ്റ്റ് ഫോട്ടോഷോപ്പ് ചെയ്താണ് ഇവൻ അച്ഛനെ കാണിച്ചിരുന്നത്. ഇന്നലെ കറണ്ട് ബിൽ സീറോ എമൗണ്ട് കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചു അതും ഇവൻ ഫോട്ടോഷോപ്പ് ചെയ്തതാണെന്ന്. അല്ലാതെ വൈദ്യുതി ബിൽ എങ്ങനെയാ സീറോ ആവുക? ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, ചേട്ടാ എല്ലാം മുകളിലുള്ളവന്റെ കാരുണ്യമാണെന്ന്. സോളാർ പാനൽ ഉണ്ടല്ലോ. അപ്പോഴാ എനിക്കും അത് ശരിയാണെന്ന കാര്യം ഓർമ്മ വന്നത്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM Suryagar.gov.in.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: പണ്ടുകാലത്ത് നമ്മുടെ വീട്ടുപറമ്പുകൾ മരങ്ങളാൽ സമ്പന്നമായിരുന്നു. അവ നമുക്ക് തണലും തണുപ്പും മാത്രമല്ല ശുദ്ധവായുവും ഒപ്പം വലിയൊരു സാമ്പത്തിക ഭദ്രതയും നൽകിയിരുന്നു. എന്നാൽ ഇന്ന് സ്ഥലപരിമിതി മൂലം പലരും മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് മടിക്കുകയാണ്. വീട്ടുമുറ്റത്തോ പറമ്പിലോ നമ്മൾ നടുന്ന ഓരോ മരവും നമ്മുടെ നാളത്തെ

തലമുറയ്ക്കുള്ള വലിയൊരു നിക്ഷേപം കൂടിയാണ്, ശരിയല്ലേ? ഭാവിയിൽ ലക്ഷങ്ങളുടെ വരുമാനം തരുന്ന, ഒപ്പം വീടിന് തണലും വായുശുദ്ധിയും സമ്മാനിക്കുന്ന 8 അത്ഭുത മരങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് കൂടെയുണ്ട് ഞാൻ സുനൽ. ഒന്നാമത്തേത് ചന്ദനമാണ്. ഭാവിയിലേക്ക് ഏറ്റവും വലിയ സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ട് വീട്ടുവളപ്പിൽ നടാൻ പറ്റിയ ഒന്നാമത്തെ മരം ചന്ദനമാണ്. പണ്ടുകാലത്ത് ചന്ദനമരം വീട്ടിൽ വളർത്താനായിട്ട് നിയമപരമായിട്ടുള്ള ഒട്ടേറെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ആ നിയമങ്ങളിലൊക്കെ വലിയ ഇളവുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ വളരുന്ന ചന്ദനമരം വെട്ടാനായിട്ട് സമയമാകുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചാൽ അവർ വന്ന് അത് ലേലം ചെയ്ത് അതിന്റെ വലിയൊരു തുക കർഷകന് കൈമാറുന്ന സംവിധാനം ഇന്ന് നിലവിലുണ്ട്. ചന്ദനമരം വളരുമ്പോൾ അതിന് ചുറ്റുമുള്ള വായുവിനെ അത് സുഗന്ധപൂരിതമാക്കുകയും അന്തരീക്ഷത്തെ വലിയ തോതിൽ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഇതൊരു അർദ്ധപരാദ സസ്യമായതുകൊണ്ട് ഇതിന്റെ വേരുകൾക്ക് പടർന്നു കയറാൻ ചുവട്ടിൽ കരവേപ്പോ അകത്തിയോ കാറ്റാടിയോ ഒപ്പം നട്ടുപിടിപ്പിക്കണം. ചന്ദനത്തിന്റെ ഇലകളും വേരുകളുമെല്ലാം ഔഷധ ഗുണമുള്ളവയാണ്. നടീൽ കഴിഞ്ഞ് ഏകദേശം 15 മുതൽ 20 വർഷം കൊണ്ട് തന്നെ ചന്ദനമരത്തിന്റെ കാതൽ നന്നായിട്ട് വികസിക്കും. വിപണിയിൽ കിലോയ്ക്ക് 1000 കണക്കിന് രൂപ വിലയുള്ള ചന്ദനം ഭാവിയിൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ വിവാഹത്തിനോ ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റിയ ഏറ്റവും സുരക്ഷിതമായ ഒരു ഗ്രീൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് വീട്ടുവളപ്പിൽ നമ്മൾ വളർത്തേണ്ട വൃക്ഷങ്ങളെ കുറിച്ചാണ്. ഇനി രക്തചന്ദനത്തെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കുറഞ്ഞ പരിചരണത്തിൽ വലിയ ലാഭം നേടിത്തരുന്ന ഒരു മരമാണ് രക്തചന്ദനം. രക്തചന്ദനത്തെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിലേക്ക്.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ചന്ദനം പോലെ തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ വൻ ഡിമാൻഡുള്ള മറ്റൊരു വിലയേറിയ മരമാണ് രക്തചന്ദനം. സാധാരണ ചന്ദനമരത്തെ അപേക്ഷിച്ച് ഇതിന് സുഗന്ധമില്ല എങ്കിലും ഇതിന്റെ ചുവപ്പ് നിറമുള്ള കാതലിന് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ചൈന, ജപ്പാൻ എന്നിവിടങ്ങളിൽ വലിയ ആവശ്യക്കാരാണുള്ളത്. ഔഷധ നിർമ്മാണത്തിലും ആഡംബര ഫർണിച്ചറുകൾക്കും സംഗീതോപകരണങ്ങൾക്കും ഒക്കെയായിട്ടാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. രക്തചന്ദനം വലിയ തോതിൽ ശുദ്ധവായു പുറത്തുവിടുന്ന ഒരു ഇനമാണ്. ഇതിന്റെ മനോഹരമായ ഇലച്ചാർത്തുകൾ വീടിന് നല്ലൊരു തണലും ഭംഗിയും നൽകും. സാധാരണ ചന്ദനത്തെ പോലെ ഇതിന് കൂടെ മറ്റ് ചെടികൾ നട്ടുപിടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഏതു വരണ്ട കാലാവസ്ഥയിലും കുറഞ്ഞ വെള്ളത്തിൽ വളരാനായിട്ട് ഇതിന് പ്രത്യേക കഴിവുണ്ട്. കേരളത്തിലെ മണ്ണും കാലാവസ്ഥയും രക്തചന്ദന കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. ഏകദേശം 20 വർഷം കൊണ്ട് വിളവെടുക്കാവുന്ന ഈ മരം ഒരെണ്ണം വിറ്റാൽ പോലും ലക്ഷക്കണക്കിന് രൂപയാണ് കർഷകന് ലഭിക്കുന്നത്. തരിശുകിടക്കുന്ന പറമ്പുകളുടെ അതിരുകളിൽ നടാൻ പറ്റിയ ഏറ്റവും മികച്ച ഇനം കൂടിയാണ് രക്തചന്ദനം. ഇനി ഫർണിച്ചർ വിപണിയിലെ രാജാവായിട്ടുള്ള മഹാഗണിയെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ഒരിക്കൽ കൂടി സ്വാഗതം കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക്. അടുത്തത് മഹാഗണി എന്ന മരമാണ്. മലയാളികൾക്ക് ഏറെ പരിചിതവും എന്നാൽ എപ്പോഴും വിപണിയിൽ മൂല്യമുള്ളതുമായ ഒരു മരമാണ് മഹാഗണി. വീട് നിർമ്മാണത്തിനും ആഡംബര ഫർണിച്ചറുകൾക്കും മലയാളി ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് മഹാഗണി തടികളെയാണ്. നേരെ മുകളിലേക്ക് ഉയരത്തിൽ വളരുന്ന പ്രകൃതമായതുകൊണ്ട് തന്നെ വലിയ സ്ഥലം ഇത് അപഹരിക്കാറില്ല. പറമ്പിന്റെ അതിരുകളിലായിട്ട് ഇത് വരിവരിയായി നട്ടുപിടിപ്പിക്കാവുന്നതാണ്. മഹാഗണി മരങ്ങൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിനെ വലിയ തോതിൽ വലിച്ചെടുക്കുകയും വൻതോതിൽ ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ തണൽ വീടിന് ചുറ്റുമുള്ള താപനില ഗണ്യമായി കുറയ്ക്കാനായിട്ട് സഹായിക്കും. വലിയ കീടബാധകളോ രോഗങ്ങളോ ഇതിനെ ബാധിക്കാറില്ല എന്നതും കർഷകർക്ക് ആശ്വാസമാണ്. ആഫ്രിക്കൻ മഹാഗണി, വലിയ ഇലകളുള്ള മഹാഗണി തുടങ്ങിയ ഇനങ്ങൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. നട്ട് 12 മുതൽ 15 വർഷത്തിനുള്ളിൽ തന്നെ ഇവ മുറിക്കാനായിട്ട് പാകമാകും. അടിയന്തരമായി ഒരു വലിയ തുക ആവശ്യമുള്ളപ്പോൾ വിശ്വസ്തതയോടെ വെട്ടിവിൽക്കാൻ പറ്റിയ ഒരു മികച്ച സമ്പാദ്യം കൂടിയാണ് മഹാഗണി. ഇനി തലമുറകൾ കൈമാറുന്ന തേക്ക്. തേക്കിനെ കുറിച്ചറിയാം മനോഹരമായ പാഠം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: തടികളുടെ രാജാവ് എന്നാണ് തേക്ക് അറിയപ്പെടുന്നത്. പണ്ട് കാലം തൊട്ടേ ഒരു വീടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന മലയാളി ആദ്യം ചെയ്യുന്നത് പറമ്പിൽ 4 തേക്കൻ തൈകൾ നട്ടുപിടിപ്പിക്കുകയാണ്. എത്ര വർഷം കഴിഞ്ഞാലും ഇതിന്റെ മൂല്യം ഇടിയില്ല. ചിതലോ മറ്റു കീടങ്ങളോ ബാധിക്കാത്തത് കൊണ്ട് തന്നെ തലമുറകൾ കഴിഞ്ഞാലും തേക്കൻ തടികൾ കേടുകൂടാതെ നിലനിൽക്കും. വലിയ ഇലകളുള്ള തേക്ക് മികച്ച രീതിയിൽ തണൽ നൽകാൻ കെൽപ്പുള്ളതാണ്. മഴക്കാലത്ത് മണ്ണൊലിപ്പ് തടയാനും മണ്ണിന്റെ ഈർപ്പം നിലനിർത്താനും ഇതിന്റെ വേരുകൾ സഹായിക്കും. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിൽ തേക്കിന്റെ പങ്ക് വളരെ വലുതാണ്. ഇന്ന് ടിഷ്യൂ കൾച്ചർ വഴിയുള്ള പെട്ടെന്ന് വളരുന്ന തേക്കിൻ തൈകൾ വിപണിയിൽ ലഭ്യമാണ്. സാധാരണ തേക്ക് കാതൽ വയ്ക്കാനായിട്ട് 25 മുതൽ 30 വർഷം എടുക്കുമെങ്കിൽ പുതിയ ഇനങ്ങൾ 15 മുതൽ 20 വർഷം കൊണ്ട് വിപണിയിൽ തയ്യാറാകും. പറമ്പിന്റെ അതിരുകളിൽ വേലിക്ക് പകരമായിട്ട് പോലും തേക്ക് വെച്ചുപിടിപ്പിക്കാം. ഇനി ലക്ഷങ്ങൾ വിലയുള്ള സുഗന്ധക്കട്ടി അഗർവുഡിനെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിൽ വളർത്തേണ്ട മരങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തത് അഗർവുഡ് ആണ്. സമീപകാലത്ത് കേരളത്തിലെ കർഷകർക്കിടയിൽ വലിയ തരംഗമായി മാറിയ ഒരു വിദേശ മരമാണ് അഗർവുഡ്. ദ്രവസ്വർണം, ലിക്വിഡ് ഗോൾഡ് എന്ന് വിളിക്കുന്ന ഊത് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മരത്തിൽ നിന്നാണ്. സുഗന്ധദ്രവ്യങ്ങളുടെ ലോകത്ത് ഏറ്റവും വിലയേറിയ അഗർ ഓയിൽ നിർമ്മിക്കാനായിട്ട് ഇതിന്റെ തടി ഉപയോഗിക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങളിലാണ് ഇതിന് ഏറ്റവും കൂടുതൽ വിപണിയുള്ളത്. നിത്യഹരിത മരമായ അഗർവുഡ് വർഷം മുഴുവൻ പറമ്പിന് പച്ചപ്പും തണലും നൽകും. ധാരാളം ശുദ്ധവായു ഉൽപ്പാദിപ്പിക്കുന്ന ഈ മരം വീട്ടുപറമ്പിലെ വായുവിനെ എപ്പോഴും ഉന്മേഷഭരിതമാക്കുകയും ചെയ്യും. സാധാരണയായിട്ട് ഈ മരത്തിൽ ഒരു പ്രത്യേകതരം ഫംഗസ് ബാധ ഉണ്ടാകുമ്പോഴാണ് ഇതിനുള്ളിൽ വിലയേറിയ കറുത്ത കാതൽ രൂപപ്പെടുന്നത്. ഇന്ന് കൃത്രിമമായി ഫംഗസ് കുത്തിവെക്കുന്ന സാങ്കേതിക വിദ്യ ലഭ്യമാണ്. നട്ട് 8 മുതൽ 10 ദിവസത്തിനുള്ളിൽ തന്നെ അഗർവുഡ് വിളവെടുക്കാനായിട്ട് പാകമാകും. കൃത്യമായ പരിചരണവും ഫംഗസ് കുത്തിവെപ്പും നടത്തിയാൽ ഒരു മരത്തിൽ നിന്ന് തന്നെ ലക്ഷക്കണക്കിന് രൂപ വരുമാനം നേടാനായിട്ട് സാധിക്കും. കുറഞ്ഞ സ്ഥലമുള്ളവർക്ക് പോലും വീട്ടുമുറ്റത്ത് പരീക്ഷിക്കാവുന്ന ഒന്നാണ് അഗർവുഡ്. ഇനി തണലും അന്നവും തരുന്ന കൽപ്പവൃക്ഷത്തെക്കുറിച്ച്, പ്ലാവിനെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായിട്ടുള്ള ചക്ക നൽകുന്ന പ്ലാവ് വെറുമൊരു ഫലവൃക്ഷം മാത്രമല്ല, ഭാവിയിലേക്കുള്ള മികച്ചൊരു തടി കൂടിയാണ്. പൂമുഖം പണിയാനും വീടിന്റെ കട്ടിളകൾ ഉണ്ടാക്കാനും പ്ലാവിൻ തടിയേക്കാൾ മികച്ചതായിട്ട് മറ്റൊന്നില്ല. മഞ്ഞ നിറമുള്ള ഇതിന്റെ തടിക്ക് കാലം ചെല്ലും തോറും തിളക്കവും ഈടുനിൽപ്പും കൂടും. വലിയ ഇലച്ചാർത്തുകളുള്ള പ്ലാവ് വീടിന് മുകളിലേക്ക് വീഴുന്ന കടുത്ത വെയിലിനെ തടഞ്ഞു നിർത്തി തണുപ്പ് പകരാനായിട്ട് ഏറ്റവും ഉത്തമമാണ്. വായുവിനെ ശുദ്ധീകരിക്കുന്നതിനൊപ്പം വീട്ടിലെ കന്നുകാലികൾക്ക് നൽകാൻ പറ്റിയ നല്ലൊരു തീറ്റ കൂടിയാണ് പ്ലാവില. വിഷമില്ലാത്ത ഒട്ടനവധി ചക്ക വിഭവങ്ങൾ നമുക്ക് നൽകുന്നതിലൂടെ വലിയൊരു ഭക്ഷണ ചെലവും ഇത് മിച്ചം പിടിച്ചു തരുന്നു. ഇന്ന് വിപണിയിൽ ലഭ്യമായ വിയറ്റ്നാം ഏർലി, തേൻവരിക്ക തുടങ്ങിയ പ്ലാവുകൾ ഒട്ടനവധി ചക്കകൾ തരുന്നതിനൊപ്പം 15 വർഷം കഴിയുമ്പോൾ നല്ല വിലയുള്ള തടിയായിട്ടും മാറും. അന്നവും തണലും ഭാവിയിൽ വലിയൊരു തുക സമ്പാദ്യവും തരുന്ന പ്ലാവ് ഓരോ വീട്ടിലും നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട ഒരു മരമാണ്. ഇനി വേപ്പിനെ കുറിച്ചാണ് അറിയാൻ പോകുന്നത് കേട്ടോ. വീടിന്റെ പ്രകൃതിദത്ത ഡോക്ടറാണ് വേപ്പ്. അതിനെക്കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: ആര്യവേപ്പ് അഥവാ വേപ്പ് സാമ്പത്തിക ലാഭത്തോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തിന് നൽകുന്ന സംഭാവനകൾ കണക്കിലെടുത്ത് വീട്ടിൽ വളർത്തേണ്ട ഒന്നാണ്. ഫർണിച്ചർ നിർമ്മാണത്തിന് വേപ്പും തടിക്ക് ഇന്ന് വലിയ ഡിമാൻഡാണ്, വലിയ വിലയാണ് വിപണിയിലുള്ളത്. ഇതിന്റെ കയ്പരസം കാരണം ചിതലകളോ മറ്റ് പ്രാണികളോ ഈ തടിയെ നശിപ്പിക്കാറില്ല. ഏറ്റവും കൂടുതൽ ഓക്സിജൻ പുറത്തുവിടുകയും അന്തരീക്ഷത്തിലെ ദോഷകരമായ ബാക്ടീരിയകളെയും വൈറസുകളെയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒന്നാണ് വേപ്പ്. വീടിന്റെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് വേപ്പ് നട്ടാൽ വേനൽക്കാലത്ത് വീടിനുള്ളിലേക്ക് വീശുന്ന ചൂട് കാറ്റിനെ തടഞ്ഞ് തണുത്ത ശുദ്ധവായു നൽകാനായിട്ട് ഇത് സഹായിക്കും. ഇതിന്റെ ഇലയും തൊലിയും മികച്ച ജൈവ കീടനാശിനിയായും ഔഷധമായിട്ടും ഉപയോഗിക്കാം. കുറഞ്ഞ പരിചരണം മാത്രം ആവശ്യമുള്ള വേപ്പ് മരം 15 വർഷം കൊണ്ട് നല്ലൊരു തടിയായി മാറും. പരിസര ശുദ്ധിക്കും രോഗപ്രതിരോധത്തിനും ഒപ്പം ഭാവിയിൽ മികച്ചൊരു വരുമാനവും വേപ്പ് ഉറപ്പ് നൽകുന്നുണ്ട്. ആര്യവേപ്പിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. ഇനി കുമിഴിനെ കുറിച്ചറിയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വളരെ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് വെട്ടിവിൽക്കാൻ പാകമാകുന്ന അതിവേഗ തേക്ക് എന്ന് വിളിക്കപ്പെടുന്ന മരമാണ് കുമിഴം. പണ്ടുകാലത്ത് വീടുകളിലെ ഫർണിച്ചറുകൾക്കും കഥകളി കോപ്പുകൾ നിർമ്മിക്കാനുമൊക്കെ ഭാരം കുറഞ്ഞതും എന്നാൽ ഉറപ്പുള്ളതുമായ കുമിഴ് തടിയാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിന് വിപണിയിൽ വലിയ ഡിമാൻഡാണ് ഉള്ളത്. കുമിഴ് മരത്തിൻ്റെ ഇലകൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് പടർന്ന് പന്തലിച്ച് പറമ്പാകെ തണൽ വിരിക്കും. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെ വലിച്ചെടുത്ത് വായുവിനെ ശുദ്ധീകരിക്കാൻ ഇതിൻ്റെ വലിയ ഇലകൾക്ക് പ്രത്യേക കഴിവുണ്ട്. ഇതിൻ്റെ മനോഹരമായ മഞ്ഞ പൂക്കൾ പറമ്പിന് ഭംഗിയും കൂട്ടും. കേവലം 8 മുതൽ 10 വർഷം കൊണ്ട് തന്നെ കുമിഴ് മരം പൂർണ്ണ വളർച്ചയെത്തും. തേക്ക് വളരുന്നതിൻ്റെ പകുതി സമയം കൊണ്ട് വെട്ടാൻ പാകമാകുന്നത് കൊണ്ട് തന്നെ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വലിയൊരു ലാഭം കൊയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കർഷകർക്ക് വീട്ടിൽ നടാൻ പറ്റിയ ഏറ്റവും അനുയോജ്യമായ മരമാണ് കുമിഴ്. അപ്പോൾ 8 മരങ്ങളെക്കുറിച്ച് കേട്ടു അല്ലേ. നമ്മൾ ഇന്ന് മണ്ണിൽ നടുന്ന ഓരോ തൈയും നാളത്തെ വലിയൊരു സമ്പാദ്യമാണ് എന്ന് മനസ്സിലാക്കണം. പണത്തിന് ആവശ്യമുണ്ടാകുമ്പോൾ ആരുടെയും മുന്നിൽ കൈനീട്ടാതെ നമ്മുടെ പറമ്പിൽ ഒരു മരം വെട്ടി വിറ്റ് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നമുക്കുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ വരുന്ന മഴക്കാലത്ത് വിപണിയിൽ മൂല്യമുള്ള തണൽ തരുന്ന ശുദ്ധവായു നൽകുന്ന ഈ മരങ്ങളിൽ ഒന്നെങ്കിലും നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. നമ്മുടെ വീട്ടുവളപ്പിൽ ഉണ്ടാവേണ്ട മരങ്ങളെക്കുറിച്ചാണ്, ആദായം നൽകുന്ന തണൽ തരുന്ന മരങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടത്. ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

ഇൻസ്റ്റന്റ് പാട്ട്. ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇനി ഇവിടെ മൊത്തം പാട്ടാണ്. പാട്ടിനുള്ള സമയം മാത്രമാണ്. സമയം നോക്കി കൃത്യം 12 മണി ആയിട്ടുണ്ട്. ഇവിടെ സ്റ്റുഡിയോ ക്ലോക്കിൽ 12 മണി ആയി കഴിഞ്ഞാൽ പിന്നെ പാട്ടിന്റെ സമയമാണ്. വേറെ ഒന്നിനും നമുക്ക് സമയമില്ല അല്ലേ? ഇല്ല, ഒന്നിനുമില്ല. നല്ല പാട്ട് കേൾക്കണം. ബിക്കോസ് ഇൻസ്റ്റന്റ് പാട്ട് എത്തുന്നു 12 മണി മുതൽ. ഇനി 2 മണി വരെ സമയം നിങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ പോവാണ് ബ്യൂട്ടിഫുൾ സോങ്സ്. അപ്പൊ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ആരാ വന്നിരിക്കുന്നത്? ഞാനാണ്. ഞാൻ ആയില്ലയാണ് കേട്ടോ. കുറച്ച് ദിവസമായി ഈ വഴിക്ക് വന്നിട്ട്. മറന്നുപോയോ നിങ്ങൾ? ഇല്ല, മറക്കില്ല. എനിക്കറിയാം നിങ്ങൾ അങ്ങനെ മറന്നു പോകുന്ന ആൾക്കാരൊന്നുമല്ലാന്ന്. അപ്പൊ ദേ ഇന്ന് എത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. ഞാൻ എന്തായാലും അടിപൊളി പാട്ടുകൾ വെച്ചു തരാൻ വേണ്ടിയിട്ട്, നല്ല നല്ല പാട്ടുകളൊക്കെ ഇന്ന് കേൾക്കാൻ പറ്റുമെന്നൊരു ശുഭ പ്രതീക്ഷയിലാണ് ഈ സമയത്ത് ഞാൻ വന്നതിട്ട്. പ്രത്യേകിച്ച് പറയണല്ലോ, ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് ആണ്. സൂപ്പർ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ ക്ലൈമറ്റ് ആണ്. എനിക്ക് ഈ മഴക്കാലം ആവുമ്പോ തൊട്ടുണ്ടല്ലോ ഒരു പ്രത്യേകതര അസുഖമുണ്ട്, വിശപ്പിന്റെ അസുഖം. എന്താണെന്നറിയില്ല, ഈ മഴ സമയത്താണ് ഏറ്റവും അധികം ഫുഡ് കഴിക്കാനായിട്ട് എനിക്ക് എപ്പോഴും തോന്നാറ്. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കണം, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കണം എന്നൊരു തോന്നലാണ്. അങ്ങനെ തോന്നി ഞാൻ ഇന്ന് വിചാരിച്ചു ഇൻസ്റ്റന്റ് പാട്ടിലെ ആദ്യത്തെ ആ ഒരു പാട്ടുണ്ടല്ലോ, നല്ലൊരു ഫുഡ് റിലേറ്റഡ് മൂവിയിലെ തന്നെ ഒരു പാട്ടിടാം എന്ന് വിചാരിച്ചുകൊണ്ട്. ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിലെ പാട്ടാണ് എന്റെ ഫേവറേറ്റ് ആയിട്ട് ഇന്ന് ഞാൻ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടിൽ ആദ്യം നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി. അപ്പൊ എന്റെ പാട്ടിന്റെ കാര്യം നീ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പാട്ട് വേണ്ടേ? അതെ, അവിടെയാണ് കാര്യം കിടക്കുന്നത് അല്ലേ. അപ്പോ ദേ വേഗം വേഗം വിളിച്ചോ, ഒപ്പം തന്നെ മെസ്സേജ് കൂടി അയച്ചോ. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ്. നമ്പർ ഇതാണ് കേട്ടോ, 8281509000. 82 81 50 90 00. പൊട്ടും സമയം കളയേണ്ട, നല്ല ജില്ല ജില്ല ജില്ല പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ടുള്ള റിക്വസ്റ്റ് ഒക്കെ പോകുന്നോട്ടെ. എന്തായാലും ആ പാട്ട് വെച്ചു തരാൻ വേണ്ടി ഞാൻ ദേ ഇവിടെ തന്നെയുണ്ട്. 12 മണി മുതൽ

0: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 0492325000.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, ഇവിടെ മൊത്തം പാട്ടാണ്. കാരണം കേട്ടുകൊണ്ടിരിക്കുന്ന ഇൻസ്റ്റന്റ് പാട്ടാണ്. കൂടെയുള്ളത് ഞാൻ അയില്ലയാണ് കേട്ടോ. അങ്ങനെ അടിപൊളി പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം ദേ ഇങ്ങനെ ഓടി ഓടി 12 മണിയിൽ നിന്നും ഒരു 9 മിനിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പോ ദേ ഇന്നത്തെ ആദ്യത്തെ കോളർ നമുക്ക് എത്തിയിട്ടുണ്ട്. നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
2: ഞാൻ ചിറ്റൂരാണ്, നാഗരാജാണ്.
1: നാഗരാജേട്ടനാണ് സംസാരിക്കുന്നത്. എങ്ങനെയുണ്ട് മഴയൊക്കെ ആയിട്ട്?
2: മഴ കുറവാണ് മോളെ.
1: മഴ കുറവാണ്?
2: കുറവാണ്.
1: ആഹാ, ഞങ്ങളുടെ ഇവിടെ കുറയുണ്ട്. കുറച്ച് പറഞ്ഞു വിടട്ടെ?
2: ഓ ആയിക്കോട്ടെ.
1: ഓക്കെ, ഞാൻ കുറച്ച് പറഞ്ഞു വിടാം കേട്ടോ, ഒരു ഗ്യാപ്പ് കിട്ടട്ടെ. എന്ത് ചെയ്യാനാണ്? എനിക്കൊരു സമയം തരണ്ട എല്ലാവരും. പാവം ഞാൻ ചുമ്മാതാട്ടോ, വേറെ കുറച്ച് പരിപാടിയിലായിരുന്നു. അതാണ്. ഓക്കെ, അപ്പൊ നാഗരാജേട്ടാ പറയൂ, ഏത് പാട്ട് വേണം?
2: എനിക്ക് താമര ഭരണി പറട്ട്.
1: തേവയില്ലേ അല്ലേ? അതാണ്, താലി ഒന്നും തേവയില്ല. നീ താനും പൊണ്ടാട്ടി അല്ല പിന്നെ. ഓക്കെ, ഈ പാട്ട് വെച്ചോ. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് നാഗരാജേട്ടനാണ്. താമരഭരണി എന്ന മൂവിയിലെ താലിയെ തേവയില്ലേ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ ആ പാട്ട് തന്നിരിക്കും. ഒപ്പം തന്നെ ദേ നമുക്ക് മറ്റൊരു മെസ്സേജിലൂടെ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നു. ആര്? ഡിൻസി. ഡിൻസി ചോദിച്ചിരിക്കുന്ന പാട്ട് ലോക്കൽ കോൾ എന്ന മൂവിയിലെ പാട്ടാണ്. അപ്പൊ എന്തായാലും ഡിൻസിക്ക് വേണ്ടി ദേ ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ അടുത്തതായി.

0: മൊത്തം പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. Yes, once again, welcome back to Instant Part. അങ്ങനെ മനോഹരമായ രണ്ട് പാട്ടുകളെല്ലാം കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ദേ നമ്മൾ നെക്സ്റ്റ് കോളിലേക്ക് പോവാണ്. കുറച്ച് അധിക സമയമായിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഒരാൾ. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ,
0: പറയൂ സഹദേവൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ തന്നെ പോട്ടെ, പറയൂ. നേര് പാട്ട് വേണം.
1: കണ്ണീർ പൂവിന്റെ കവിളത്തിൽ പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ട്.
0: കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി കിരീടം. പിന്നെന്താ
1: ജ്യോതിപ്പാറ പെരുമ്പിനെത്തി.
0: ഓക്കേ,
1: ഈ പാട്ടൊന്ന് വെക്കാൻ.
0: തീർച്ചയായിട്ടും വെച്ചു കേട്ടോ. താങ്ക് യു സഹദേവൻ ചേട്ടാ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് സഹദേവൻ ചേട്ടനായിരുന്നു, എലപ്പുള്ളിയിൽ നിന്നും. കണ്ണീർ പൂവിന്റെ കിരീടം എപ്പോഴത്തെയും ഒരു എവർ ക്ലാസ് സോങ് ആണ്, ക്ലാസ് സിനിമയാണ്. അപ്പൊ എന്തായാലും ആ പാട്ട് വരുന്നുണ്ട്. ഒപ്പം തന്നെ ദേ ഒരു ബ്യൂട്ടിഫുൾ തമിഴ് ട്രാക്ക് കൂടി വരാൻ പോവാണ്. മുഴുമതി, ജോധ അക്ബർ എന്ന മൂവിയിലെ പാട്ടാണ്. ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത് സുധചേച്ചിയാണ്, കോയമ്പത്തൂരിൽ നിന്നും. അപ്പൊ രണ്ട് പാട്ടുകൾ എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. പാട്ടുകൾക്ക് ശേഷം ആകാശവാണി വാർത്തയ്ക്കും ശേഷമായിരിക്കും ഇനി നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി വരാനായി പോകുന്നേ. അപ്പോ വേഗം പാട്ടൊക്കെ കേട്ട് ന്യൂസൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഓടി വരാം ഇൻസ്റ്റന്റ് പാട്ടിലേക്കാണ്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹ്ലിയ ഫൗണ്ടേഷൻ.
2: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അൻഷ കരീം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് 1,00,000 കോടി രൂപയുടെ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യയാത്ര നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വിഖ്യാത സിനിമാ സംവിധായകനും നടനുമായ പി ഭാരതിരാജ അന്തരിച്ചു. സംസ്ഥാനത്തെ HSS VHSS പ്രവേശന ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ സമയം ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് 1,00,000 കോടി രൂപയുടെ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. ഇതിന്റെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിൽ ഇതിനകം അനുവദിച്ച 30,000 കോടി രൂപയ്ക്ക് പുറമെ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും 95,692 കോടി രൂപയുടെ ഇടക്കാല വിഹിതവും അനുവദിച്ചതായി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു. വികസിത് ഭാരത് ജി റാംജി പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗ്രാമീണ വികസന മന്ത്രിമാരുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. ജൂലൈ 1 പുതിയ നിയമം രാജ്യത്തുടനീളം പ്രാബല്യത്തിൽ വരും. പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് 26 സംസ്ഥാനങ്ങൾ ഇതിനകം തന്നെ ബജറ്റ് വിഹിതം നീക്കിവച്ചിട്ടുണ്ട്. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ഗ്രാമീണ വികസന ബജറ്റിൽ 40% വർധന വരുത്തിയിട്ടുണ്ടെന്നും ഒരു സംസ്ഥാനത്തിന്റെയും വിഹിതം കുറച്ചിട്ടില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. വീടുകളിലേക്ക് പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് വിതരണം ഗവൺമെന്റ് വ്യാപിപ്പിക്കുകയാണെന്നും LPG കണക്ഷനുകൾ PNG കണക്ഷനുകളായി മാറ്റാൻ ശ്രമങ്ങൾ തുടരുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും ചില ആളുകൾ നിലവിലെ ആഗോള സാഹചര്യം മുതലെടുക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. അത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ഗവൺമെന്റ് കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. സ്വതന്ത്ര ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമനും പീയൂഷ് ഗോയലും ശിവരാജ് സിംഗ് ചൌഹാനും ആശംസ നേർന്നു. പ്രധാനമന്ത്രിയുടെ കീഴിൽ NDA ഗവൺമെന്റിന്റെ ധീരമായ പരിഷ്കാരങ്ങളിലൂടെ രാജ്യം അഭൂതപൂർവമായ വേഗം കൈവരിച്ചതായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. രാജ്യം നേരിട്ട നിരവധി വെല്ലുവിളികൾ നിറഞ്ഞ സമയത്ത് നരേന്ദ്രമോദി നിർണായകവും ശക്തവുമായ നേതൃത്വമായി മാറിയെന്നും നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. 12 വർഷത്തിനിടെ നരേന്ദ്രമോദിയുടെ നേതൃത്വം ഇന്ത്യയുടെ വളർച്ചയ്ക്ക് പരിവർത്തന പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ടെന്ന് പീയൂഷ് ഗോയൽ പറഞ്ഞു. കർഷകർ, സംരംഭകർ, സ്ത്രീകൾ, MSME തുടങ്ങി യുവാക്കൾ മുതൽ മധ്യവർഗത്തിന് വരെയും മോദി ഗവൺമെന്റിന് കീഴിൽ നേട്ടങ്ങൾ എത്തിയതായി അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇന്ത്യയിലെ അമേരിക്കൻ അംബാസഡർ സെർജിയോ ഗോർ അഭിനന്ദിച്ചു. മോദിയുടെ 10 ആണ്ടുകളുടെ സമർപ്പിത പൊതുസേവനത്തിന് ശക്തമായ തെളിവാണ് കൂടുതൽ കാലത്തെ പ്രധാനമന്ത്രി പദമെന്ന് ഗോർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രതിരോധ രംഗത്തെ നവീകരണം ലക്ഷ്യമിട്ട് നാളെ ന്യൂഡൽഹിയിൽ ശില്പശാല സംഘടിപ്പിക്കുമെന്ന് രാജ്യരക്ഷാ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ ചെറുകിട സംരംഭങ്ങളും സ്റ്റാർട്ടപ്പുകളും പ്രോത്സാഹിപ്പിക്കാനും അവബോധം വളർത്താനും ശില്പശാല വഴിയൊരുക്കും. ദേശീയപാതകളിലും എക്സ്പ്രസ് ഹൈവേകളിലും അറ്റകുറ്റപ്പണി നടത്തുന്നതിന് സാങ്കേതികവിദ്യാധിഷ്ഠിത സംരംഭങ്ങൾ ഉപയോഗിക്കുന്നതിന് ദേശീയപാത അതോറിറ്റി മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. ആധുനിക സാങ്കേതികവിദ്യ സ്വീകരിച്ച് അറ്റകുറ്റപ്പണി നടത്താനും കരാർ ബാധ്യത കർശനമായി നടപ്പാക്കുന്നതും ലക്ഷ്യമിട്ടാണ് നിർദ്ദേശങ്ങളെന്ന് റോഡ് ഗതാഗത മന്ത്രാലയം അറിയിച്ചു. നഗരങ്ങളിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾക്ക് യന്ത്രവൽക്കൃത അറ്റകുറ്റപ്പണികൾ നടത്താനും റോഡ് സ്വീപ്പിംഗ് മെഷീനുകൾ ഉപയോഗിക്കാനും നിർദ്ദേശമുണ്ട്. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ പ്രിയദർശിനി സൌജന്യയാത്ര നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. മന്ത്രിസഭായോഗത്തിന് ശേഷം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുമാനമോ പ്രായമോ കണക്കാക്കാതെയാണ് സൌജന്യയാത്രയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പദ്ധതി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി KSRTCക്ക് വർഷം 800 കോടി രൂപയോളം നഷ്ടമുണ്ടാകുമെന്നും അത് സംസ്ഥാന ഗവൺമെന്റ് നികത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 6 മാസത്തിനകം KSRTC വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് മാർഗ്ഗങ്ങൾ ആരാഞ്ഞിട്ടുണ്ടെന്നും VD സതീശൻ വ്യക്തമാക്കി. രാജ്യം പത്മ പുരസ്കാരം നൽകി ആദരിച്ച വിഖ്യാത സിനിമാ സംവിധായകനും നടനുമായ പി ഭാരതിരാജ ചെന്നൈയിൽ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 6 തവണ ദേശീയ പുരസ്കാരം ലഭിച്ച ഭാരതിരാജ തേനിയിലെ അല്ലിനഗരം ഗ്രാമത്തിൽ നിന്ന് മദിരാശിയിൽ എത്തിയതിനുശേഷം തമിഴ് സിനിമയുടെ ദിശ മാറ്റിയെഴുതിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായി. 2013 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറി ചെയർമാനായിരുന്നു. സലീംകുമാറിന്റെ വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് വലിയ നഷ്ടമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തിരുവനന്തപുരത്ത് KPCC സംഘടിപ്പിച്ച സലീംകുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തിലുടനീളം ഉജ്ജ്വലമായ കഥാപാത്രങ്ങളെ മലയാളത്തിന് സമ്മാനിച്ച വ്യക്തിയാണ് സലീംകുമാറെന്നും വ്യത്യസ്ത കഥാപാത്രങ്ങളെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിച്ച് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അഭിനേതാവായിരുന്നു അദ്ദേഹമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്ദർശിച്ച് മന്ത്രി കെ മുരളീധരൻ സ്ഥിതിഗതി വിലയിരുത്തി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മന്ത്രിയുടെ സന്ദർശനം. വയനാട് കോളിയാടി AUP സ്കൂളിലെ 3 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചതോടെ ഉയർന്ന സമ്പർക്ക സാധ്യത നിലനിൽക്കുന്ന 12 വിദ്യാലയങ്ങൾക്ക് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അവധി നൽകി. ബത്തേരി സെന്റ് മേരീസ് കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ, പൂക്കോട് മൂലങ്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, സുൽത്താൻ ബത്തേരി സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ബീനാച്ചി ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പ് അവധി നൽകിയത്. ദേശീയപാത 66 3 നടപ്പാതകൾക്ക് ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അനുമതി ലഭിച്ചതായി NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. കന്നേറ്റി, പരിമണം, നീണ്ടകര എന്നിവിടങ്ങളിലാണ് പുതിയ അടിപ്പാതകൾക്ക് അനുമതി ലഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശന ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ ഇന്ന് വൈകിട്ട് 5 വരെ സമയം. മുഖ്യ അലോട്ട്മെന്റ് പട്ടിക ഈ മാസം 15 പ്രസിദ്ധീകരിക്കും. തിരുവനന്തപുരം ജില്ലയിലെ കടൽ തീരങ്ങളിൽ പ്ലാസ്റ്റിക് പെല്ലറ്റ് ഭീഷണി രൂക്ഷമായി. കഴിഞ്ഞ വർഷം അപകടത്തിൽപ്പെട്ട MSC എൽസ 3 കപ്പലിൽ നിന്ന് കടലിൽ ഒഴുകിപ്പരന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കരയ്ക്കടിയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രജു കോലിയക്കോട്.
3: തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം, കോവളം, അഞ്ചുതെങ്ങ്, വർക്കല ഭാഗങ്ങളിലാണ് പ്ലാസ്റ്റിക് മാലിന്യം വലിയ തോതിൽ കരയ്ക്കടിയുന്നതായി കണ്ടെത്തിയത്. കപ്പലപകടത്തെ തുടർന്ന് ഈ പ്ലാസ്റ്റിക് മാലിന്യ പ്രതിസന്ധി രൂക്ഷമായപ്പോൾ താൽക്കാലികമായി ഇവ നീക്കം ചെയ്യാൻ ആരംഭിച്ചിരുന്നു. പിന്നീട് മാലിന്യ നീക്കം പൂർണ്ണമായും നിലച്ചു. 1 വർഷം മുൻപ് കടലിൽ കലർന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളിലെ തരികളിലെ വലിപ്പത്തിലും നിറത്തിലും പ്രകടമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന സംഘടന വ്യക്തമാക്കി. പ്ലാസ്റ്റിക് തരികൾ കടൽ വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്നതിന്റെയോ അവയിൽ സൂക്ഷ്മജീവികൾ വളരുന്നതിന്റെയോ സൂചനയാണിത്. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയെയും മത്സ്യബന്ധനത്തിനെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് സമുദ്ര ഗവേഷകർ പറയുന്നത്. മാലിന്യം നീക്കുന്നതിന് അടിയന്തര നടപടി വേണമെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെയും സമുദ്ര ഗവേഷണ സംരക്ഷണ സംഘടനയുടെയും ആവശ്യം.
2: ലോക സമുദ്ര ദിനാചരണത്തിന്റെ ഭാഗമായി CMFRI നടത്തിയ ശുചീകരണത്തിൽ കൊച്ചി പുതുവൈപ്പ് ബീച്ചിൽ നിന്നും 300 കിലോയിലേറെ മാലിന്യം നീക്കം ചെയ്തു. CMFRIയുടെ മറൈൻ ബയോഡൈവേഴ്സിറ്റി, എൻവയൺമെന്റ് ആന്റ് മാനേജ്മെന്റ് വിഭാഗത്തിലെ ജീവനക്കാരും ഗവേഷക വിദ്യാർത്ഥികളുമാണ് ശുചീകരണത്തിന് നേതൃത്വം നൽകിയത്. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയിൽ മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിൽ നവീകരണത്തിലിരുന്ന വീട് തകർന്നു. വലിയ പറമ്പിൽ മേലേതിൽ സുരേഷ് ബാബുവിന്റെ വീടാണ് തകർന്നത്. ശക്തമായ മഴയെ തുടർന്ന് ജില്ലയിലെ പുഴകളിൽ ജലനിരപ്പ് ഉയർന്നു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ മൂന്നാമത്തേതായ രേവതി ആരാധന ഇന്ന് ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും ഉണ്ടാകും. നാലാമത്തെ ആരാധന 14 രോഹിണി നാളിലാണ്. സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും അന്നാണ്. അയർലൻഡിനും ഇംഗ്ലണ്ടിനുമെതിരായ 2020 അന്താരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയിൽ നിന്നും ഇന്ത്യയുടെ ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കി. അദ്ദേഹത്തിന് പകരമായി പ്രസീദ് കൃഷ്ണയെ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്തു. ടീം മാനേജ്മെന്റും മെഡിക്കൽ ടീമുമായി ചർച്ച നടത്തിയതിനുശേഷം സിറാജിന് വിശ്രമം നൽകാൻ നിർദ്ദേശിച്ചതായി BCCI അറിയിച്ചു. കേരള ക്രിക്കറ്റ് ലീഗിന്റെ മൂന്നാം സീസൺ ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 5 വരെ തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ആസ്ഥാനത്തെ ഫ്രാഞ്ചൈസി ഉടമകളുടെ യോഗത്തിലാണ് തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. രാജ്യത്തെ ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് 1.5 ലക്ഷം കോടി രൂപയുടെ ബൃഹത് പദ്ധതി പ്രഖ്യാപിച്ചു. രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും ഈ മാസം 15 മുതൽ KSRTC ഓർഡിനറി ബസുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കാൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിഖ്യാത സിനിമാ സംവിധായകനും നടനുമായ പി ഭാരതിരാജ അന്തരിച്ചു. സംസ്ഥാനത്തെ HSS VHSS പ്രവേശന ട്രയൽ അലോട്ട്മെന്റിൽ തിരുത്തലുകൾ വരുത്താൻ സമയം ഇന്ന് വൈകിട്ട് 5 അവസാനിക്കും.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലകണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.
6: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
7: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
6: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
8: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
9: യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. ആകാശവാണി വാർത്തയെല്ലാം കേട്ട് കഴിഞ്ഞത് ഈ നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട്. സ്ഥിതി ആ ക്ലോക്കിൽ ഇൻസ്റ്റന്റ് പാട്ടുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ദയോട്ടും സമയം കളയാതെ അടുത്ത പാട്ടുകളിലേക്കൊക്കെ പോകണ്ടേ? യെസ്, അപ്പൊ വേഗം വേഗം വിളിച്ചോളൂ, ഇപ്പൊ തന്നെ മെസ്സേജ് കൂടി അയച്ചോളൂ. ദേ നമ്പർ ഇതാണ് കേട്ടോ, 8281509000. 82 81 90 90. അപ്പൊ അടുത്ത പാട്ട് ദേ വരാൻ പോവാണ്. എന്താണെന്നറിയില്ല, ഇന്ന് എല്ലാവർക്കും തമിഴ് സോങ്സ് ആണല്ലോ ഇഷ്ടം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഈ തമിഴ് സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ ആ ഒരു ഇഷ്ടം നിങ്ങൾ കണ്ടറിഞ്ഞ പോലെയാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോ എന്റെ തോന്നലാവാം. എനി വേ, നമുക്ക് സന്തോഷിച്ചാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ ദേ അടുത്ത പാട്ട് വരാൻ പോവാണ്. ആരാണ് പാട്ട് ചോദിച്ചിരിക്കുന്നേ? ഇനി നോക്കുകയാണെങ്കിൽ ജയകൃത്യൻ. ആഹാ, ഏതാ പേര്, എന്താ പേരല്ലേ, ജയകൃത്യൻ. നല്ല രസമുണ്ട് പേരെന്തായാലും. ചോദിച്ചിരിക്കുന്ന പാട്ട് മിൻസാര കനവ് എന്ന മൂവിയിലെ പാട്ടാണ്, വെണ്ണിലവേ വെണ്ണിലവേ. AR റഹ്മാന്റെ ഒരു മാജിക് സോങ് അല്ലേ. അപ്പൊ എന്തായാലും ദേ ആ ഒരു പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരാൻ പോവാണ്. ഒപ്പം തന്നെ ദേ മറ്റൊരു പാട്ട് കൂടി എത്തുന്നുണ്ട്. പാലക്കാട് നിന്നും ധനുഷാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഹിപ്ഹോപ്പ് തമിഴ്, ആ ഹിപ്ഹോപ്പ് തമിഴുടെ സോങ് ആണ് കേട്ടോ. മേസയ മുറുക്ക് എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്നെ നടന്നാലും ഒരു അടിപൊളി ട്രാക്കാണ്. അപ്പൊ എന്തായാലും ധനുഷിന് വേണ്ടി ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: ഇൻസ്റ്റപ്പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, എന്നെ നടന്നാലും ഞാൻ ഉന്ന വിടമാട്ടെ. ഹിപ് ഹോപ്പ് തമിഴ് ആ സോങ് ഒക്കെ കേട്ട് കഴിഞ്ഞത് നമ്മൾ മടങ്ങിയെത്തിയിരിക്കുന്നു ഇൻസ്റ്റന്റ് പാട്ടിലേക്ക്. ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് കേട്ടോ. എന്തൊക്കെ വന്നാലും ഞാൻ നിങ്ങളെയും വിടില്ല ഗൈസ്. അതെ, അതാണ് ഓക്കെ. എനിവേ, സമയം നോക്കുമ്പോഴേ ഒരു 12 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിട്ടുണ്ട്. ഇങ്ങനെ 1 മണിയിലേക്ക് നമ്മൾ പോവാണ്, ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കംപ്ലീറ്റ് ആവാൻ പോവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്ക് പോകണ്ട, ഒരാളെയും കൂടെ കൂടെ കൊണ്ടുപോകാൻ ഒരു കോളർ ദേ റെഡിയാണ്. നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഹലോ,
0: ഗുഡ് ആഫ്റ്റർനൂൺ. ഇതാരാണ്?
1: എന്റെ പേര് ആദിത്യ.
0: എന്റെ പേര് ആദിത്യ. എന്താണ് ആദിത്യ, വിശേഷം സുഖാണോ?
1: എന്തോ
0: വിശേഷം എന്താന്ന്, സുഖാണോന്ന്?
1: സുഖം.
0: എന്താണ് മൊത്തത്തിലൊരു ചിരിയാണോ നാണാണോ എന്താ എന്താ സംഭവം? എന്താ
1: എന്തോ
0: സംഭവം എന്താന്ന്, മൊത്തത്തിൽ ഒരു ചിരി ഉണ്ട്, ഒരു നാണുണ്ട്, എന്താണ്? എക്സൈറ്റ്മെന്റ് ആണോ? വീട്ടില് ചുമ്മാ ഇരിപ്പാണ്, അപ്പൊ ഒന്ന് വിളിച്ചതാണ് അല്ലേ. ഓക്കെ ആദിത്യ, ഏത് പാട്ട് വേണം?
1: അങ്ങനെ ചോദിച്ചോ?
0: അങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചാ മതിയോ? എന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ചേർത്തന്നാ. മതി, എന്നാ എനിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട്. കൊഴപ്പല്ലേ, കൊഴപ്പല്ലടാ, സാരില്ല കേട്ടോ. ഞാൻ ആദിത്യക്ക് വേണ്ടി എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഹിന്ദി ട്രാക്ക് തന്നെ വെച്ചരാം. സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണോ?
1: എന്റെ ഹസ്ബൻഡിന് വേണ്ടി, വിഷ്ണുചേട്ടൻ.
0: ഓക്കെ, അപ്പോ ആദിത്യയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള വിഷ്ണുചേട്ടന് വേണ്ടിയിട്ട് പറ്റിയ ഒരു പാട്ടാണ് കേട്ടോ. ഒരു റൊമാന്റിക് ട്രാക്ക് തന്നെ ഞാൻ വെച്ചരാം, മതിയോ? ഓക്കെ ആദിത്യ, അപ്പൊ താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ആദിത്യയാണ്. പെട്ടെന്ന് ചോദിച്ച പാട്ട്, പാട്ട് കുഴപ്പമില്ല, ഞാനിവിടെ ഇരിക്കല്ലേ ഗായ്സ്, ഞാൻ അങ്ങനെ നല്ലൊരു പാട്ട് തരും. ഓക്കെ, അപ്പൊ എന്തായാലും എന്തേ മറ്റൊരു പാട്ട് കൂടി വരാൻ പോവാണ്. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സോങ് ആണ് വരാൻ പോകുന്നത്. വിദ്യാസാഗർ എന്ന് പറയുന്ന മ്യൂസീഷ്യന്റെ ഒരു മാജിക്കൽ സോങ് ആണ്. അതും എസ് ജാനകിയമ്മയും കൂടി പാടിയിട്ടുള്ള പാട്ടാണ് ഇനി വരാൻ പോകുന്നത്. കർണ എന്ന മൂവിയിലെ മലരെ മൗനമാം ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത് വിഷ്ണുമായി ആണ് കേട്ടോ. വിഷ്ണുമായിയുടെ അമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് സോങ് ആണ് പ്ലീസ് പ്ലേ എന്നാണ് വിഷ്ണുമായ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു പാട്ട് കൂടി എത്തുന്നുണ്ട്. ഒപ്പം തന്നെ ആദിത്യയുടെ ഹസ്ബൻഡിന് വേണ്ടി ചോദിച്ചിരിക്കുന്ന, അല്ല എന്റെ ഫേവറേറ്റ് സോങ് ആണ്, കുഴപ്പമില്ല പോട്ടെ. ഓക്കെ, ആ ഒരു പാട്ട് കൂടി എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. യെസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ ഈ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വരുമ്പോ സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കിൽ. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് ഇന്നത്തെ പാട്ടുകളുമായി കൂടെയുള്ളത് ഞാൻ ആയില്ലയാണ് കേട്ടോ. അപ്പൊ അതേ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് നമ്മൾ രണ്ടാം പകുതിയിലേക്ക് കടക്കുന്ന സമയത്ത് ഏതൊക്കെ പാട്ടുകളാണ് വരാൻ പോകുന്നത്, ആർക്കൊക്കെയാണ് പാട്ട് കിട്ടാൻ പോകുന്നത് നോക്കിയാലോ. യെസ്, അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ അടുത്തതായി പാട്ട് ചോദിച്ചിരിക്കുന്ന ആരാണ് നോക്കുകയാണെങ്കിൽ ആശാമോളാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. നിറം എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ, യാത്രയായി എന്ന് തുടങ്ങുന്ന പാട്ട്. നിറം എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും ചിക് ചിക്കും അങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് കേൾക്കാറ്. കുറച്ചുകൂടി അതിൽ ഫസ്റ്റ് നമ്പേഴ്സ് ആണ് എപ്പോഴും കേൾക്കാറ്. യാത്രയായൊക്കെ കേട്ടിട്ട് കുറേ നാളായിരിക്കുന്നു. എനിക്കിവിടെ നിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ RJ സുനിലിനെയാണ് ഓർമ്മ വരാം. സുനിലാണ് നിറത്തിന്റെ ആൾ, എപ്പോഴും നിറത്തിൽ ഏതെങ്കിലുമൊക്കെ പാട്ടായിട്ട് സുനിൽ വരാറുണ്ട്. ആ ഒരു കാര്യമാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. ഇനി വേ ആശമോൾ ചോദിച്ചിരിക്കുന്നത് യാത്രയായി എന്ന പാട്ടാണ്. ആ പാട്ട് ഇതേ ഇൻസ്റ്റന്റ് പാട്ടിൽ വരാൻ പോവാണ്. ഒപ്പം തന്നെ കണ്ണൻ ചേട്ടൻ ചോദിച്ചിരിക്കുന്ന പാട്ട് കൂടി വരുന്നുണ്ട് കേട്ടോ. വേട്ടക്കാരൻ എന്ന സിനിമയിലെ നാൻ അടിച്ച താങ്കമാട്ടെ, 4 മാസം തൂങ്കമാട്ടെ എന്ന പാട്ട് കൂടി എത്തുന്നുണ്ട്. അപ്പോ ഈ രണ്ട് പാട്ടുകൾ എത്തുന്നു. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024764. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: യെസ്, അങ്ങനത്തെ ഉറങ്ങിയവരെല്ലാം ഉണർന്നു. അടിപൊളി ട്രാക്കാണ് നമ്മൾ കേട്ട് കഴിഞ്ഞ് വന്നത് അല്ലേ. വേട്ടക്കാരൻ എന്ന സിനിമയിലെ ഞാൻ അടിച്ച താങ്ക മാട്ടെ. യെസ്, അടിപൊളി ട്രാക്കൊക്കെ കേട്ട് കഴിഞ്ഞത്. ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പാട്ടിൽ കൂടെയുള്ളത് ഞാൻ ഇല്ലയാണ് കേട്ടോ. അങ്ങനത്തെ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവാണ്. അടുത്ത പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നല്ലേപ്പള്ളിയിൽ നിന്നും രമചേച്ചിയാണ് ചോദിച്ചിരിക്കുന്ന പാട്ട്. ബ്യൂട്ടിഫുൾ ഒരു തമിഴ് ട്രാക്കാണ് കാട്രി എൻ വാസൽ വന്താൽ. നല്ല പാട്ടാണ് കേട്ടോ. അപ്പൊ എന്തായാലും റിതം എന്ന ഒരു സിനിമയിലെ പാട്ട് എത്തുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിലൊപ്പം തന്നെ. വിജയ് യേശുദാസ് പാടിയിട്ടുള്ള മഴ കൊണ്ട് മാത്രം ഇന്ന് തുടങ്ങുന്ന സ്പിരിറ്റ് എന്ന സിനിമയിലെ പാട്ട് കൂടി എത്താൻ പോവാണ്. മോഹൻ ബാബു ചേട്ടനാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ രണ്ട് പാട്ടുകൾ എത്തുന്നു ഇൻസ്റ്റന്റ് പാട്ടിൽ. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ ഈ സമയം 1 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. പതുകെ പതുകെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഇന്നത്തെ സമയം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലേ. അപ്പൊ ദേ നമ്മൾ മനോഹരമായ പാട്ടെല്ലാം കേട്ട് കഴിഞ്ഞ് എത്തിയിരിക്കുകയാണ്. അടുത്ത പാട്ടിലേക്കുള്ള സമയമായിട്ടുണ്ട്, അടുത്ത പാട്ട് കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് കൂടെയുള്ളത് ഞാൻ ആയില്ലാണ് കേട്ടോ. അപ്പൊ ദേ ഒട്ടും സമയം കളയാതെ ഞാൻ അടുത്ത ആ പാട്ടിലേക്ക് പോവാൻ പോവാണ്. അടുത്തതായി പാട്ട് ചോദിച്ചിരിക്കുന്ന ഉഷ ചേച്ചിയാണ്. ചോദിച്ചിരിക്കുന്ന പാട്ട് കിലുക്കം എന്ന സിനിമയിലെ പാട്ടാണ്. അപ്പോൾ ഉഷ ചേച്ചിക്ക് വേണ്ടി കിലുക്കം എന്ന സിനിമയിലെ മനോഹരമായൊരു ഗാനം വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത് ജ്യോതിച്ചേട്ടനാണ്, പാറയിൽ നിന്ന. പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ പാട്ടാണ് കേട്ടോ. വരമഞ്ഞളാടിയ എന്ന് തുടങ്ങുന്ന ആ ഒരു പാട്ടുണ്ടല്ലോ, ഈ പാട്ട് ഇങ്ങനെ ചോദിച്ച സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇന്ന് ഞാൻ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വരുന്നതിന് മുൻപായിട്ട് ഞങ്ങളിങ്ങനെ ചെറിയൊരു സംസാരത്തിലിരിക്കുന്ന സമയത്ത് ഈ പാട്ടിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ഈ ഒരു സിനിമയിലെ പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ ബാക്കി എല്ലാ ഗാനങ്ങളും എഴുതിയിരിക്കുന്ന ഗിരീഷ് പുത്തഞ്ചേരി കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ ഒരു പാട്ട് മാത്രം എഴുതിയിരിക്കുന്നത് സച്ചിദാനന്ദനാണ്. സച്ചിദാനന്ദൻ പുഴക്കര എന്ന് പറയുന്ന അദ്ദേഹമാണ് ഈ ഒരു പാട്ടിന് വരികൾ എഴുതിയിരിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്, എന്താണെന്നറിയോ? അതായത് ഈ പാട്ട് പാടുന്ന സമയത്ത് മഞ്ജു വാര്യര് ഈ ഒരു സിനിമയിൽ ഒരു PG സ്റ്റുഡന്റ്, അല്ലെ, ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിട്ടാണ് അഭിനയിച്ചുകൊണ്ടാണ് ഈ പാട്ട് പാടുന്നത്. അപ്പോൾ അതേ സമയത്ത് തന്നെ അതേ പ്രായത്തിലുള്ള ഒരു PG പഠിക്കുന്ന ഒരു കുട്ടിയായിരിക്കണം ഈ ഒരു പാട്ടും എഴുതേണ്ടത്. ആ ഒരു പെർസ്പെക്റ്റീവില് സച്ചിദാനന്ദൻ എഴുതിയിരിക്കുന്ന പാട്ടാണ് കേട്ടോ ഇത്. അദ്ദേഹത്തിന്റെ ഒരു PG കാലഘട്ടത്തിൽ എഴുതിയിരിക്കുന്ന പാട്ടാണ്. അതാണ് ഈ വരമഞ്ഞലിന്റെ ഒരു മറ്റൊരു പ്രത്യേകത. ഈ ഒരു കാര്യം ഞാൻ ഇന്ന് ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപായിട്ട് സുനിലും ഹീരയൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങോട്ട് വന്നത്. പെട്ടെന്ന് ഈ പാട്ട് വന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യം ഇതായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളോട് കൂടി ഇതൊന്ന് ഷെയർ ചെയ്തേക്കാം. അപ്പൊ എന്തായാലും ദേ രണ്ട് പാട്ടുകൾ എത്താൻ പോവാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ. ഇനി അടുത്തതായി

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112 04923225000.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
3: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാട്ട്.
4: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് പാട്ട്. അങ്ങനെ നമ്മൾ ഇൻസ്റ്റന്റ് പാട്ടിലേക്ക് മടങ്ങി എത്തുമ്പോൾ സമയം എത്ര ആയിട്ടുണ്ട്? 1 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേ ഇന്നത്തെ ഇൻസ്റ്റന്റ് പാട്ടിൽ നിന്നതേ എനിക്ക് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞു പോകേണ്ട സമയത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതാണ് ഞാനിങ്ങനെ പറഞ്ഞു വന്നൊരു കാര്യം. അപ്പൊ അതേ പോകുന്നതിന് മുൻപായിട്ട് 3 പാട്ടുകൾ കൂടി തന്നിട്ടാണ് ഞാൻ പോവാൻ പോകുന്നേ. അപ്പോ ആദ്യത്തെ പാട്ട് വരാൻ പോകുന്നത് ഹാഷിമിനാണ്. തേരെ ഇഷ്കമേം എന്ന സിനിമയിലെ പാട്ടാണ് ഹാഷിം ചോദിച്ചിരിക്കുന്നത്. ഒരു സൂപ്പർ ഹിറ്റ് സോങ് ആണല്ലോ, എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. അപ്പൊ എന്നാൽ ഹാഷിമിന് വേണ്ടിയിട്ട് ആ ഒരു പാട്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ആരാണ് ചോദിച്ചിരിക്കുന്നത് നോക്കുകയാണെങ്കിൽ കൃഷ്ണൻചേട്ടനാണ് വിളിയോടിയിൽ നിന്നും. മാനസ നിലയിൽ ധോനി എന്ന സിനിമയിലെ പാട്ടാണ് കൃഷ്ണൻചേട്ടൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ ഒരു പാട്ടും വരുന്നുണ്ട്. ഒപ്പം തന്നെ വരാൻ പോകുന്ന മറ്റൊരു പാട്ട് ചോദിച്ചിരിക്കുന്ന ജോസ് മാഷാണ് കേട്ടോ. കരയും കായലും എന്ന് പറയുന്ന ഒരു പഴയ മൂവിയുണ്ട്, ആ മൂവിയിലെ പാട്ടാണ് ജോസ് മാഷ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ 3 പാട്ടുകൾ ഇതുന്നുണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ. അപ്പൊ എല്ലാവരും പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ടിരിക്കാം. നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും Till then, it's me, RJ Ailia, signing off. Studying with Ahalya from 90.4 KTK, Kottakoodam.

0: നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
4: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിലുണരും ഗാനങ്ങൾ.
5: മലയാള സിനിമയില് എന്തുമാത്രം പാട്ടുകളാണുള്ളത്, ആ പാട്ടുകളിൽ എന്തുമാത്രം വെറൈറ്റികളാണുള്ളത്. ഓർമ്മയിലുണരും ഗാനങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഈ വെറൈറ്റികൾ ഇങ്ങനെ തേടിപ്പോകുന്ന സമയത്ത് ഞാൻ കേട്ട കുറച്ച് ഭംഗിയുള്ള പാട്ടുകളാണ് ഇന്ന് നമ്മൾ ഒന്നിച്ച് ഈ ഒരു മണിക്കൂറിൽ കേൾക്കുവാൻ പോകുന്നത്. അഭിരാമിയാണ് കൂടെയുള്ളത് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. എന്തുകൊണ്ടാണ് ഈ പാട്ടുകൾക്ക് ഇത്രയും ഭംഗി എന്ന് ചോദിച്ചാൽ, ആ പാട്ടുകളൊക്കെയും അതത് സിനിമകളിലെ നായകമാരെ പരിചയപ്പെടുത്തുന്ന പാട്ടുകളായിരുന്നു, അല്ലെങ്കിൽ നായകൻ നായികയെ ആദ്യമായി കാണുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ഒരു പാട്ട്. ഒരു നായികയ്ക്കൊരു ഇൻട്രോ സോങ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള പാട്ടുകളാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള പാട്ടുകളാണ് നമ്മൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. മലയാളം ഹീറോയിൻസിന് കിട്ടിയിട്ടുള്ള ഒരു വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ, ഇൻട്രൊഡക്ഷൻ സോങ്സ്. കൂടുതലും ഇൻട്രൊഡക്ഷൻ സോങ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചിലതുണ്ട് നായകൻ നായികയെ കാണുന്ന സമയത്തുള്ള പാട്ടുകളും. പണ്ടുള്ള സിനിമകളിലായിരുന്നു ഇങ്ങനെയുള്ള പാട്ടുകൾ കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നെ പിന്നെ ഇപ്പോഴത്തെ സിനിമകളിൽ അങ്ങനെയുള്ള പാട്ടുകൾ ഇല്ല അല്ലേ. ആദ്യം നമ്മൾ കേൾക്കുവാൻ പോകുന്ന പാട്ട് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്ക് എന്ന സിനിമയിലെ പാട്ടാണ്. ആ സിനിമയിൽ കാവ്യ മാധവന്റെ ഇൻട്രോ സോങ്.

പരിചയപ്പെടുത്തുന്ന നായകൻ നായികയെ ആദ്യമായി കാണുന്ന സമയത്ത് ചില സിനിമകളിലെങ്കിലും നല്ല കുറെ പാട്ടുകൾ ഓർത്തിട്ടുണ്ട് ആ ഒരു സമയത്തിന് കുറച്ചുകൂടെ മോടി കൂട്ടാനായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ മറ്റൊരു സിനിമ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ പൃഥ്വിരാജും നവ്യ നായരുമാണ്. നവ്യ നായർ തത്ത എന്ന കഥാപാത്രമായിട്ട് എത്തിയ സിനിമയായിരുന്നു വെള്ളിത്തിര. വെള്ളിത്തിര എന്ന സിനിമയിലെ നായികയായിട്ട് നവ്യ നായരെ, നവ്യ നായർ അവതരിപ്പിച്ച തത്തയെ കാണിക്കുന്ന സമയത്ത് ഒരു പാട്ടിലാണ് അത് തുടങ്ങുന്നത്. ഈ ഗാനത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് അൽഫോൺസ് ജോസഫാണ്. ഷിബു ചക്രവർത്തി എഴുതിയ വരികൾ. സുജാത ചേച്ചിയുടെ കിളി കൊഞ്ചല് പോലത്തെ ശബ്ദം.

90s കിഡ്സ് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച എവർഗ്രീൻ ഹിറ്റുകളിൽ ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്നത്. ലാലേട്ടൻ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു മെഗാ ഹിറ്റ് മൂവി ചന്ദ്രലേഖ എന്ന സിനിമ. ആ സിനിമയില് പൂജ ഭദ്ര എന്ന നായികയെ കാണിക്കുന്ന സമയത്ത് ആ നായികയുടെ വരവറിയിച്ചുകൊണ്ട് ഒരു ഇൻട്രോ സോങ് ഉണ്ട്. പൂജ ഭദ്രയ്ക്ക് കിട്ടിയ പോലെ ഒരു ഇൻട്രോ സോങ് മലയാളത്തിൽ ഒരു നായികയ്ക്കും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ഈ പാട്ട് കാണുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും. ബോണി ഇഗ്നീഷ്യസ് ആണ് ഈ പാട്ടിന് ഈണം പകർന്നിട്ടുള്ളത്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികൾ, കേസ് ചിത്ര ആലപിച്ച ഒരു എനർജറ്റിക് സോങ്.

സൂത്രധാരൻ എന്ന സിനിമയിലൂടെയാണ് മീര ജാസ്മിൻ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം നടത്തുന്നത്. ആ സിനിമയ്ക്ക് വേണ്ടി മീര ജാസ്മിൻ അഭിനയിച്ച ആദ്യ ഷോട്ട് ഒരു പാട്ടിലായിരുന്നു. ആ പാട്ട് ആ സിനിമയിലെ നായികയുടെ ഇൻട്രോ സോങ് ആയിരുന്നു. ശിവാനി എന്ന കഥാപാത്രത്തെയാണ് മീര ജാസ്മിൻ അവതരിപ്പിച്ചത്. ലോഹിത ദാസാണ് ഈ ഒരു പാട്ടിന് വരികൾ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയായിരുന്നു സൂത്രധാരൻ. 2001 ഇറങ്ങിയ സിനിമ. ആ സിനിമയില് മീര ജാസ്മിന്റെ ശിവാനിയെ നമുക്ക് കാണിച്ചു തരുന്ന പാട്ട് ആലപിച്ചിട്ടുള്ളത് സുജാത ചേച്ചിയാണ്. രവീന്ദ്രൻ മാസ്റ്ററുടേതാണ് ഈണം.

2001 സംവിധാനം ചെയ്ത ഇഷ്ടം എന്ന സിനിമ. ആ സിനിമയില് ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് നായികയല്ല പക്ഷേ നായകനെയാണ്. ഈ സിനിമയിലെ അച്ഛൻ മകൻ സ്നേഹബന്ധത്തോട് വല്ലാത്ത ആത്മബന്ധം നമുക്ക് തോന്നും അല്ലേ. കൃഷ്ണൻകുട്ടി മേനോന്റെയും പവി എന്ന അദ്ദേഹത്തിന്റെ മകന്റെയും കഥ പറഞ്ഞ സിനിമയാണ് ഇഷ്ടം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ആ കൃഷ്ണൻകുട്ടി മേനോന്റെ നായികയെ കാണിക്കുന്നത് ഒരു പാട്ടിലാണ്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഇഷ്ടം എന്ന സിനിമയിലെ പാട്ടാണ്. കൈതപ്രം വരികൾ എഴുതി മോഹൻ സിത്താര, ഈണം പകർന്ന് ചിത്രചേച്ചി പാടിയിട്ടുള്ള പാട്ട്. ആ പാട്ടിലാണ് കൃഷ്ണൻകുട്ടി മേനോനും കൃഷ്ണൻകുട്ടി മേനോന്റെ പഴയ കാമുകിയെയും ആദ്യം കാണുന്നത്. അവരിരുവരും പരസ്പരം കണ്ടുമുട്ടുന്നത് ഈ ഗാനത്തിലാണ്.

സുജാത ചേച്ചിയും രംഭ എന്ന നായികയും മത്സരിച്ച് പാടിയും ഡാൻസ് ചെയ്തും ഹിറ്റാക്കിയ ഒരു പാട്ടുണ്ട്. അതിമനോഹരമായ ലൊക്കേഷനുള്ള ഒരു പാട്ടായിരുന്നു ഇത്. എം ജയചന്ദ്രന്റെ ഹിറ്റ് ഗാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊന്നായിരിക്കും ഈ ഒരു പാട്ട്. എന്തൊരു സ്പീഡാണ് ഈ പാട്ടിൽ നിന്നുള്ളതാണ്. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ മനസ്സിലാകും ഭയങ്കര ഫാസ്റ്റിൽ പോകുന്നൊരു പാട്ടാണ് മയിലാട്ടം എന്ന സിനിമയിലെ മാമഴയിലെ എന്ന് തുടങ്ങുന്ന ഗാനം. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി സുജാത ചേച്ചി പാടിയിട്ടുള്ള ഒരു

ഒരു പടത്തിലെ എല്ലാ പാട്ടും നന്നാക്കുന്നവരുണ്ട്, പല പടങ്ങളിൽ ഒന്നോ രണ്ടോ പാട്ട് നന്നാക്കുന്നവരുണ്ട്. പക്ഷേ ഒരു കാലഘട്ടത്തിലെ എല്ലാ പടത്തിലെയും കംപ്ലീറ്റ് സൗണ്ട് ട്രാക്കുകളും മാജിക്കിൽ ഹിറ്റാക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് വൺ മിസ്റ്റർ വിദ്യാജിയാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് അദ്ദേഹം സംവിധാനം ചെയ്തൊരു പാട്ടിലേക്കാണ് ഇനി. ദിവ്യ ഉണ്ണി എന്ന നായികയുടെ ഇൻട്രോ സോങ്ങുകളിൽ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു സിബി മലയിലിന്റെ പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് ചിത്ര ചേച്ചി പാടിയ പാട്ട്. ഒത്തിരി ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനം.

തെങ്കാശിപ്പട്ടണം എന്ന സിനിമ ഒരു മൾട്ടിസ്റ്റാർ സിനിമയായിരുന്നു. ഈ സിനിമയിലെ നായികമാർ സംയുക്ത വർമ്മ, കാവ്യമാധവൻ, അതുപോലെ ഗീതു മോഹൻദാസ്, ഇവർക്ക് മൂന്ന് പേർക്കും പാട്ടുകളുണ്ട്. അതില് ഗീതു മോഹൻദാസിന്റെ പാട്ട്. ഗീതു മോഹൻദാസിനെ കാണിക്കുന്ന സമയത്ത് അവർ പാട്ട് പാടാനായിട്ട് നിൽക്കുന്ന സമയത്താണ് അവിടെ മൊത്തത്തിൽ ആകെ മൊത്തം കളർ ഫുൾ മാറുന്നത്. ഫുൾ ഒരു ഒരു ഒരു ഡേഞ്ചർ സോണിലേക്ക് കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു ഇൻട്രോ സോങ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഗീതു മോഹൻദാസ് തന്നെ പാടുന്നത്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് സുജാത ചേച്ചിയാണ്. സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതത്തിലാണ് റാഫി മിക്കാട്ടിൻ സംവിധാനം ചെയ്ത തെങ്കാശി പട്ടണത്തിലെ പാട്ടുകൾ എത്തിയത്. ആ പാട്ടാണ് ഇനി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

എന്ന പുരുഷനെ കാത്തിരുന്ന് സ്നേഹിക്കുന്നവൾ. ആ കാത്തിരിപ്പിനും ഒരു സുഖമുണ്ടെന്ന് നമുക്ക് തോന്നും ഈ പാട്ട് കേൾക്കുമ്പോൾ. ഒരുപാട് റൊമാൻറ്റിക് ആയിരുന്നു ആ ഒരു രംഗവും. ഒപ്പം നൊമ്പരം കലർത്തിയാണ് ആ സിനിമ അവസാനിക്കുന്നത്. പറഞ്ഞു വരുന്നത് കലാപാനി എന്ന സിനിമയെ കുറിച്ചാണ്, ഗോവർദ്ധനന്റെയും പാർവതിയുടെയും പാട്ടുകൾ. അതിൽ പാർവതിയുടെ ഇൻട്രോ സോങ് ആയിരുന്നു എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് മനോഹരമാക്കിയ, റൊമാൻറ്റിക് ആക്കിയ ചിമ്പൂവേ പൂവേ എന്ന് തുടങ്ങുന്ന പാട്ട്. ഇളയരാജയുടെ സംഗീതം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ.

ഒരു സിനിമയില് രണ്ട് നായകന്മാരുണ്ടാവുക, രണ്ട് നായികമാരുണ്ടാവുക, അങ്ങനെ വരുമ്പോ ആ രണ്ട് നായികമാർക്കും രണ്ട് ഇൻട്രോ സോങ്ങുകൾ ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു സിനിമയായിരുന്നു പ്രിയദർശന്റെ മേഘം എന്ന സിനിമ. മേഘത്തില് ദിലീപിന്റെ നായികയായിട്ട് പ്രിയാഗിൽ എത്തിയ സമയത്ത് ദിലീപ് അങ്ങനെ പട്ടാള ക്യാമ്പിലിരുന്നു കൊണ്ട് പ്രിയാഗിലിനെ ഓർമ്മിക്കുന്ന ഒരു പാട്ടുണ്ട്. അത് പ്രിയയുടെ ഇൻട്രോ സോങ് ആയിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി ഔസേപ്പച്ചൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടി ആ പാട്ട് കേൾക്കാം. എന്നിട്ട് നമുക്ക് മേഘത്തിലെ മറ്റൊരു പാട്ട് കൂടി കേൾക്കാം.

ഹിറ്റായ ഒരു സിനിമ കൂടിയായിരുന്നു പ്രിയദർശന്റെ മേഘം. പ്രിയദർശന്റെ പ്രിയദർശൻ മമ്മൂക്ക സിനിമ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന കളർഫുൾ ചിത്രമായിരുന്നു മേഘം. മേഘത്തിലെ പാട്ടുകൾ അല്ലേ, ഔസിപ്പച്ചന്റെ സംഗീതത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി. ആ ഒരു സിനിമയിൽ മറ്റൊരു പാട്ടുണ്ട്, മമ്മൂക്ക മമ്മൂക്കയുടെ നായിക പൂജാ ബത്രയെ ഓർമ്മിക്കുന്ന ഒരു പാട്ടാണ്. ഡിവോഴ്സ് പേപ്പർ ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് ആ ഒരു ഓർമ്മയിലേക്ക്, പഴയ ഓർമ്മയിലേക്ക് മമ്മൂക്ക ഇങ്ങനെ കണ്ണോടിക്കുന്ന സമയത്താണ് നമ്മൾ ആദ്യം സ്ക്രീനിൽ പൂജാ ബത്ര എന്ന നായികയെ കാണുന്നത്. അത് അവരുടെ ഇൻട്രോ സോങ് ആയിരുന്നു. മഞ്ഞുകാലം നോൽക്കും എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത ദിവസം മറ്റൊരു എപ്പിസോഡിൽ ഒന്നിക്കാം. കേട്ടുകൊണ്ടേയിരിക്കും അലിയ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-69515-9400-24684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്. എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണുരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.
3: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
0: ഇന്നത്തെ കാലത്ത് ഫിറ്റ്നസ് പ്രേമികളുടെയും ആരോഗ്യ സംരക്ഷകരുടെയും ഇടയിൽ ഏറ്റവും വലിയൊരു സൂപ്പർ ഫുഡാണ് ചിയ സീഡ്സ്. ഇന്നത്തെ ഡോക്ടർ അഹല്യയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നു ചിയ സീഡ്സിനെ കുറിച്ച്. വെൽക്കം ടു ഡോക്ടർ അഹല്യ. ഡോക്ടർ അഹല്യയിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് സോഷ്യൽ മീഡിയയിലും ഡയറ്റ് പ്ലാനിലും ഒക്കെ ഏറ്റവും കൂടുതൽ ആളുകളെ ചർച്ച ചെയ്യുന്ന ഒരു സൂപ്പർ ഫുഡാണ് ചിയ സീഡ് അഥവാ ചിയ വിത്തുകൾ. കറുപ്പും വെളുപ്പും കലർന്ന കാഴ്ചയിലെ നമ്മുടെ കഞ്ചാറ വിത്തുകൾ, അതായത് കറുത്ത കസകസ പോലെ തോന്നിപ്പിക്കുന്ന ഈ കുഞ്ഞൻ വിത്തുകൾക്ക് ഇന്ന് വലിയൊരു ആരാധക വൃന്ദം കൂടിയുണ്ട്. പലരും വണ്ണം കുറയ്ക്കാനും ആരോഗ്യം കൂട്ടാനും വേണ്ടി ഇത് വാങ്ങി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെയാണ് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പലർക്കും അറിയില്ല. മെക്സിക്കോയിൽ നിന്നൊക്കെ വന്ന ഈ വിത്ത് കേവലം ഒരു ട്രെൻഡ് മാത്രമല്ല കേട്ടോ, പോഷകങ്ങളുടെ ഒരു വലിയ പവർ ഹൗസ് തന്നെയാണ്. ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, നാരുകൾ, പ്രോട്ടീൻ എന്നിവയാൽ സമ്പന്നമാണ് ഈ കുഞ്ഞൻ വിത്തുകൾ. ഇന്ന് നമ്മൾ ഡോക്ടർ അഹല്യയിലൂടെ ചിയ സീഡ്സിന്റെ അത്ഭുത ഗുണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇത് അമിതമായി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി സംസാരിക്കാം. പക്ഷെ അതിനൊക്കെ മുന്നേ മനോഹരമായ ഒരു പാട്ട് വരുന്നു ഡോക്ടർ അഹല്യയിൽ.

0: Dr. Ahalya. Let's talk about health.
1: വെൽക്കം ബാക്ക്. ഡോക്ടർ അഹല്യയാണ് സുനിലിനൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ചിയാ വിത്തുകളെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയത് അല്ലെ. ആദ്യം അതിന്റെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഒന്ന്, വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു. ചിയാ സീഡ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണിത്. അവയ്ക്ക് സ്വന്തം ഭാരത്തിന്റെ 10 മുതൽ 12 ഇരട്ടി വരെ വെള്ളം ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട് എന്നതാണ്. വെള്ളത്തിൽ കുതിർക്കുമ്പോൾ ഇവ ജൽ രൂപത്തിലാകുന്നു. ഇത് കഴിക്കുമ്പോൾ വയറ് നിറഞ്ഞതായിട്ട് തോന്നുകയും ഇടയ്ക്കിടെ ഭക്ഷണം കഴിക്കാനുള്ള അമിത ആഗ്രഹം കുറയുകയും ചെയ്യും. പിന്നെ ഫൈബർ കൊണ്ട് സമ്പന്നമാണ്. വെറും 2 ടേബിൾ സ്പൂൺ ചിയാ സീഡ്സിൽ ഏകദേശം 11 ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ദഹനം സുഗമമാക്കാനും മലബന്ധം തടയാനും കുടലിന്റെ ആരോഗ്യത്തിനും, അതായത് ഗട്ട് ഹെൽത്ത് മെച്ചപ്പെടുത്താനും മികച്ചതാണ്. പിന്നെ ഹൃദയാരോഗ്യത്തിനും നല്ലതാണ്. സസ്യബുക്കുകൾക്ക് ഒമേഗ 3 ഫാറ്റി ആസിഡ് ലഭിക്കാനായിട്ട് പറ്റിയ ഏറ്റവും നല്ല മാർഗം കൂടിയാണിത്. ഇത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലുകളുടെ ബലം കൂട്ടാനും നല്ലതാണ്. കാര്യം എന്താണെന്നറിയോ, കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നിവയെല്ലാം ധാരാളമായിട്ട് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പാലുൽപ്പന്നങ്ങൾ കഴിക്കാൻ മടിയുള്ളവർക്ക് എല്ലുകളുടെ ബലം കൂട്ടാനായിട്ട് ചിയാ സീഡ്സ് ഡയറ്റിൽ ഉൾപ്പെടുത്താം. പക്ഷെ ഒരു നാണയത്തിന് 2 വശങ്ങൾ ഉള്ളതുപോലെ തന്നെ ചിയാ സീഡ്സ് കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് വിപരീത ഫലം ചെയ്യുകയും ചെയ്യും. അതെന്തൊക്കെയാണെന്നറിയാം ആഫ്റ്റർ എ ബ്യൂട്ടിഫുൾ ട്രാക്ക്.

0: അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ചിയാവിത്തുകളെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. എന്ത് നല്ല കാര്യവും അമിതമായി കഴിഞ്ഞാൽ വിഷമാണ് എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ചിയ സീഡ്സിന്റെ കാര്യത്തിലും ഏറെക്കുറെ അത് സത്യം തന്നെയാണ് കേട്ടോ. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ, ചിയ വിത്തുകൾ കഴിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി പറഞ്ഞുതരാം. ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ചിയ സീഡ്സിലെ വലിയ അളവിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഒരുപാട് കഴിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ വയറുവീർക്കൽ, ഗ്യാസ്, വയറുവേദന എന്നിവയ്ക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറഞ്ഞ അളവിൽ തുടങ്ങി സാവധാനം അളവ് കൂട്ടുന്നതാണ് നല്ലത്. പിന്നെ ധാരാളം വെള്ളം കുടിക്കണം. കുടിച്ചില്ല എങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടാവും പറഞ്ഞുതരാം. ചിയ സീഡ്സ് ശരീരത്തിൽ വെള്ളം പെട്ടെന്ന് വലിച്ചെടുക്കും. അതുകൊണ്ട് ചിയ സീഡ്സ് കഴിക്കുന്ന ദിവസങ്ങളിൽ ധാരാളം, കുറഞ്ഞത് 3 മുതൽ 4 ലിറ്റർ വരെയെങ്കിലും വെള്ളം കുടിക്കേണ്ടത് നിർബന്ധമാണ്. വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് കുടലിൽ കിടന്ന് കട്ടിയാവുകയും മലബന്ധം കൂട്ടുകയും ചെയ്യും. പിന്നെ വിഴുങ്ങാനുള്ള ബുദ്ധിമുട്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ചിയ സീഡ്സ് ഒരിക്കലും വറുത്തോ അല്ലാതെയോ പൊടിയായി നേരിട്ട് വിഴുങ്ങരുത്. തൊണ്ടയിൽ വെച്ച് ഇത് ഉമിനീര് വലിച്ച് ജലാറ്റിൻ പോലെ വീർക്കുകയും ശ്വാസതടസ്സം ഉണ്ടാവുകയും ചെയ്യും. എപ്പോഴും വെള്ളത്തിൽ കുതിർത്ത ശേഷം മാത്രം ചിയ സീഡ്സ് ഉപയോഗിക്കുക. പിന്നെ മരുന്ന് കഴിക്കുന്നവരും ശ്രദ്ധിക്കണം. രക്തസമ്മർദ്ദത്തിനും പ്രമേഹത്തിനും സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവര് ചിയ സീഡ്സ് അമിതമായിട്ട് കഴിക്കരുത്. കാരണം ഇത് സ്വാഭാവികമായിട്ട് BP ഷുഗറും കുറയ്ക്കുന്നത് കൊണ്ട് മരുന്നിനൊപ്പം കഴിക്കുമ്പോൾ അളവ് പെട്ടെന്ന് താഴേക്ക് പോവാനായിട്ട് സാധ്യതയുണ്ട്. ചിയ സീഡ്സിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്, അതിലേക്കെല്ലാം വരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: Rahalya. Let's talk about health.
1: Welcome back. ചിയ സീഡ്സിനെ കുറിച്ചാണ് ഇന്നത്തെ ഡോക്ടർ അഹലിലൂടെ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഈ ചിയ സീഡ്സ് എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടത് എന്ന് പറഞ്ഞുതരാം ഇനി ഡോക്ടർ അഹലിലൂടെ. ഒരു മുതിർന്ന വ്യക്തിക്ക് ദിവസവും 1 മുതൽ 2 ടേബിൾ സ്പൂൺ, ഏകദേശം 15 മുതൽ 20 ഗ്രാം ചിയ സീഡ്സ് വരെ ധൈര്യമായിട്ട് കഴിക്കാം. ഏറ്റവും ലളിതമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ചിയ വാട്ടറാണ്. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ചിയ സീഡ്സ് ഇട്ട് കുറഞ്ഞതൊരു 15 മുതൽ 20 മിനിറ്റ് വെക്കുക. അത് നന്നായിട്ട് വീർത്ത് ജെല്ല് പരവുമാകുമ്പോൾ അല്പം ചെറുനാരങ്ങ നീരും വേണമെങ്കിൽ ഒരു തുള്ളി തേനും ചേർത്ത് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം. പിന്നെ സ്മൂത്തികളും ഷേക്കുകളും. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന പഴച്ചാറുകളിലോ ഓട്സ് സ്മൂത്തികളിലോ കുതിർന്ന ചിയ സീഡ്സ് ചേർത്ത് കഴിക്കുന്നത് പോഷക ഗുണം ഇരട്ടിയാക്കും. പിന്നെ ചിയ പുഡിംഗ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ മികച്ചൊരു വിഭവം കൂടിയാണിത്. പശുവൻ പാലിലോ തേങ്ങാപ്പാലിലോ ചിയ സീഡ്സും അല്പം തേനും ചേർത്ത് രാത്രി ഫ്രിഡ്ജിൽ വയ്ക്കുക. രാവിലെ ഇതിന് മുകളിൽ മാമ്പഴമോ മറ്റു പഴങ്ങളോ കഷ്ണങ്ങളാക്കിയിട്ട് കഴിക്കാം. വിദേശിയാണെങ്കിലും നമ്മുടെ ആരോഗ്യത്തിന് ഏറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് ചിയ സീഡ്സ്. പക്ഷെ കഴിക്കുന്ന രീതിയും അളവും കൃത്യമായിരിക്കണം എന്ന് മാത്രം. ചിയ വിത്തുകളെക്കുറിച്ചും ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഇന്നത്തെ ഡോക്ടർ അഹലിലൂടെ നമ്മൾ സംസാരിച്ചത്. തീർച്ചയായിട്ടും പറഞ്ഞ കാര്യങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്ത ഡോക്ടർ അഹലിയിൽ കൂടുതൽ ആരോഗ്യ വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: ഇന്ന് ഭാരതത്തിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ വീടിന്റെ മേൽക്കൂരകളുടെ രൂപം മാറിക്കഴിഞ്ഞു. പണ്ടെവിടെയാണോ പപ്പടവും തുണികളും മാത്രം ഉണക്കാനിട്ടിരിക്കുന്നത്, അവിടെ ഇന്ന് വൈദ്യുതി ബില്ലുകൾ സീറോയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഗ്രാമങ്ങളിൽ ഓരോ വീട്ടുകാരും സോളാർ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ. ഭാരത സർക്കാർ 78,000 രൂപ വരെ സബ്സിഡി നൽകുന്നുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം കുടുംബങ്ങൾ ഈ പദ്ധതിയുടെ പ്രയോജനം നേടിക്കഴിഞ്ഞു. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM.gov.in.
3: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം, പാലക്കാട്.
5: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

360 degree. നമസ്കാരം 360 ഡിഗ്രിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. രാവിലെ എന്തുണ്ടാക്കുക അല്ലെ? കേരളത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ഈ സൂര്യൻ ഉണരുന്നതിനോടൊപ്പം കേൾക്കുന്ന ഏറ്റവും വലിയ ചോദ്യമാണിതല്ലേ. രാവിലത്തെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും നമ്മുടെ അമ്മമാരും ബാച്ചലേഴ്സും ഒക്കെ നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് ഹെൽത്തി ആയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വേണം. പക്ഷെ എന്തുണ്ടാക്കും, ഭയങ്കര കൺഫ്യൂഷനാണ് ആ ഒരു കാര്യത്തില്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിലെ നീണ്ട പ്രകൃതിദത്ത ഉപവാസത്തിന് ശേഷം നമ്മുടെ ശരീരം ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്താ, പ്രഭാത ഭക്ഷണമാണല്ലേ രാവിലെ. അതുകൊണ്ട് തന്നെ ഇതിനെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. എന്നാൽ സമയമില്ലെന്ന കാരണത്താൽ പലരും രാവിലെ ചായ മാത്രം കുടിച്ചിങ്ങനെ ഒതുക്കാറുണ്ട്. അല്ലെങ്കിൽ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന വല്ല ബണ്ണോ ബിസ്ക്കറ്റോ ഒക്കെ കഴിച്ചിങ്ങനെ പെട്ടെന്ന് വിശപ്പടക്കങ്ങൾ കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. രാവിലത്തെ ഫുഡിന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോ ഇതെന്തെയും, ഇത് ശരീരത്തിന് ആവശ്യമായ ഒരു ഉന്മേഷം നൽകില്ലെന്ന് മാത്രമല്ല ഗ്യാസ് ട്രബിൾ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ കഷ്ടപ്പാടുകളോ അല്ലെങ്കിൽ തലേ ദിവസത്തെ തയ്യാറെടുപ്പുകളോ ഒന്നും തന്നെ ഇല്ലാതെ വെറും 5 മിനിറ്റ് കൊണ്ട് അടുക്കളയിൽ മാജിക് കാണിക്കാൻ പറ്റുന്ന ചില ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയകളാണ് ഇന്ന് നമ്മൾ 360 ഡിഗ്രിയിൽ പറയാനായിട്ട് പോകുന്നേ. അപ്പോ കേൾക്കാൻ നിങ്ങൾ റെഡിയാണല്ലോ, പറയാൻ ഞാൻ റെഡിയാണ്. അപ്പൊ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നമ്മുടെ ആദ്യത്തെ സൂപ്പർ ഫാസ്റ്റ് റെസിപ്പിയിലേക്ക് കടക്കാം ഒരു പാട്ടിന് ശേഷം. സ്റ്റേ ഇൻ വിത് ഹലീ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 degree. 360 degree കൂടെയുള്ളത് ഞാൻ ആയിലിയാണ് കേട്ടോ. ക്വിക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസ് ആണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്, അതും ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുകൾ. ഈ ദോശ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ, എന്നാൽ മാവ് അരച്ച് ഇങ്ങനെ പുളിപ്പിക്കാനൊക്കെ വെക്കാനായിട്ട് നമുക്ക് സമയം ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെയാണ് നമ്മുടെ ഇൻസ്റ്റന്റ് ഗോതമ്പ് ദോശ ഒരു രക്ഷകനായിട്ട് വരുന്നത് കേട്ടോ. അതായത് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുക്കാം, അതിലേക്ക് അല്പം ഉപ്പും വെള്ളവും ചേർത്ത് കട്ടകളില്ലാതെ ദോശമാവ് പരുവത്തിൽ നന്നായിട്ട് കലക്കിയെടുക്കാം. ഇതിലേക്ക് കൂടുതൽ രുചിക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ ചെറുതായി അരിഞ്ഞ സവാള, പച്ചമുളക്, കറിവേപ്പില, ഒപ്പം അല്പം ജീരകം കൂടി ചേർത്താൽ എന്താവും, സംഗതി നല്ല ജോറ് നല്ല ടേസ്റ്റിൽ കിട്ടുന്നുള്ളതാണ്. അതിനുശേഷം എന്ത് ചെയ്യണം, ദോശക്കല്ല് ചൂടാക്കി സാധാരണ ദോശ ചൂടുന്നത് പോലെ എളുപ്പത്തിൽ നമുക്കിത് ചുട്ടെടുക്കാം. ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടി പ്രത്യേക ചമ്മന്തിയുടെ പോലും ആവശ്യം ഉണ്ടാവാറില്ല കേട്ടോ. അല്പം അച്ചാറോ തൈരോ ഉണ്ടെങ്കിൽ തന്നെ സംഭവം സൂപ്പറാണ്. അപ്പോ ഇത് വളരെ ഹെൽത്തിയാണ്, കാരണം മൈദയേക്കാൾ ശരീരത്തിന് എത്രയോ നല്ലതാണ് ഗോതമ്പല്ലേ. നാടുകൾ അടങ്ങിയത് കൊണ്ട് തന്നെ ഇത് ദഹനത്തിനും നല്ലതാണ് കേട്ടോ. ഒപ്പം ദീർഘനേരം വിശപ്പ് വരാതിരിക്കാനും നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. രാവിലത്തെ ഓട്ടത്തിനിടയിൽ പരീക്ഷിക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആണ് ഈ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഗോതമ്പ് ദോശ. അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഇനി അടുത്തതായിട്ട് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ആ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എന്താന്നുള്ളത് കേൾക്കാം. 360 degree ഒരു മനോഹരമായ പാട്ടിന് ശേഷം പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ട് വേഗം തന്നെ തിരികെ എത്താം 360 degree.

0: 360 degree.
1: അതെ, സാൾട്ട് മാംഗോ ട്രീ. അല്ല, ഉപ്പുമാവ്. യെസ്, അതാണ് ഇനി പറയാൻ പോകുന്നത് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ട് പെട്ടെന്ന് ക്യുക്കായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഉപ്പുമാവ്. അത് വെജിറ്റബിൾസ് ഓട്സ് ഉപ്പുമാവ്. അപ്പൊ കുറച്ചുകൂടി ഹെൽത്തി ആയില്ലേ? ഉപ്പുമാവ് എന്ന് കേൾക്കുന്ന സമയത്ത് ചിലരെങ്കിലും ഇങ്ങനെ മുഖം ചുളിക്കാറുണ്ട്. എന്നാലുണ്ടല്ലോ, റവയ്ക്ക് പകരം ഓട്സ് വെച്ചൊരു ഉപ്പുമാവ് ഉണ്ടാക്കിയാൽ സംഗതി വേറെ ലെവലാവുന്നുള്ളതാണ്. ഈ വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും പ്രമേഹമുള്ളവർക്കൊക്കെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് ഓട്സ്, അല്ലെ? ഇത് വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്നുള്ളത്. ഒട്ടും സമയം വേണ്ട. അപ്പൊ അതിനുവേണ്ടി എന്ത് വേണം? ഒരു പാനില് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, ഉഴുന്ന്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ നല്ല രീതിയിൽ തളിക്കാം. അതിലേക്ക് വീട്ടിലുള്ള കാരറ്റ്, ബീൻസ്, പച്ചമുളക് ഒക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. അതൊക്കെ നല്ല രീതിയിൽ ചെറുതായി അരിഞ്ഞ് ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കാം. ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് എന്ത് ചേർക്കാം? ഓട്സ് ചേർത്ത് ഇളക്കിയിട്ട് 2 മിനിറ്റ് മൂടി വെക്കാം. ഈ പഞ്ഞി പോലെയുള്ള ഓട്സ് ഉപ്പുമാവുണ്ടല്ലോ, ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാം. ഈ ഓട്സിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റാ ഗ്ലൂക്കൻ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പച്ചക്കറികൾ കൂടി ചേരുന്നതോടുകൂടി ഇതൊരു കംപ്ലീറ്റ് ന്യൂട്രീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാറുന്നുള്ളതാണ്. ഇനി കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയാണെങ്കിൽ അതിന് മുകളിൽ അല്പം നെയ്യ് കൂടി ചേർക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന, വളരെ നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ വെജിറ്റബിൾ ഓട്സ് ഉപ്പുമാ. അതുപോലെ ഇനി അടുത്തൊരു റെസിപ്പി പറഞ്ഞുതരട്ടെ. അതും നമ്മുടെ സ്വന്തം റേഷനരി വെച്ച്. അതെ, റേഷനരി ഒഴിച്ചും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തയ്യാറാക്കാൻ പറ്റും. അപ്പൊ അതെങ്ങനെയെന്ന് കേട്ടാലോ? നമുക്ക് കേൾക്കാം ഒരു ഇടവേളയ്ക്ക് ശേഷം.

360 degree. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 degree. അങ്ങനെ 360 degree നമ്മൾ പറയാൻ പോകുന്ന അടുത്ത ടിപ്പ് നമ്മുടെ നാട്ടിൽ വളരെ ചിലവ് കുറഞ്ഞതും എളുപ്പത്തിൽ കിട്ടുന്നതുമായ ഒന്നാണ് അവൽ, അല്ലെ? അടുപ്പ് കത്തിച്ചധികം സമയം നിൽക്കാൻ വയ്യാത്ത ദിവസങ്ങളിൽ ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് എന്ത്? അവൽ ഉപ്പുമാവ്, അഥവാ നോർത്ത് ഇന്ത്യൻകാരുടെ സ്വന്തം പോഹ. ഇതിനായിട്ട് ചുവന്ന അവലോ വെള്ള അവലോ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? അവൽ നന്നായി കഴുകി വെള്ളം വാർത്തി വെക്കുക. ഇങ്ങനെ കുതിർന്നു പോകരുത്. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കി കടുകും കറിവേപ്പിലയും സവാളയും പച്ചമുളകും വഴറ്റുക. അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ഒടുവിൽ ഈ കഴുകി വെച്ചിരിക്കുന്ന അവൽ കൂടി ചേർത്ത് ചെറുതയിൽ 2 മിനിറ്റ് ഇളക്കിയെടുക്കാം. മുകളിൽ അല്പം വറുത്ത നിലക്കടല കൂടിയിട്ടാൽ സംഗതി കിടുലുക്കായിരിക്കും, നല്ല ടേസ്റ്റും അറിയാം, ഹെൽത്തിയും ആയിരിക്കും കേട്ടോ. ഈ ഇരുമ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇരുമ്പ് സത്ത്, അയൺ, ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒന്നാണിത് അവല്. ഈ വിളർച്ച പോലുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് കഴിക്കാൻ പറ്റൊരു കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് പോലും വേഗത്തിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു കാര്യമാണ്, ഒരു ലൈറ്റ് വിഭവമാണ് ഈ ഒരു സിമ്പിളാക്കി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അവൽ ഉപ്പുമാവ് എന്നുള്ളത്, പോഹ ഉപ്പുമാവ് എന്നുള്ളൊരു കാര്യം. ഇനി എന്താണ് അടുത്തൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നോക്കിയാലോ? ഒരു സ്മൂത്തി ആവാം അല്ലേ? അപ്പൊ അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് കേൾക്കാം മനോഹരമായ ഒരു പാട്ടിന് ശേഷം.

360 degree. രാവിലെ എഴുന്നേറ്റ് ഒട്ടും പാചകം ചെയ്യാനായിട്ട് മൂടില്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു 360 degree. കൂടെ ഉള്ളത് ഞാൻ അയിലിയാണ് കേട്ടോ. ഒരു സ്മൂത്തി നമുക്ക് തയ്യാറാക്കാം അല്ലേ. അതായത് ഒട്ടും കുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മൂടില്ലാത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ ലേറ്റ് ആയി നിൽക്കുന്ന ബാച്ചിലർമാർക്ക് പരീക്ഷിക്കാൻ പറ്റിയ ഒന്നാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി കേട്ടോ. കുടിക്കാൻ എളുപ്പമാണ്, ഒരു കനത്ത ആഹാരം കഴിച്ചാൽ അതേ എനർജി നമുക്ക് നൽകുന്നുള്ളതാണ്. അപ്പോൾ എന്ത് വേണം, ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നേന്ത്രപ്പഴം അല്ലെങ്കിൽ രണ്ട് ചെറുപഴം കഷ്ണങ്ങളാക്കി എടുക്കുക. അതിലേക്ക് 2 സ്പൂൺ വറുത്ത ഓട്സ്, 4 ഇഞ്ചോ കുതിർത്ത ബദാം, 1 ഗ്ലാസ് പാല് അല്ലെങ്കിൽ തേങ്ങാപ്പാലായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി മധുരത്തിന് വേണ്ടി പഞ്ചസാര നമ്മൾ യൂസ് ചെയ്യുന്നില്ല, പകരം എന്ത് ചെയ്യുക, 2 ഈന്തപ്പഴം. ആ ഒരു 2 ഈന്തപ്പഴം കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. ഇതിലാണെങ്കിൽ ധാരാളം വിറ്റാമിനുകളുണ്ട്, പ്രോട്ടീൻ ഉണ്ട്, നല്ല കൊഴുപ്പുണ്ട്. ഇതെല്ലാം കൂടി ചെല്ലുന്ന സമയത്ത് നല്ല ഹെൽത്തി ഡ്രിങ്ക് തന്നെയാണ്. രാവിലെ ജോലിക്ക് പോകുന്ന തിരക്കിൽ നമുക്ക് ഈസി ആയിട്ട് കുടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ, ഒട്ടും ടൈം പോവില്ല എന്നുള്ളതാണ്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തി ഡേ തയ്യാറാവും. ഇനി നമുക്ക് തട്ടിക്കൂട്ട് മുട്ട ദോശ ഉണ്ടാക്കിയാലോ. അതെ, തട്ടിക്കൂട്ട്. രാവിലെ സമയമില്ലെങ്കിൽ പിന്നെ മൊത്തം തട്ടിക്കൂട്ടാണല്ലോ. അപ്പൊ തട്ടിക്കൂട്ട് മുട്ട ദോശ എങ്ങനെ ഉണ്ടാക്കാം അതെങ്ങനെയാണെന്നാണ് ഇനി പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ കേൾക്കാം 360 degree ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. Keep listening Ahalya from 90.4 KTK to Kutukuda.

0: 360 degree.
1: അതെ, നിങ്ങളുടെ വീട്ടിലെ തലേ ദിവസത്തെ ദോശമാവ് അല്പം മാത്രം ഇരിപ്പുണ്ടെങ്കിൽ അത് വീട്ടിലെല്ലാവർക്കും തികയില്ലേ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതെങ്ങനെ തയ്ക്കാന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനുവേണ്ടി എന്ത് ചെയ്യുന്നറിയോ, ആ കുഞ്ഞുമാവ് വെച്ച് എല്ലാവരുടെയും വയറ് നിറയ്ക്കാൻ പറ്റിയ ഒരു വിദ്യയാണ്, അതാണ് ഈ മുട്ട ദോശ. സാധാരണ രീതിയിൽ തന്നെ കല്ലിൽ ഒരു ദോശ പരത്താം, അതിന് മുകളിലേക്ക് ഒരു മുട്ട നേരിട്ട് നമ്മൾ പൊട്ടിച്ചൊഴിക്കുക. ഇനി വിരലുകൾ കൊണ്ടോ അല്ലെങ്കിൽ തവി കൊണ്ടോ മുട്ട ആ ഒരു ദോശയ്ക്ക് മുകളിൽ മുഴുവനായിട്ട് പരത്താം, സ്പ്രെഡ് ചെയ്യാം. ഇനി മുകളിൽ അല്പം കുരുമുളക് പൊടിയും ഉപ്പും, വേണമെങ്കിൽ ചെറുതായി അരിഞ്ഞ മല്ലിയിലയും തൂകിയിട്ട് രണ്ടു വശവും മറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഒരൊറ്റ ദോശ കഴിക്കുമ്പോൾ തന്നെ മുട്ടയിലെ പ്രോട്ടീൻ കൂടി ഉള്ളിൽ എത്തുന്നത് കൊണ്ട് നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതായത് ഇച്ചിരി ഹെവി ആയിട്ട് കഴിച്ച ഫീൽ കിട്ടുന്നുള്ളതാണ്. അപ്പോൾ മാവ് കുറവുള്ള ദിവസങ്ങളിൽ സ്മാർട്ടായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ട്രിക്ക് യൂസ് ചെയ്യാം. മുട്ടയാണ് നല്ല പ്രോട്ടീനാണ്, പിന്നെ മുട്ട രാവിലെ ചെല്ലുന്നത് കൊണ്ട് തന്നെ കുറേ നേരം വിശക്കില്ല കേട്ടോ. ഈ രണ്ട് മുട്ടയ്ക്ക് ഒരു ദിവസം നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ കുറേ നേരം നമുക്ക് നമ്മുടെ വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ മുട്ടദോശ നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി അല്ല, പകരം രാവിലെ ഒഴിവാക്കേണ്ട ചില ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ആ ഒരു കാര്യം കേൾക്കാം 360 degree ഒരു ഇടവേളയ്ക്ക് ശേഷം.

അതെ, രാവിലെ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷമാണ്, ആരോഗ്യത്തിന് ദോഷം ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് വിപണിയിൽ കിട്ടുന്ന റെഡി ടു ഈറ്റ് കോൺഫ്ലക്സുകൾ, ഇവയിൽ വലിയ അളവിൽ ശരിക്കും എന്തടങ്ങിയിട്ടുണ്ട്? പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് രാവിലെ കഴിക്കുന്നത് ശരീരത്തിലെ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂട്ടുകയും പിന്നീട് നിങ്ങളെ കൂടുതലായിട്ട് ഇങ്ങനെ ഒന്നും കൂടി ടയേർഡാക്കും തളർത്തുകയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഉഴിഞ്ഞ വയറ്റിൽ കടുത്ത ചായയോ കാപ്പിയോ അമിതമായിട്ട് കുടിക്കുന്നത് എന്തുണ്ടാക്കും? അസിഡിറ്റി ഉണ്ടാകാനും കാരണമാവും. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിച്ച ശേഷം മാത്രം ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കാം. എണ്ണയിൽ വറുത്ത വടയോ പൂരിയോ ഒക്കെ സ്ഥിരമായിട്ട് രാവിലെ കഴിക്കുന്നതും ഒഴിവാക്കേണ്ട കാര്യമാണ് കേട്ടോ. അപ്പൊ ലളിതവും എന്നാൽ പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് രാവിലെ ശരീരത്തിന് എപ്പോഴും നൽകേണ്ടത്. എങ്കിൽ മാത്രമായിരിക്കും എന്തുണ്ടാവുക, ദിവസം മുഴുവൻ നമുക്ക് സജീവമായിട്ടിരിക്കാനായിട്ട് സാധിക്കുള്ളൂ.

0: 360 degree. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരുന്നത് എങ്ങനെ ഈസി ആയിട്ട് ക്യുക്കായിട്ട് മോർണിംഗ് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, അതിനെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു റെസിപ്പീസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങൾ മോർണിംഗ് ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു അല്ലേ. അപ്പൊ രാവിലത്തെ സമയം ശരിക്കും നമുക്ക് വിലപ്പെട്ടതാണല്ലേ, അതുകൊണ്ട് തന്നെ പാചകം എളുപ്പമാക്കുന്ന ഇത്തരം കുഞ്ഞു ഹാക്കുകൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ ഈസിയാക്കും. ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും ഒഴിവാക്കരുത്, സ്കിപ്പ് ചെയ്യരുത്. കാരണം എന്താ, അത് നിങ്ങളുടെ മെറ്റബോളിസത്തെ ബാധിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഈ ഒരു 5 മിനിറ്റ് റെസിപ്പികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ നാളെ രാവിലെ എന്തായാലും പരീക്ഷ നോക്കണം കേട്ടോ. അപ്പൊ എന്തായാലും ഈ തിരക്കുകളോടൊക്കെ ബൈ പറഞ്ഞ് നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ ദിവസം ആരംഭിക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ഇന്നത്തെ 360 ഡിഗ്രിയുടെ എപ്പിസോഡിന്റെ സമയം പതിയെ അവസാനിക്കുകയാണ്. എന്ന് പറഞ്ഞ ഈ ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ നമുക്ക് വീണ്ടും മറ്റൊരു വിഷയവുമായിട്ട് ഒത്തിരി ടിപ്സും എന്റർടൈൻമെന്റ്സും ഒക്കെ ആയിട്ട് കേട്ടുമുട്ടാം എന്ന് പ്രതീക്ഷയിൽ. Till then, it's me, RJ Ailya, signing off. Studio with Akhali from 90.4 KTKT. Kootukooda.
1: Karutta penne, ninne kaananittu oru naalundi.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0492322688,
1: റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-695-15-9400-2-47684 അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട് നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ പ്രതിരോധ ദന്തചികിത്സ കൃത്രിമ പല്ലുകളുടെ ചികിത്സ നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ സൗന്ദര്യ ദന്തചികിത്സ മോണരോഗ ചികിത്സ പല്ലുകൾ പിഴുതെടുക്കൽ താടിയെല്ല് മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ പാലക്കാട്. കോൺടാക്ട് 9188909075.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ

0: വേലകളും പൂരങ്ങളും തൊങ്ങലി ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
2: വഴിയിൽ വെച്ച് ഒരു മഴയത്ത് എന്റെ കൊടക്കീഴിലേക്ക് ഓടിക്കേറിയ ഒരാളാ താൻ. മഴ തീർന്നപ്പോ ഓക്കേ, ബൈ, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞ ഒറ്റ പോക്ക അല്ലേടോ.
3: കൊള്ളാലോ ഉപമ, കവിതയോ സാഹിത്യോ?
2: ഹേ, പണ്ടാരോ പാടിക്കേട്ടൊരു പാട്ടാ, തന്റെ വർത്തമാനം കേട്ട് പുറത്തുപോയി.
3: എങ്ങനെ എങ്ങനെ

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ചെന്തമനിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കൂട്ടുകൂടാം.
3: ഉണ്ണികളുടെ പെരുന്നാളിന് അമ്മിട്ട് കൂട്ടുന്ന പോലെയല്ലേ 10 പതിനെട്ട്

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: അഖിലേഷൻ 90.4 പാലക്കാടിന്റെ നെഞ്ചിൻ കൂടാളം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
1: FM 90.4. It's rhythm of Palakkad.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മോണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: പാലക്കാടിന്റെ നെഞ്ചും കൂടാളം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: Listen without break with Ahalya FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. കെഎസ്ആർടിസി ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിന് നാളെ കിക്ക് ഓഫ്. ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പാവപ്പെട്ടവരുടെയും പാർശ്വവൽകൃത വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ പ്രമേയം നന്ദി രേഖപ്പെടുത്തുന്നു. നിരവധി പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ചാണ് ശ്രീ മോദി ഈ ചരിത്ര നേട്ടം കൈവരിച്ചതെന്ന് മന്ത്രിസഭായോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
1: जो बहुत ही साधारण परिवार से आए और जिन्होंने अपने कार्य से, अपने विचार से और अपने नेतृत्व के साक्षी रूप से जिस तरह से देश को आगे किया, उनको 140 करोड़ देशवासियों ने उन पर विश्वास जताया और एक ऐसा कीर्तिमान बनाया जो कि भारत के लोकतांत्रिक पैमाने पे एक बहुत बड़ा कीर्तिमान है.
0: പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ചരിത്ര നേട്ടത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ എന്നിവർക്ക് പുറമെ ലോക നേതാക്കളും അഭിനന്ദിച്ചു. എൻഡിഎ നേതാക്കൾ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രത്യേക യോഗം ചേർന്ന് ശ്രീ മോദിക്ക് ആശംസകൾ നേർന്നു. കെഎസ്ആർടിസി ഓർഡിനറി ബസുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം കെഎസ്ആർടിസിക്ക് സർക്കാർ നൽകും. ശമ്പളത്തിനും പെൻഷനുമായി നൽകുന്ന 1,500 കോടി രൂപയ്ക്ക് പുറമെയായിരിക്കും ഈ തുക നൽകുന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 5, 7, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് രോഗബാധ. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: 7-ാം തീയതി പരിശോധന കഴിച്ച സാമ്പിളുകളുടെ ഫലമാണ് ഇപ്പോൾ പോസിറ്റീവായത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8. നിലവിൽ 58 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 14 പേർ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും 44 പേർ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. 473 പേർക്കാണ് ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമായത്. ഇവരിൽ 470 പേരും സ്കൂൾ വിദ്യാർത്ഥികളാണ്. രോഗബാധ സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. രോഗലക്ഷണമുള്ള കുട്ടികളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ബത്തേരി താലൂക്ക് 12 സ്കൂളുകൾക്ക് 3 ദിവസത്തേക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ഷിഗല്ല വ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലകുളത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 10 സ്കൂളുകളിൽ ഭക്ഷ്യസുരക്ഷാ അധികൃതർ സന്ദർശനം നടത്തി. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്രവ സാമ്പിളുകൾ PCR പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. രാവിലെ 10:15 ആനയുടെ ആക്രമണമുണ്ടായത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കാനും എംഎൽഎ ഉഷാ വിജയനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. കാട്ടാന ആക്രമണം തടയുന്നതിനായി 500 പേരടങ്ങുന്ന സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് അടിയന്തരമായി രൂപീകരിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി അനുഭവപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. മേഖലയെക്കുറിച്ച് അറിവുള്ള ഗോത്രവിഭാഗക്കാർ, വനംവകുപ്പിൽ നിന്നും വിരമിച്ച വിദഗ്ധർ, പരിചയസമ്പന്നരായ തദ്ദേശവാസികൾ, സാങ്കേതിക പരിജ്ഞാനമുള്ളവർ തുടങ്ങിയവർ സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ ഉൾപ്പെടും. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറെ കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. 2-ാമത്തെ ജഡ്ജിയും പിന്മാറിയതോടെ ഹർജി ഇനി മറ്റൊരു ബെഞ്ചായിരിക്കും പരിഗണിക്കുക. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന്. ഇളനീരാട്ടത്തിനുശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും നടന്നു. സന്ധ്യയ്ക്ക് നടക്കുന്ന പൂജയ്ക്കൊപ്പം പാലമൃത അഭിഷേകവും കളഭാഭിഷേകവും നടക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലോകമെമ്പാടും ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കൊടിയേറും. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: 48 ടീമുകൾ 39 ദിവസങ്ങളിലായി 104 മത്സരങ്ങൾ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി 16 നഗരങ്ങൾ ലോക ഫുട്ബോൾ യുദ്ധത്തിന് സാക്ഷിയാവും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുകയാണ്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കാൽപന്ത് ആരാധകർ ശ്വാസമടക്കി പിടിക്കും. ഇനിയുള്ള 40 ദിനങ്ങൾ അവരുടെ ഊണും ഉറക്കവും കാൽപന്തിന്റെ ഭൂമിയിലാവും. ഇഷ്ട ടീമുകളുടെയും പ്രിയതാരത്തിന്റെയും ആഹ്ലാദവും കണ്ണീരും ഭൂഗോളത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് അവർ ഹൃദയത്തിലേക്ക് ചേർക്കും. അമേരിക്കയിൽ കിരീടം നിലനിർത്തുന്ന അർജന്റീനയ്ക്കാകുമോ? പുതിയ ജേതാക്കൾ ബ്രസീലോ, ഫ്രാൻസോ, ജർമ്മനിയോ, സ്പെയിനോ, ഇംഗ്ലണ്ടോ? റൊണാൾഡോയുടെ പോർച്ചുഗൽ കറുത്ത കുതിരകളാകുമോ? അതോ ഇവരൊന്നുമല്ലാതെ ലോകകപ്പിന് പുതിയൊരു അവകാശം വരുമോ? കാത്തിരിക്കാം. ജൂലൈ 19 ന്യൂജേഴ്സിയിലെ കലാശ പോരാട്ടം വരെ.
0: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. വെളിച്ചെണ്ണ, തേയില, പായസം മിക്സ് തുടങ്ങി 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകളായിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. സപ്ലൈകോ വിൽപ്പനശാലകളിലെ നിലവിൽ ലഭ്യമായ വിലക്കുറവിന് പുറമേയായിരിക്കും ഇത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിനൊപ്പം വിദ്യാർത്ഥികളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നിന്നും 1 മില്യൺ തൂഫാൻ ഗോളുകൾ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്കോഫ്. ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്ത ചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്ത ചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്ത ചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രം മതി. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
2: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ബിടെക് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
5: എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള ക്യാമ്പസിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങും.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, തിരുവനന്തപുരം ആൻഡ് പാലക്കാട്.

0: കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: കിളി ഇപ്പോ ഭക്ഷണം പോയിട്ടു
2: ഇടിമൂടിയും വന്ന.

കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ. പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. നേത്രദാനമെന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. ഫോൺ 9188954112, 04923225.

0: ഇത് അറിവിന്റെ കിതാബ്.
1: ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് ഈ പറഞ്ഞ ഫീൽ ഗുഡ് എന്ന വാക്ക്, അല്ലെ? ഏറ്റവും കൂടുതൽ ആളുകൾ കേൾക്കുന്ന, ഒരുപക്ഷെ പറയുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് വാക്കുകളാണ് ഒന്ന് ഫീൽ, ഒന്ന് ഗുഡ്. എടാ, ആ സിനിമ നല്ല ഫീൽ ഗുഡ് ആണ് കേട്ടോ, അല്ലെങ്കിൽ ആ പാട്ട് കേൾക്കാൻ എന്തൊരു ഫീലാണ്, ഒരു ഫീൽ ഗുഡ് പാട്ട്. അത് സത്യമാണ് അല്ലെ? ഫീൽ ഗുഡ് എന്ന് പറയുന്ന സംഗതി ഈസ് ആക്ച്വലി വെരി വെരി ഗുഡ്. നമ്മളുടെ ഉള്ളിലേക്ക് ഒരു വാം ഹഗ് തരുന്ന പോലെയാണ് ഈ രണ്ട് വാക്കുകൾ, ഫീൽ ഗുഡ് എന്ന വാക്കുകൾ. പക്ഷേ ഈ ഫീൽ ഗുഡ് സിനിമക്കും പാട്ടിനും അപ്പുറം നമ്മുടെ ഉള്ളിൽ തന്നെ ഫീൽ ഗുഡ് ആക്കുന്ന, നമ്മളെ ഫീൽ ഗുഡ് ആക്കുന്ന ചില കില്ലാടികളുണ്ട്, ജോറ് കില്ലാടികൾ, ഫീൽ ഗുഡ് കെമിക്കൽസ്. കേട്ടിട്ടുണ്ടോ അതിനെപ്പറ്റി? കേട്ടിട്ടില്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞു തരാനാണ് ഇന്ന് എഴുത്തോലയിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളത്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. നമുക്ക് നല്ലൊരു പാട്ട് കേട്ടിട്ട്, ഒരു ഫീൽ ഗുഡ് ട്രാക്ക് കേട്ടിട്ട് വേഗം തിരിച്ചെത്താം. ഇത് എഴുത്തോലയുടെ സമയമാണ്, അഹല്യ FM 90.4.
2: Can you feel her? Is your heart speaking to her?

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: നമ്മളൊരു സിനിമ കണ്ട് മനസ്സ് നിറഞ്ഞാൽ, നല്ലൊരു പാട്ട് കേട്ട് കണ്ണ് നിറഞ്ഞാൽ, നമുക്ക് ഇഷ്ടമുള്ളവര് നമ്മളിന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ചില രാസപ്രവർത്തനങ്ങൾ ജനറേറ്റ് ചെയ്യും. സെറോട്ടോണിൻ, ഡോപമിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻസ്, ഓക്കെ, കേൾക്കാൻ തന്നെ നല്ല ഘനമുള്ള വാക്കുകളല്ലേ, ഘനമുള്ള വാക്കുകളാണ്. പക്ഷേ സംഭവം പുലികളാണ് ഇവര്. ഈ സെറോട്ടോണിനും ഡോപമിനും ഓക്സിറ്റോസിനും എൻഡോർഫിനും ഒക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളാണ്. നമ്മളെപ്പോഴും ഹാപ്പിയായി പോസിറ്റീവായി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംഗതികളാണ്. ഈ ചേട്ടന്മാർ വിചാരിച്ചാൽ മതി നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. ഈ സെറോട്ടോണിനും ഡോപ്പമിനും ഓക്സിറ്റോസിനും എൻഡോർഫിൻസും ഒക്കെ സത്യം പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നത് തന്നെ ഈ കെമിക്കൽസിന് വേണ്ടിയാണെന്ന് തോന്നിപ്പോവും. നമുക്കിപ്പോൾ ഒരു ചായ കുടിക്കാൻ ഒരു ആഗ്രഹം തോന്നുന്നു. നമ്മളിവിടെ ഏറ്റവും നമ്മുടെ അടുത്തൊരു സുഹൃത്ത് വന്നിട്ട് പറയുന്നത്, ആ ഞാൻ അന്ന് ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്, ഞാനിത് ശ്രദ്ധിച്ചു എന്നൊക്കെ പറയുമ്പോഴുള്ള നമുക്ക് കിട്ടുന്ന ആ ഒരു ഹൈ വൈബ് ഫീലിംഗ് ഇല്ലേ, എല്ലാം ഈ പറഞ്ഞ കുറച്ച് സംഭവങ്ങളുടെ ഒരു ഗെയിമാണ്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഉള്ളിലെ ഈ ഫീൽ ഗുഡ് കെമിക്കൽസിനെ എങ്ങനെ തൊട്ടുണർത്തണം എന്നാണ്. നമ്മളെപ്പോഴും സന്തോഷത്തോടെ വെക്കാൻ ഈ ചില ചെറിയ കാര്യങ്ങൾ എങ്ങനെ സഹായിക്കും എന്നൊക്കെ നമുക്കിന്ന് കേട്ടാലോ. സോ അതിനെ കുറിച്ച് കേൾക്കുന്നതിന് മുന്നേ ഒരു ഫീൽ ഗുഡ് പാട്ടായാലോ ആദ്യം, എന്നാ പിന്നെ ആ ഒരു ചിൽ വൈബിലേക്ക് നമുക്കങ്ങ് പോവാം. സ്റ്റേ ട്യൂൺഡ് ആൻഡ് കീപ് ലിസണിംഗ്. നമ്മുടെ സ്വന്തം അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: അപ്പോൾ അങ്ങനെ നല്ലൊരു ഫീൽ ഗുഡ് വൈബ് തരുന്ന ഒരു പാട്ട് കേട്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ എന്താ പറയുക, ഒരു മിനി പെരുന്നാൾ വന്ന പോലൊരു ഫീൽ. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഫീൽ ഗുഡ് കെമിക്കൽസ് ഇല്ലേ, ഈ പേരുകൾ കേൾക്കുമ്പോൾ തോന്നും നമുക്ക് ഇതൊക്കെ ജനറേറ്റ് ചെയ്യാൻ നല്ല പാടായിരിക്കുന്നു, എന്താ അതിൻ്റെ പേരുകളൊക്കെ. പക്ഷേ അതല്ല സത്യം. ലൈഫിൽ നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള കാര്യങ്ങൾ വളരെ വളരെ സിമ്പിളായിട്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. വലിയ പണിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വലിയ ടാസ്കുള്ള കാര്യങ്ങളൊന്നും വേണ്ടായിരിക്കും നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ട്. നമ്മുടെ ചുറ്റുമുള്ള ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മതി നമ്മുടെ ഉള്ളിലെ ആ ഒരു ഡോപ്പമിനും സെറോട്ടിനും ഒക്കെ ഒന്ന് ഉണർന്നു വരാൻ. അതെത്ര ചെറിയ കാര്യങ്ങളാണെന്ന് ചോദിച്ചാൽ, ചുമ്മാ നമ്മൾ രാത്രി കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു ചിരിയുള്ള ഒരു കുഞ്ഞു വാവയെ കാണുക, അല്ലെങ്കിൽ ആ കുഞ്ഞു വാവയെ നമ്മളൊന്ന് കൊഞ്ചിക്കുക, അതിൻ്റെ ചിരി കാണുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിലെ സങ്കടങ്ങളൊക്കെ പോവും. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്ത മൃഗങ്ങൾ ഉണ്ടാവും, നായ്ക്കുട്ടി ഉണ്ടാവും, പൂച്ചക്കുട്ടി ഉണ്ടാവും, അല്ലെങ്കിൽ ചെറിയ കിളികളുണ്ട്, ലവ് ബേർഡ്സ് ഉണ്ടാവും അല്ലേ, അതിനോടൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കുക, ചുമ്മാ ഒന്ന് നോക്കിക്കൊണ്ട് നിൽക്കുക. ഇതൊക്കെ നമ്മുടെ ഓക്സിറ്റോസിൻ പമ്പ് ചെയ്ത് തുടങ്ങാനുള്ള ചില സംഭവങ്ങളാണ്. ഇനി അതല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഒരു 10-15 മിനിറ്റ് ഒരു ബ്രിസ്ക് വാക്ക്, അത് നല്ലതാണ്. ഒരു ചെറിയ നടത്തം, മൊബൈൽ ഫോൺ പോക്കറ്റിൽ വെച്ചോളൂ, വെച്ചോണ്ട് നടന്നോളൂ. നടക്കുമ്പോൾ പുറത്ത് പക്ഷി ചിലക്കുന്നതും ഒക്കെ ശ്രദ്ധിക്കുക, സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് കിട്ടുന്ന ഒരു കാംനെസ് ഉണ്ട്, അത് വേറെ എവിടെ കിട്ടാനാണ്. അതൊക്കെ കിട്ടുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫീൽ ഗുഡ് കെമിക്കൽസ് ഉണർന്നു വരും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ചില പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണു നിറയും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വല്ലാത്ത സന്തോഷം വരും, നമ്മൾ അറിയാതെ തന്നെ തലയൊക്കെ കുളിക്കും, ഈ പറഞ്ഞ താളം പിടിക്കും, ഡാൻസ് ചെയ്യും. അതെല്ലാം ഈ കെമിക്കൽസിൻ്റെ കളികളാണ്. അതായത് ഈ പറഞ്ഞ പോലെ ഈ ഫീൽ ഗുഡ് കെമിക്കൽസ് നമ്മുടെ ബ്രെയിനിലിരുന്ന് പ്രവർത്തിക്കണതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. രാവിലെ എഴുന്നേറ്റ് ആ ജനലൊന്ന് തുറന്നിടുക, നല്ല ഫ്രഷ് എയർ ഉള്ളിലേക്ക് എടുക്കുക, കുറച്ച് മിനിറ്റ് നല്ല വെയിൽ കൊള്ളുക, ശരിക്കും നമ്മുടെ മനസ്സിലെ എന്താ പറയുക, മനസ്സിലുള്ള ഡാർക്ക്നെസ് ഒക്കെ മാഞ്ഞു പോകാനായിട്ട്. ഇതിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വേറെ ഇല്ല, വലിയ വലിയ കാര്യങ്ങളൊന്നും ആവണം എന്നില്ല. നമ്മൾ വിചാരിച്ച ചെറിയ ചലഞ്ചിങ് ടാസ്ക് ഒന്ന് ഫിനിഷ് ചെയ്യുക, ചിലപ്പോൾ നമ്മൾ മുറ്റം ഒക്കെ ഒന്ന് വൃത്തിയാക്കണം, അങ്ങനെ ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ റൂമൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വേറൊരു രീതിയിലേക്ക് ഒന്ന് സ്റ്റൈൽ ചെയ്യണം, അതായിരിക്കും. അങ്ങനെ കുറച്ച് നാളായിട്ട് മാറ്റി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒരു പുസ്തകം വായിച്ചു തീർക്കുന്നതാവാം, അത് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, ആ ഞാനത് ചെയ്തു, ഞാനത് കംപ്ലീറ്റ് ചെയ്തു, ആ ഫീലാണ് ഡോപ്മിൻ ഹിറ്റ്. അപ്പോൾ ഇത് കഴിയുമ്പോൾ നമുക്ക് ഒരു മനസ്സ് നിറഞ്ഞൊരു ചിരി നമുക്ക് ചിരിക്കാൻ പറ്റും. ഈ മനസ്സ് നിറഞ്ഞ് ചിരിക്കുന്നത് കൊണ്ടല്ലോ നമ്മുടെ ഉള്ളിലെ ഫീൽ ഗുഡ് കെമിക്കൽസിനെ ഉണർത്തുന്ന ഒരു സംഗതിയാണ്. ഒന്ന് മനസ്സ് നിറഞ്ഞ ഒരാളെ കാണുമ്പോൾ ചിരിക്കുമ്പോൾ, നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ ഒന്ന് ഹഗ് ചെയ്യുമ്പോൾ, ഇതിനൊക്കെ അപ്പുറം എന്ത് ഫീൽ ഗുഡാണ് ഈ ലോകത്തിലെ തിരക്കുകളിൽ നമുക്ക് വേണ്ടത്, നമുക്ക് സാധിച്ചെടുക്കാനുള്ളത്. ജീവിതം അത്രയും സിമ്പിളാണ്, അത് കോംപ്ലിക്കേറ്റ് ആക്കുന്നത് പലപ്പോഴും നമ്മൾ മനുഷ്യർ തന്നെയാണ്. അപ്പോൾ ഇന്ന് മുതൽ ഈ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമുക്ക് നമ്മുടെ കൂടെ കൂട്ടാം. എന്നാൽ പിന്നെ മനസ്സ് നിറഞ്ഞ ചിരിയെ അങ്ങ് മുഖത്തേക്ക് വരുത്തിക്കൊണ്ട് നമുക്ക് ഇന്നത്തെ എഴുത്തോല വൈൻഡപ്പ് ചെയ്യാം. ഇത്രയും സമയം കൂടെ ചേർന്നത് ഞാൻ അഭിരാമിയാണ്. അടുത്തൊരു ഫീൽ ഗുഡ് ട്രാക്ക് കൂടെ വരുന്നുണ്ട്, സ്റ്റേ ട്യൂൺഡ്.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112 04923225000.
5: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
6: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
5: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
7: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ടുകയും

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400024786 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 10ാം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: Listen without break. With Ahalya FM 90.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറ് വഴികൾ. എച്ച് ആർ, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ടൈസേഷനുകൾ, രാജസ്ഥാൻ സ്കൂൾ, എം ബി എ ജനറൽ പ്രോഗ്രാം, ഹൺഡ്രഡ് ടി, രാജധാനി, നിക്കൂൾ, ട്രിവാൻഡ്രം.
1: അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രൂ ആൻഡ് റമാൻ, പാലക്കാട്.
2: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂളരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
3: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
5: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
4: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
6: പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PMSuryagar.gov.in.
1: തിരുവനന്തപുരത്തും പാലക്കാടും ആദ്യമായി ബിടെക്കിൽ അനന്ത ജോലി സാധ്യതകളും മികച്ച സാലറിയും ലഭിക്കുന്ന നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് കോഴ്സ്. എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഏറ്റവും കൂടുതൽ പ്ലേസ്മെന്റ് റെക്കോർഡുള്ള തിരുവനന്തപുരത്തെയും പാലക്കാടുമുള്ള രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് തന്നെ പഠിച്ചിറങ്ങൂ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-695-15, 9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 10th ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോയി സമയം പാഴാക്കാതെ എഞ്ചിനീയർ ആകും. ജോയിൻ ചെയ്യാം കേരളത്തിലെ പ്രീമിയം ക്യാമ്പസ് ആയ രാജധാനി പോളിടെക്നിക് കോളേജിൽ. പഠിക്കാം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി പോളിടെക്നിക് കോളേജ്, ട്രിവാൻഡ്രം, പാലക്കാട്.
4: സ്റ്റോറി ഓഫ് ലൈഫ്.
5: ലൈറ്റൻ യുവർ ലൈഫ്. ലൈറ്റൻ.
6: നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ട് വളർന്ന ഒരു വലിയ പാഠമുണ്ട്. എന്താണെന്നറിയോ? മറ്റുള്ളവരെ സഹായിക്കുക, ത്യാഗം സഹിച്ചും കൂടെ നിൽക്കുക എന്ന്. തീർച്ചയായിട്ടും മറ്റുള്ളവരെ സഹായിക്കുക എന്നത് ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളിൽ ഒന്ന് തന്നെയാണ്. വീണു പോകുന്നവർക്ക് താങ്ങാകുന്നത് ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ്, ശരിയല്ലേ? പക്ഷേ മറ്റുള്ളവരെ സഹായിക്കുന്ന തിരക്കിൽ പലരും സ്വന്തം ജീവിതം മറന്നു പോകാറുണ്ട്. സ്വന്തം തകർച്ച കാണാതെ മറ്റുള്ളവരുടെ വിജയത്തിനായിട്ട് കൈകോർക്കാറുണ്ട്. ഒടുവിൽ സംഭവിക്കുന്നത് എന്തായിരിക്കും അറിയോ? നമ്മൾ കെട്ടിപ്പൊക്കിയ ആ ആൾക്കാരുണ്ടല്ലോ, അവര് ഉയരങ്ങളിലേക്ക് അങ്ങ് പറന്നുയരും. നമ്മള് അതേ വീണ കിടപ്പിൽ തന്നെ അങ്ങ് തുടരേണ്ടി വരും. ആദ്യം നമ്മൾ നമ്മളെ സഹായിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കാം. കാരണം നമ്മളെ പൂർണ്ണമായി മറന്ന് മറ്റുള്ളവരെ സഹായിച്ചു കഴിഞ്ഞാൽ അവരെ രക്ഷപ്പെട്ട് പോവുകയും ചെയ്യും, നമ്മൾ എല്ലാ കാലവും ഇങ്ങനെ വീണ് കിടക്കുകയും ചെയ്യും. ഈ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ എയർ ഹോസ്റ്റസ്മാർ തരുന്ന പ്രധാന നിർദ്ദേശമുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് മുമ്പ് സ്വന്തം ഓക്സിജൻ മാസ്ക് ധരിക്കുക. അത് വലിയൊരു ജീവിത തത്വമാണ്. നിങ്ങൾക്ക് ശ്വാസമില്ല എങ്കിൽ നിങ്ങൾ തളർന്നു വീണാൽ പിന്നെ എങ്ങനെയാണ് മറ്റൊരാളെ സഹായിക്കാൻ കഴിയുക? സ്വന്തം സാമ്പത്തിക ഭദ്രതയോ മാനസികാരോഗ്യത്തെയോ കുടുംബത്തിന്റെ സുരക്ഷിതത്വമോ നോക്കാതെ വലിയ രീതിയിൽ പരോപകാരം ചെയ്യാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നവര് പിന്നീട് വലിയ നിരാശയിലേക്ക് വീണു പോകാറുണ്ട്. കാരണം നമ്മൾ നമ്മുടെ എല്ലാം തകർത്ത് ആരെയാണോ സഹായിച്ചത് അവര് നാളെ നല്ല നിലയിൽ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ തിരിഞ്ഞു നോക്കാനായിട്ട് പോലും സമയം കണ്ടെത്തിയെന്ന് വരില്ല. അതിൽ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കാരണം അത് മനുഷ്യ സഹജമായിട്ടുള്ളൊരു സ്വാർത്ഥതയാണ്. ആദ്യം നിങ്ങളുടെ കാലിൽ ശക്തമായിട്ട് നിൽക്കാൻ പഠിക്കുക. നിങ്ങളുടെ കരിയറും നിങ്ങളുടെ ജീവിതവും സേഫാക്കുക. നിങ്ങൾ ശക്തനാണെങ്കിൽ മാത്രമേ നാളെ 10 താങ്ങി നിർത്താനായിട്ട് നിങ്ങൾക്ക് കരുത്തുണ്ടാവുകയുള്ളൂ. സ്വയം മറന്നുകൊണ്ടുള്ള ഒരു സഹായവും ഒരുപാട് കാലം നിലനിൽക്കില്ല. അത് നിങ്ങളെ ഒരു ഇരയാക്കി മാറ്റുകയുള്ളൂ. ഇത് സ്വാർത്ഥതയൊന്നുമല്ല, മറിച്ച് അതിജീവനത്തിൻ്റെ ഒന്നാമത്തെ പാഠമാണ്. നിങ്ങളുടെ ലൈഫിന് മുൻഗണന കൊടുക്കുക, സ്വയം വളരുക, എന്നിട്ട് ആ വളർച്ചയുടെ തണലിലേക്ക് മറ്റുള്ളവരെയും കൂടെ ചേർത്ത് നിർത്തുക. അങ്ങനെയുള്ള സഹായങ്ങൾക്കാണ് ജീവിതത്തിൽ മൂല്യമുണ്ടാകുന്നത്. മനസ്സിലായോ? സ്വയം ശക്തരാകും, അതിനുശേഷം ലോകത്തിന് വെളിച്ചമായ

0: Story of life.
1: Lighten your life. Lighten.
2: നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാണ്. എന്നാൽ ആ ബന്ധങ്ങളിലൊക്കെ വെച്ച് ഏറ്റവും മനോഹരവും പവിത്രവുമായ ഒന്നേയുള്ളു, അതാണ് സൗഹൃദം. രക്തബന്ധങ്ങൾക്കപ്പുറം നമ്മൾ സ്വയം തിരഞ്ഞെടുക്കുന്ന നമ്മുടെ സ്വന്തം ആളുകളാണ് അവർ. നല്ലൊരു സുഹൃത്ത് കൂടെ ഉണ്ടെങ്കിൽ ഏത് വലിയ പ്രതിസന്ധിയും നമുക്ക് വളരെ എളുപ്പത്തിൽ മറികടക്കാനായിട്ട് സാധിക്കും. പക്ഷേ തിരക്ക് പിടിച്ച ഈ ലൈഫിൽ സൗഹൃദങ്ങൾ നിലനിർത്തുന്നതിലും ചില വലിയ മര്യാദകളുണ്ട്. പലപ്പോഴും നമ്മൾ സുഹൃത്തുക്കളുടെ ലൈഫിലേക്ക് കടന്നു ചെല്ലേണ്ടത് എപ്പോഴാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടാവാറില്ല. നിങ്ങളുടെ സുഹൃത്ത് സന്തോഷവാനാണെങ്കിൽ, അവൻ ഹാപ്പി ആയിരിക്കുകയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് ഒരു ക്ഷണമില്ലാതെ പോകരുത്. എന്നാൽ നിങ്ങളുടെ സുഹൃത്ത് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ, ദുഃഖിതനായിരിക്കുകയാണെങ്കിൽ അവരുടെ വിളിക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഒരു ക്ഷണത്തിനായിട്ട് ഒരിക്കലും കാത്തു നിൽക്കുകയും അരുത്. കേൾക്കുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നാം, എന്നാൽ നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്ന വരികളാണിത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ സുഹൃത്ത് വലിയൊരു വിജയത്തിൻ്റെയോ സന്തോഷത്തിൻ്റെയോ ആഘോഷത്തിലായിരിക്കുമ്പോൾ അവിടെ ഒരുപക്ഷെ ഒരുപാട് അതിഥികൾ ഉണ്ടാകാം, വലിയ തിരക്കുകൾ ഉണ്ടാകാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ വിളിക്കാത്തൊരു അതിഥിയായിട്ട് ചെന്ന് കയറാൻ പാടുണ്ട്. അവരുടെ സന്തോഷങ്ങൾ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ആഘോഷിക്കാൻ അവർക്ക് ഒരല്പം ഇടം നൽകുക. ഒരു ക്ഷണമുണ്ടെങ്കിൽ മാത്രം അങ്ങോട്ട് ചെല്ലുക. അത് ആ സൗഹൃദത്തിന് നമ്മൾ നൽകുന്ന ബഹുമാനമാണ്. എന്നാൽ ആ സുഹൃത്ത് എന്തെങ്കിലും ഒരു വലിയ സങ്കടത്തിലോ പ്രതിസന്ധിയിലോ ഒക്കെ ആണെങ്കിൽ അവിടെ നിങ്ങൾ ഒരു ക്ഷണത്തിനായിട്ട് കാത്തു നിൽക്കരുത്. അവൻ എന്നെ വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാൻ എന്തിനാ പോകുന്നത് എന്ന ചിന്ത നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും വരാൻ പാടില്ല. കാരണം വലിയ സങ്കടങ്ങളിലിരിക്കുന്ന ഒരു മനുഷ്യന് ചിലപ്പോൾ മറ്റാരെയും വിളിക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായെന്ന് വരില്ല. അവരുടെ ഉള്ളിൽ കരയായിരിക്കും. അവിടെ ഒരു ഔപചാരികതയുടെയും ആവശ്യമില്ല. ആ സമയത്ത് അവരുടെ ഒപ്പം പോയി നിൽക്കുക, ആ തോളിൽ കൈവച്ച് ഞാനുണ്ട് കൂടെ എന്ന് പറയുക. അതാണ് ഒരു സുഹൃത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ആശ്വാസം. നല്ല കാലത്ത് മാത്രം കൂടെ ചിരിക്കാൻ വരുന്നവരല്ല നമ്മളെ സുഹൃത്തുക്കൾ എന്ന് വിളിക്കേണ്ടത്. ഇരുട്ട് വീഴുമ്പോൾ വഴിവിളക്കായി കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സുഹൃത്തുക്കൾ. നിങ്ങളുടെ സുഹൃത്തിൻ്റെ സങ്കടങ്ങളിൽ അവരുടെ നിഴലായി മാറാൻ നിങ്ങൾക്ക് കഴിയണം. അവിടെ ഈഗോയ്ക്കോ തർക്കങ്ങൾക്കോ യാതൊരു സ്ഥാനവുമില്ല. പരസ്പരം താങ്ങാകാൻ കഴിയുന്ന അങ്ങനെയുള്ള സൗഹൃദങ്ങളാണ് ജീവിതത്തിൻ്റെ യഥാർത്ഥ സമ്പാദ്യം.

0: Story of life.
1: Lighten your life. Lighten. ലൈഫിൽ ചിലപ്പോഴൊക്കെ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വരുമ്പോൾ നമ്മളിലേക്കൊരു വലിയ നിരാശ ഇങ്ങനെ പടർന്നു പിടിക്കാറുണ്ട്. ഒരുപക്ഷെ ആഗ്രഹിച്ച ജോലി കിട്ടാത്തത് കൊണ്ട്, ബിസിനസ്സിൽ വിചാരിച്ച ലാഭം ഉണ്ടാകാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ചെറിയ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം നമ്മൾ പറയാറുണ്ട്, ഹോ എൻ്റെ ലൈഫ് വമ്പൻ തോൽവിയാണ്, എനിക്കൊരു ഭാഗ്യവുമില്ല എന്ന്. ചുറ്റുമുള്ളവരുമായിട്ട് സ്വയം താരതമ്യം ചെയ്ത് നമ്മളിങ്ങനെ ഒരിടത്ത് സങ്കടപ്പെട്ടിരിക്കും. നിങ്ങളും ഇങ്ങനെ ചെയ്യാറില്ലേ? ഉണ്ട്, ഉണ്ടാകും. നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നമ്മൾ വല്ലാതെ ആകുലപ്പെടുമ്പോൾ പ്രകൃതി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. നമ്മൾ വളരെ നിസ്സാരമാണ് എന്ന് കരുതുന്ന പലതും മറ്റാർക്കൊക്കെയോ വലിയ സ്വപ്നങ്ങളാണ്. ജീവിതത്തിൽ എത്ര വലിയ നിരാശയിലാണെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറക്കരുത്, നിങ്ങളിപ്പോൾ ജീവിച്ചു തീർക്കുന്ന ഈ ജീവിതമുണ്ടല്ലോ, ഒരു പക്ഷേ നിങ്ങളുടെ ഈ സാധാ ജീവിതം പോലും സ്വപ്നം കണ്ട് ജീവിക്കുന്ന നിരവധി ആളുകൾ ഈ ലോകത്തുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ നിങ്ങൾക്കൊരു വീടുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, ധരിക്കാൻ വസ്ത്രങ്ങളുണ്ട്. നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണ്. നമ്മൾ ഇന്ന് പരാതി പറയുന്ന നമ്മളുടെ കൊച്ചു വീട് തെരുവിൽ അന്തിയുറങ്ങുന്ന ഒരാളുടെ വലിയ സ്വപ്നമായിരിക്കും. നമ്മൾ മടുത്തു എന്ന് പറയുന്ന നമ്മുടെ ജോലി, തൊഴിലില്ലാതിരിക്കുന്ന, തൊഴിലില്ലാതെ അലയുന്ന ലക്ഷക്കണക്കിന് യുവാക്കളുടെ സ്വപ്നമായിരിക്കും. നമുക്കുള്ള ആരോഗ്യവും പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യവുമൊക്കെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന, ഹോസ്പിറ്റൽ കിടക്കകളിൽ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എത്രയോ മനുഷ്യരുടെ ആഗ്രഹങ്ങളാണ്. നമ്മുടെ നോട്ടം എപ്പോഴും നമ്മുടെ മുകളിലുള്ളവരിലേക്ക് മാത്രമാകുമ്പോഴാണ് ജീവിതത്തിൽ നിരാശയുണ്ടാകുന്നത്. ഒരൽപ്പം താഴേക്ക് നോക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾ എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന പല സ്വാതന്ത്ര്യങ്ങളും സൗകര്യങ്ങളും മറ്റൊരാൾക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ദൂരെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇല്ലാത്തവയെ ഓർത്ത് കരഞ്ഞിട്ട് ഉള്ളവയുടെ മൂല്യം കളയാതിരിക്കുക. പ്രതിസന്ധികൾ ജീവിതത്തിന്റെ ഭാഗമാണ്, തളർച്ചകൾ ഉണ്ടാകും, പക്ഷെ അതോടെ എല്ലാം അവസാനിച്ചുവെന്ന് കരുതാൻ പാടില്ല. നിങ്ങളിന്ന് അനുഭവിക്കുന്ന ഈ ജീവിതത്തിന് ദൈവത്തോടും പ്രകൃതിയോടും നന്ദിയുള്ളവരായിരിക്കുക. ആ നന്ദി ബോധമാണ് നിങ്ങളുടെ ഉള്ളിൽ പുതിയൊരു പോസിറ്റീവ് എനർജി നിറയ്ക്കുക. വീണുപോയയിടത്ത് നിന്ന് കൂടുതൽ കരുത്തോടെ എഴുന്നേൽക്കാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും. നിരാശകളെയൊക്കെ തൂത്തുമാറ്റി നിങ്ങളുടെ ജീവിതത്തെ സ്നേഹിച്ചു തുടങ്ങണം. നിങ്ങളെ നോക്കി എനിക്കും ഇതേപോലെ ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് കൊതിക്കുന്ന മനുഷ്യർക്ക് മുന്നിൽ സങ്കടപ്പെടാതെ ആത്മവിശ്വാസത്തോടെ പുഞ്ചിരിക്കാനായിട്ട് പഠിക്കുക. ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ ബഹുമാനിക്കാൻ പഠിക്കുക. ഈ ലൈഫ്, ഇത്രയും നല്ലൊരു ലൈഫ് തന്നതിന് നന്ദി പറയും. നിരാശകളൊക്കെ മാറും. നമ്മളെക്കാളും താഴെയുള്ളവരിലേക്ക് നോക്കും.

0: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: വീട്ടു ചെലവിനുള്ള പണം തരൂ മിസ്റ്റർ ഹസ്ബൻഡ്.
2: ഇതാ പിടിച്ചോ, റേഷന് 15,000, പച്ചക്കറികൾക്ക് 2,000.
1: അപ്പൊ കറണ്ട് ബില്ലിന്?
2: അതിനിപ്പോ 0 രൂപ ഞാൻ എങ്ങനെയാ തരിക?
1: ഓ, ഞാൻ മറന്നുപോയി, ഇപ്പോ സോളാർ പാനൽ ഉണ്ടല്ലോ. അല്ല, അങ്ങനെ ലാഭിച്ച 4,000 രൂപ കൊണ്ട് നമുക്ക് ഷോപ്പിംഗ് നടത്തിയാലോ?
2: തീർച്ചയായും.
3: PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
4: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അവതരിപ്പിക്കുന്നു ഇന്റഗ്രേറ്റഡ് MCA.
5: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
4: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
6: ഓർമ്മകൾക്ക് സുഗന്ധമേകി, ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
7: മലയാള സിനിമയില് എന്തുമാത്രം പാട്ടുകളാണുള്ളത്! ആ പാട്ടുകളില് എന്തുമാത്രം വെറൈറ്റികളാണുള്ളത്! ഓർമ്മയിലുണരും ഗാനങ്ങൾ ചെയ്യുന്നതിന് മുന്നേ ഈ വെറൈറ്റികൾ ഇങ്ങനെ തേടിപ്പോകുന്ന സമയത്ത് ഞാൻ കേട്ട കുറച്ച് ഭംഗിയുള്ള പാട്ടുകളാണ് ഇന്ന് നമ്മൾ ഒന്നിച്ച് ഈ ഒരു മണിക്കൂറിൽ കേൾക്കുവാൻ പോകുന്നത്. അഭിരാമിയാണ് കൂടെയുള്ളത് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. എന്തുകൊണ്ടാണ് ഈ പാട്ടുകൾക്ക് ഇത്രയും ഭംഗി എന്ന് ചോദിച്ചാൽ, ആ പാട്ടുകളൊക്കെയും അതത് സിനിമകളിലെ നായികമാരെ പരിചയപ്പെടുത്തുന്ന പാട്ടുകളായിരുന്നു, അല്ലെങ്കിൽ നായകൻ നായികയെ ആദ്യമായി കാണുന്ന സമയത്ത് കൊടുത്തിട്ടുള്ള ഒരു പാട്ട്. ഒരു നായികയ്ക്കൊരു ഇൻട്രോ സോങ് ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയുള്ള പാട്ടുകളാണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള പാട്ടുകളാണ് നമ്മൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത്. മലയാളം ഹീറോയിൻസിന് കിട്ടിയിട്ടുള്ള ഒരു വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ, ഇൻട്രൊഡക്ഷൻ സോങ്സ്. കൂടുതലും ഇൻട്രൊഡക്ഷൻ സോങ്സ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ചിലതുണ്ട് നായകൻ നായികയെ കാണുന്ന സമയത്തുള്ള പാട്ടുകളും. പണ്ടുള്ള സിനിമകളിലായിരുന്നു ഇങ്ങനെയുള്ള പാട്ടുകൾ കൂടുതലും ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോഴത്തെ സിനിമകളിൽ അങ്ങനെയുള്ള പാട്ടുകൾ ഇല്ല അല്ലേ. ആദ്യം നമ്മൾ കേൾക്കുവാൻ പോകുന്ന പാട്ട് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്ക് എന്ന സിനിമയിലെ പാട്ടാണ്. ആ സിനിമയിൽ കാവ്യ മാധവന്റെ ഇൻട്രോ സോങ്.

പരിചയപ്പെടുത്തുന്ന നായകൻ നായികയെ ആദ്യമായി കാണുന്ന സമയത്ത് ചില സിനിമകളിലെങ്കിലും നല്ല കുറെ പാട്ടുകൾ ഓർത്തിട്ടുണ്ട് ആ ഒരു സമയത്തിന് കുറച്ചുകൂടെ മോടിക്കൂട്ടാനായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ മറ്റൊരു സിനിമ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഈ സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ പൃഥ്വിരാജും നവ്യ നായരുമാണ്. നവ്യ നായർ തത്ത എന്ന കഥാപാത്രമായിട്ട് എത്തിയ സിനിമയായിരുന്നു വെള്ളിത്തിര. വെള്ളിത്തിര എന്ന സിനിമയിലെ നായികയായിട്ട് നവ്യ നായരെ, നവ്യ നായർ അവതരിപ്പിച്ച തത്തയെ കാണിക്കുന്ന സമയത്ത് ഒരു പാട്ടിലാണ് അത് തുടങ്ങുന്നത്. ഈ ഗാനത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് അൽഫോൺസ് ജോസഫാണ്. ഷിബു ചക്രവർത്തി എഴുതിയ വരികൾ. സുജാത ചേച്ചിയുടെ കിളി കൊഞ്ചല് പോലത്തെ ശബ്ദം.

നയൻറ്റീസ് കിഡ്സ് അടിച്ചു പൊളിച്ച് ആഘോഷിച്ച എവർഗ്രീൻ ഹിറ്റുകളിൽ ഒരു പാട്ടാണ് നമ്മൾ ഇനി കേൾക്കുവാൻ പോകുന്നത്. ലാലിട്ടൻ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പിറന്ന മറ്റൊരു മെഗാ ഹിറ്റ് മൂവി ചന്ദ്രലേഖ എന്ന സിനിമ. ആ സിനിമയില് പൂജ ഭദ്ര എന്ന നായികയെ കാണിക്കുന്ന സമയത്ത് ആ നായികയുടെ വരവ് അറിയിച്ചുകൊണ്ട് ഒരു ഇൻട്രോ സോങ് ഉണ്ട്. പൂജാഭദ്രയ്ക്ക് കിട്ടിയ പോലെ ഒരു ഇൻട്രോ സോങ് മലയാളത്തിൽ ഒരു നായികയ്ക്കും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് ഈ പാട്ട് കാണുന്ന സമയത്ത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നും. ബണി ഇഗ്നീഷ്യസ് ആണ് ഈ പാട്ടിന് ഈണം പകർന്നിട്ടുള്ളത്. ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയ വരികൾ, കെ എസ് ചിത്ര ആലപിച്ച ഒരു എനർജറ്റിക് സോങ്.

സൂത്രധാരൻ എന്ന സിനിമയിലൂടെയാണ് മീര ജാസ്മിൻ മലയാള സിനിമയിലേക്ക് അരങ്ങേറ്റം നടത്തുന്നത്. ആ സിനിമയ്ക്ക് വേണ്ടി മീര ജാസ്മിൻ അഭിനയിച്ച ആദ്യ ഷോട്ട് ഒരു പാട്ടിലായിരുന്നു. ആ പാട്ട് ആ സിനിമയിലെ നായികയുടെ ഇൻട്രോ സോങ് ആയിരുന്നു. ശിവാനി എന്ന കഥാപാത്രത്തെയാണ് മീര ജാസ്മിൻ അവതരിപ്പിച്ചത്. ലോഹിതദാസാണ് ഈ ഒരു പാട്ടിന് വരികൾ എഴുതിയിട്ടുള്ളത്. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയായിരുന്നു സൂത്രധാരൻ. 2001 ഇറങ്ങിയ സിനിമ. ആ സിനിമയില് മീര ജാസ്മിന്റെ ശിവാനിയെ നമുക്ക് കാണിച്ചു തരുന്ന പാട്ട് ആലപിച്ചിട്ടുള്ളത് സുജാത ശേഷിയാണ്. രവീന്ദ്രൻ മാസ്റ്ററുടേതാണ് ഈണം.

2001 സംവിധാനം ചെയ്ത ഇഷ്ടം എന്ന സിനിമ. ആ സിനിമയില് ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് നായികയല്ല പക്ഷേ നായകനെയാണ്. ഈ സിനിമയിലെ അച്ഛൻ മകൻ സ്നേഹബന്ധത്തോട് വല്ലാത്ത ആത്മബന്ധം നമുക്ക് തോന്നും അല്ലേ. കൃഷ്ണൻകുട്ടി മേനോന്റെയും പവി എന്ന അദ്ദേഹത്തിന്റെ മകന്റെയും കഥ പറഞ്ഞ സിനിമയാണ് ഇഷ്ടം എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ആ കൃഷ്ണൻകുട്ടി മേനോന്റെ നായികയെ കാണിക്കുന്നത് ഒരു പാട്ടിലാണ്. ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഇഷ്ടം എന്ന സിനിമയിലെ പാട്ടാണ്. കൈതപ്രം വരികൾ എഴുതി മോഹൻ സിത്താര, ഈണം പകർന്ന് ചിത്രചേച്ചി പാടിയിട്ടുള്ള പാട്ട്. ആ പാട്ടിലാണ് കൃഷ്ണൻകുട്ടി മേനോനും കൃഷ്ണൻകുട്ടി മേനോന്റെ പഴയ കാമുകിയെയും ആദ്യം കാണുന്നത്. അവരിരുവരും പരസ്പരം കണ്ടുമുട്ടുന്നത് ഈ ഗാനത്തിൽ.

സുജാത ചേച്ചിയും രംഭ എന്ന നായികയും മത്സരിച്ച് പാടിയും ഡാൻസ് ചെയ്തും ഹിറ്റാക്കിയ ഒരു പാട്ടുണ്ട്. അതിമനോഹരമായ ലൊക്കേഷനുള്ള ഒരു പാട്ടായിരുന്നു ഇത്. എം ജയചന്ദ്രന്റെ ഹിറ്റ് ഗാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലൊന്നായിരിക്കും ഈ ഒരു പാട്ട്. എന്തൊരു സ്പീഡാണ് ഈ പാട്ടിൽ നിന്നുള്ളതാണ്. ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുമ്പോൾ മനസ്സിലാകും ഭയങ്കര ഫാസ്റ്റിൽ പോകുന്നൊരു പാട്ടാണ് മയിലാട്ടം എന്ന സിനിമയിലെ മാമഴയിലെ എന്ന് തുടങ്ങുന്ന ഗാനം ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി സുജാത ചേച്ചി പാടിയിട്ടുള്ള ഒരു

ഒരു പടത്തിലെ എല്ലാ പാട്ടും നന്നാക്കുന്നവരുണ്ട്, പല പടങ്ങളിൽ ഒന്നോ രണ്ടോ പാട്ട് നന്നാക്കുന്നവരുണ്ട്. പക്ഷേ ഒരു കാലഘട്ടത്തിലെ എല്ലാ പടത്തിലെയും കംപ്ലീറ്റ് സൗണ്ട് ട്രാക്കുകളും മാജിക്കിൽ ഹിറ്റാക്കുന്ന ഒരേ ഒരാളെയുള്ളൂ, അത് വൺ മിസ്റ്റർ വിദ്യാജിയാണ്. അദ്ദേഹത്തിന്റെ പാട്ടുകളാണ് അദ്ദേഹം സംവിധാനം ചെയ്ത ഒരു പാട്ടിലേക്കാണ് ഇനി. ദിവ്യ ഉണ്ണി എന്ന നായികയുടെ ഇൻട്രോ സോങ്ങുകളിൽ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള ഒരു സോങ് ആയിരുന്നു സിബി മലയിലിന്റെ പ്രണയവർണ്ണങ്ങൾ എന്ന സിനിമയിലെ പാട്ട്. ഗിരീഷ് പുത്തഞ്ചേരി വരികളെഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് ചിത്ര ചേച്ചി പാടിയ പാട്ട്. ഒത്തിരി ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനം.

തെങ്കാശിപ്പട്ടണം എന്ന സിനിമ ഒരു മൾട്ടി സ്റ്റാർ സിനിമയായിരുന്നു. ഈ സിനിമയിലെ നായികമാർ സംയുക്ത വർമ്മ, കാവ്യമാധവൻ, അതുപോലെ ഗീതു മോഹൻദാസ്. ഇവർക്ക് മൂന്ന് പേർക്കും പാട്ടുകളുണ്ട്. അതില് ഗീതു മോഹൻദാസിന്റെ പാട്ട്. ഗീതു മോഹൻദാസിനെ കാണിക്കുന്ന സമയത്ത് അവർ പാട്ട് പാടാനായിട്ട് നിൽക്കുന്ന സമയത്താണ് അവിടെ മൊത്തത്തിൽ ആകെ മൊത്തം കളർ ഫുൾ മാറുന്നത്. ഫുൾ ഒരു ഒരു ഒരു ഡേഞ്ചർ സോണിലേക്ക് കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ഒരു ഇൻട്രോ സോങ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഗീതു മോഹൻദാസ് തന്നെ പാടുന്നത്. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് സുജാത ചേച്ചിയാണ്. സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതത്തിലാണ് റാഫി മിക്കാട്ടിൻ സംവിധാനം ചെയ്ത തെങ്കാശി പട്ടണത്തിലെ പാട്ടുകൾ എത്തിയത്. ആ പാട്ടാണ് ഇനി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ.

സ്നേഹിക്കുന്ന പുരുഷനെ കാത്തിരുന്ന് സ്നേഹിക്കുന്നവൾ, ആ കാത്തിരിപ്പിനും ഒരു സുഖമുണ്ടെന്ന് നമുക്ക് തോന്നും ഈ പാട്ട് കേൾക്കുമ്പോൾ. ഒരുപാട് റൊമാൻറ്റിക് ആയിരുന്നു ആ ഒരു രംഗവും. ഒപ്പം നൊമ്പരം കലർത്തിയാണ് ആ സിനിമ അവസാനിക്കുന്നത്. പറഞ്ഞു വരുന്നത് കലാപാനി എന്ന സിനിമയെ കുറിച്ചാണ്. ഗോവർദ്ധനന്റെയും പാർവതിയുടെയും പാട്ടുകൾ. അതിൽ പാർവതിയുടെ ഇൻട്രോ സോങ് ആയിരുന്നു എം ജി ശ്രീകുമാറും ചിത്രയും ചേർന്ന് മനോഹരമാക്കിയ, റൊമാൻറ്റിക് ആക്കിയ ചിമ്പൂവേ പൂവേ എന്ന് തുടങ്ങുന്ന പാട്ട്. ഇളയരാജയുടെ സംഗീതം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ.

ഒരു സിനിമയില് രണ്ട് നായകന്മാരുണ്ടാവുക, രണ്ട് നായികമാരുണ്ടാവുക, അങ്ങനെ വരുമ്പോ ആ രണ്ട് നായികമാർക്കും രണ്ട് ഇൻട്രോ സോങ്ങുകൾ ഉണ്ടാവില്ലേ? അങ്ങനെ ഒരു സിനിമയായിരുന്നു പ്രിയദർശന്റെ മേഘം എന്ന സിനിമ. മേഘത്തില് ദിലീപിന്റെ നായികയായിട്ട് പ്രിയാഗിൽ എത്തിയ സമയത്ത് ദിലീപ് അങ്ങനെ പട്ടാള ക്യാമ്പിലിരുന്നു കൊണ്ട് പ്രിയാഗിലിനെ ഓർമ്മിക്കുന്ന ഒരു പാട്ടുണ്ട്. അത് പ്രിയയുടെ ഇൻട്രോ സോങ് ആയിരുന്നു. ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ഔസേപ്പച്ചൻ ഈണം പകർന്ന് എം ജി ശ്രീകുമാർ പാടി ആ പാട്ട് കേൾക്കാം. എന്നിട്ട് നമുക്ക് മേഘത്തിലെ മറ്റൊരു പാട്ട് കൂടി കേൾക്കാം.

പാട്ടുകൾ കൊണ്ട് ഹിറ്റായ ഒരു സിനിമ കൂടിയായിരുന്നു പ്രിയദർശന്റെ മേഘം. പ്രിയദർശന്റെ പ്രിയദർശൻ മമ്മൂക്ക സിനിമ എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന കളർഫുൾ ചിത്രമായിരുന്നു മേഘം. മേഘത്തിലെ പാട്ടുകൾ അല്ലെ, ഔസിപ്പച്ചന്റെ സംഗീതത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി ആ ഒരു സിനിമയില് മറ്റൊരു പാട്ടുണ്ട്. മമ്മൂക്ക മമ്മൂക്കയുടെ നായിക പൂജാ ബത്രയെ ഓർമ്മിക്കുന്ന ഒരു പാട്ടാണ്. ഡിവോഴ്സ് പേപ്പർ ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് ആ ഒരു ഓർമ്മയിലേക്ക്, പഴയ ഓർമ്മയിലേക്ക് മമ്മൂക്ക ഇങ്ങനെ കണ്ണോടിക്കുന്ന സമയത്താണ് നമ്മൾ ആദ്യം സ്ക്രീനിൽ പൂജാ ബത്ര എന്ന നായികയെ കാണുന്നത്. അത് അവരുടെ ഇൻട്രോ സോങ് ആയിരുന്നു. മഞ്ഞുകാലം നോൽക്കും എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും അടുത്ത ദിവസം മറ്റൊരു എപ്പിസോഡിൽ ഒന്നിക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക അലി എഫ് എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: എടി ബീനെ, നീ സോളാർ പാനൽ സ്ഥാപിക്കുക സ്ഥാപിക്കുക എന്ന് എന്റെ കൂട്ടുകാരൊക്കെ കുറെ കാലമായി പറയുന്നു. പക്ഷേ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പൂർണ്ണ വിശ്വാസമായത്.
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബീൽ സീറോ കർനേ കാ ഭീ ഹേ.
0: പ്രധാനമന്ത്രിയുടെ വാക്ക് കേട്ട് ഞാൻ സോളാർ പാനൽ സ്ഥാപിച്ചു. ഇപ്പോൾ എന്റെ വൈദ്യുതി ബില്ല് സീറോ ആണ്. നിങ്ങളും ഇത് ഉടൻ തന്നെ സ്ഥാപിക്കൂ.
2: പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയിൽ ചേരുന്നതിനായി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in

അഹല്യ എഫമിന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ എഫം, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.